सुनो 91.7 FM 91.7 FM।

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ സുബഹി ബാങ്കിനുള്ള സമയം.

रेडियो सुनो 91.7 FM 91.7 FM।

0: മോർണിംഗ് സവാരി, ഇത് നമ്മുടെ സവാരി. ഞായർ മുതൽ വ്യാഴം വരെ രാവിലെ 6 മണി മുതൽ മോർണിംഗ് സവാരി. മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
1: ബ്രോട്ട് ടു യു ബൈ സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

0: Radio Sunou 91.7 FM. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.
4: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ആൻഡ് സുപ്രഭാതം. എല്ലാവർക്കും സ്നേഹത്തോടു കൂടി സ്വാഗതം മോർണിംഗ് സവാരിയിലേക്ക്. 5 October ആയിട്ടുണ്ട്, തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ മോർണിംഗ് സവാരി നമ്മൾ ഒരുമിച്ച് ദാ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ. ചിലപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ലൈഫിലെ ചില കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു പോകുന്ന സമയമായിരിക്കും. ചിലപ്പോൾ മോർണിംഗിൽ ഇങ്ങനെ യാത്ര ചെയ്ത് പോകുന്ന സമയത്തായിരിക്കും കുറേയധികം ആലോചനകളൊക്കെ മനസ്സിലേക്ക് വരിക. അത് ചെയ്യാനുണ്ടല്ലോ, ഇത് ചെയ്യാനുണ്ടല്ലോ, ഇങ്ങനെ ചെയ്യാനുണ്ടല്ലോ, ഇന്നിങ്ങനെ ചെയ്താലോ എന്നൊക്കെയുള്ള പല പല പല പല തോട്ട് പ്രോസസ് ഇങ്ങനെ പൊയ്ക്കോണ്ടിരിക്കുകയായിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി, അല്ലേ? ചിലപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യം നടക്കാതെ വരുമ്പോൾ ചിലപ്പോൾ അതിനൊരു ഒരു ഫെയിലിയറായിട്ടോ അതിന് എൻ്റെ ഒരു പരാജയത്തിലേക്കാണോ എന്താണെന്നൊക്കെ ഉള്ളൊരു ചിന്തയിലേക്കൊക്കെ നമ്മൾ പോകും. പക്ഷേ ചില വഴികൾ നമ്മുടെ ലൈഫിൽ അടയുന്നത് നമ്മളെ തടയാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നമ്മൾ ഇതുവരെ കാണാത്ത മറ്റൊരു വഴിയിലേക്ക് നമുക്കൊരു ട്വിസ്റ്റ് തരാൻ വേണ്ടിയിട്ടായിരിക്കും. സോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കാതെ പോവുകയാണെങ്കിലോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുകയാണെങ്കിലോ അതിനൊരു ഫുൾ സ്റ്റോപ്പായിട്ടൊന്നും നമ്മൾ കാണേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ നമുക്കതൊരു ഡയറക്ഷൻ ചേഞ്ച് ആവാനാണ് സാധ്യത. അപ്പം വഴികൾ നമ്മുടെ ലൈഫിൽ ചിലപ്പം അടഞ്ഞു പോകുന്നത് അത് നമ്മളെ തടയാൻ വേണ്ടിയിട്ടല്ല, മറ്റൊരു വഴിയിലേക്ക് നമ്മളെ തിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ ചില മാറ്റങ്ങളൊക്കെ ചിലപ്പം ലൈഫിൽ സംഭവിക്കുകയും ചെയ്യാനായിട്ട് സാധ്യതകളുണ്ട്. അപ്പം ചില തിരിവുകളും വളവുകളും ഒക്കെ തന്നെയാണല്ലോ ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ, നല്ല നല്ല കാര്യങ്ങൾ സംഭവിക്കട്ടെ എന്നുള്ള ആശംസകൾ നൽകിക്കൊണ്ട് നമുക്ക് ഒരുമിച്ച് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ നമ്മുടെ സവാരി. ഇനിയിപ്പോൾ നമ്മൾ ഒരുമിച്ചാണ് നമ്മുടെ യാത്ര പോകുന്നത്. നല്ല നല്ല പാട്ടുകൾ, നിങ്ങളുടെ വിശേഷങ്ങൾ, നിങ്ങളുടെ സ്പെഷ്യൽ വിഷസ്, അങ്ങനെ ഒരുമിച്ചൊരു ഒരു സ്പെഷ്യൽ യാത്രയാണ് ഇന്നും മോർണിംഗ് സവാരിയിൽ. മൈ സ്റ്റോറി എന്ന മൂവിയിൽ ഷാൻ റഹ്മാൻ്റെ ഒരു നല്ല പാട്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മളിത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. കൂടെ നിങ്ങളുടെ നേരത്തെ പറഞ്ഞ പോലെയുള്ള നല്ല നല്ല മെസ്സേജുകളും വിശേഷങ്ങളും ഒക്കെ തന്നെ അയച്ചിട്ടുള്ളൂ. 5000-997 എന്ന നമ്പറിലേക്ക് നമ്മുടെ ലൈഫിൻ്റെ ഒരു സ്റ്റോറി അല്ലെങ്കിൽ കഥ, ഇന്നത്തെ ദിവസത്തിൻ്റെ കഥയൊന്ന് ആരംഭിക്കുകയാണ് നമ്മുടെ സ്വന്തം മോർണിംഗ് സവാരിയിൽ. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru manga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
2: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
4: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
0: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
1: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

നല്ലൊരു ചൂട് ചായ പോലെ നല്ല സുന്ദരമായ ഒരു പാട്ടല്ലേ. സമയം 6 മണി കഴിഞ്ഞ് 12 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഇതാ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജുകളൊക്കെ ഇങ്ങനെ ഇവിടെ റെഡി ആയിട്ട് വന്ന് നിൽക്കുന്ന ഒരു സമയമാണ് കേട്ടോ. അപ്പൊ എല്ലാവരുടെയും മെസ്സേജസിലേക്ക് ഞാൻ വരാം. അതിന് മുൻപായിട്ട് നമ്മളുടെ മോർണിംഗ് മെസ്സേജുകൾ ഒരുപാട് പേർ അയച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ നേരെ മോർണിംഗ് മെസ്സേജുകളിലേക്ക് പോയതിന് ശേഷം നമ്മുടെ കുട്ടികളുടെ ചോദ്യത്തിലേക്കൊക്കെ ഞാൻ വരാം കേട്ടോ. ഷാജു ശ്രീധർ നൈജീരിയയിൽ നിന്നും എല്ലാവർക്കും നമസ്കാരം, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി വെരി ഗുഡ് മോർണിംഗ് അദ്ദേഹത്തിന് പറയുന്നു. മീരാൻ ഖാൻ, പ്രഭുജി, ഇഫ്തിഹാറുദ്ദീൻ, ബേബി ഷാജഹാൻ, അങ്ങനെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കറക്റ്റ്, 100% കറക്റ്റ് എന്ന് പറഞ്ഞിട്ട് നിഷു മെസ്സേജ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്ത സമയത്തെ മോർണിംഗ് കോട്ടൊക്കെ കണക്ട് ചെയ്താണ് ആളുടെ മെസ്സേജ് എത്തി എന്നുള്ളത് കരുതുന്നു. ഗുഡ് മോർണിംഗ് റേഡിയോ സുനോ എന്ന് പറഞ്ഞിട്ട് വിജീഷ് ജോയിൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇന്നത്തെ മോർണിംഗ് തോട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് രവിശങ്കർജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അമാൻ ഷജീറിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ട്. ഫൈസൽ, ഗുഡ് മോർണിംഗ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല നല്ല മോർണിംഗ് തരുന്ന നിസയ്ക്ക് സന്തോഷം. താങ്ക് യു, താങ്ക് യു. ജീവിതം ഒരു നീണ്ട യാത്രയാണ്. ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇറങ്ങേണ്ട സ്റ്റോപ്പും അറിയില്ല, എന്നാലും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ചിരിച്ചും സന്തോഷിച്ചുമൊക്കെ നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഫൈസൽ വലപ്പാട് ആ ഒരു മെസ്സേജ് അയക്കുന്നത്. മസ്താൻ്റെ മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ടുഡേ ഇസ് മൈ സൺ റെഹാൻ്റെ, ഓ റെഹാൻ്റെ ബർത്ത്ഡേ ആണല്ലേ. നമ്മളുടെ പ്രിയപ്പെട്ട ലിസ്ണർ മസ്താൻ്റെ മോൻ റെഹാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ റെഹാന് നമുക്കൊരു വിഷസ് കൊടുത്തുകൊണ്ട് ഇന്നത്തെ വിഷസ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളുടെ എല്ലാവരുടെയും സ്നേഹം നിറഞ്ഞ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ.

അതുപോലെ ജിസിൽ ആൻഡ് ജിയാൻ ജോയിൻ ചെയ്യുന്നുണ്ട്, ഒരു ബ്യൂട്ടിഫുൾ ഡേ എല്ലാവർക്കും വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. വെരി വെരി ഗുഡ് മോർണിംഗ്, അവർക്കും വളരെ സ്നേഹത്തോടുകൂടി പറയുന്നു. അങ്കിത് അർപ്പിത് ജോയിൻ ചെയ്യുന്നുണ്ട്, അവരുടെ മോർണിംഗ് മെസ്സേജും ദാ ഇവിടെ ഇങ്ങനെ കിട്ടി നിൽക്കുന്ന സമയമാണ്. അവർക്കും വളരെ സ്നേഹത്തോടുകൂടി ഇന്നത്തെ ദിവസം ഒരു നല്ല ഡേ ആയിട്ട് മാറട്ടെ എന്നുള്ള സ്പെഷ്യൽ ആശംസകൾ കൂടി കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് മെസ്സേജ് നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ ഇഷാനിക്കുട്ടിയാണ്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സഫയും റഷ്യയും ജോയിൻ ചെയ്യുന്നുണ്ട്. ഹായ് ഗുഡ് മോർണിംഗ്, ഇന്ന് റഷ്യയുടെ പിറന്നാളാണോ? ഓ അടിപൊളി, ഒരു ലോഡ് ആശംസകളും പിന്നെ ഒരു ആംഗലേയ ഗാനവും ഇങ്ങോട്ട് പോരട്ടെ. ഓ ഇംഗ്ലീഷാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും സഫയ്ക്കും റഷ്യയ്ക്കും രണ്ടുപേരും നമുക്കറിയാം. അപ്പോൾ രണ്ടുപേരിൽ റഷ്യയുടെ ബർത്ത്ഡേ ആണ്, റഷ്യ എന്നുള്ള പേര് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ റഷ്യ കുട്ടിക്ക് നമ്മളുടെ ഒക്കെ സ്നേഹത്തോടു കൂടി നല്ലൊരു സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

ഇനിയിപ്പോ നേരെ സ്കൂൾ ബസ് സ്റ്റോറീസിലേക്ക് നമ്മൾ പോകുന്നു. ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് വേൾഡ് ആർക്കിടെക്ചർ ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഇന്നത്തെ ഈ ദിവസത്തിനുണ്ട്. നമുക്കറിയാം ഇങ്ങനെയുള്ള ദിവസങ്ങൾ വരുന്ന ടൈമിൽ എപ്പോഴും അതിനൊരു നല്ല തീം ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും പറയാറില്ലേ, ചില ദിവസങ്ങൾക്ക് നല്ല നല്ല തീം ഉണ്ടായിരിക്കും, അത് നമ്മളും വായിച്ചറിയണം എന്ന് പറയാറുണ്ട്. അത് അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും നല്ല ഇങ്ങനത്തെ ചില ദിവസങ്ങൾ വരുന്ന സമയത്ത് അതിൻ്റെ തീം എന്താണെന്ന് എനിക്കും അറിയാനൊരു കൗതുകം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാനത് സെർച്ച് ചെയ്ത് പോകും. അങ്ങനെ ഞാനും വിചാരിച്ചു ഇന്നത്തെ ഈ ചോദ്യവും അങ്ങനെ തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. വേൾഡ് ആർക്കിടെക്ചർ ഡേ ആണ് ഇന്ന്. അപ്പോൾ ഇന്നത്തെ വേൾഡ് ആർക്കിടെക്ചർ ഡേയുടെ തീം എന്താണ് അറിയുന്നവർ ഒന്ന് സെർച്ച് ചെയ്തിട്ട് ഉത്തരങ്ങൾ അയച്ചോളൂ. ഓക്കെ, ആർക്കിടെക്ചർമാരായിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും നമ്മളുടെ ആശംസകൾ പറയുന്നു. ഈ ടൈമിൽ നമ്മളെ കേട്ടു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ സന്തോഷവും തീർച്ചയായിട്ടും പങ്കുവെക്കാം, നിങ്ങൾക്കുള്ള ആശംസകൾ പറയുന്നു. അപ്പോൾ ഇന്നത്തെ വേൾഡ് ആർക്കിടെക്ചർ ഡേയുടെ തീം എന്താണ്, അതാണ് ഇന്നത്തെ ചോദ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ കുട്ടികൾ ഉത്തരങ്ങൾ പെട്ടെന്ന് അയച്ചിട്ടുള്ളൂ കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ അവരുടെ ഒരു അടിപൊളി ഫോട്ടോ എത്തിയിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. ഓക്കെ, ഗുഡ് മോർണിംഗ് എവറി വൺ, ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഹെഡ് എന്ന് പറഞ്ഞിട്ട് ജാസ്ലിൻ ഓസ്റ്റിൻ ജോവ്ലിൻ ആൻഡ് ജിഷ, ഓ എല്ലാവരുടെയും ഉണ്ട്. അടിപൊളി അടിപൊളി, അവരുടെ ആൻസറും ദാ വന്ന് നിൽക്കുന്നുണ്ട്. നെക്സ്റ്റ് സലീമാണ്. ഹായ് നിസ, ഗുഡ് മോർണിംഗ്, ഹാപ്പി ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പം നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ പേര് കൂടി നിങ്ങൾക്കൊന്ന് മെസ്സേജിൽ പറയാം കേട്ടോ. നിങ്ങൾ ഏത് സ്കൂളാണ്, നിങ്ങളുടെ ടീച്ചറിൻ്റെ പേര് നിങ്ങൾക്ക് പറയാം. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ് കേട്ടോ. അപ്പം എന്തായാലും അതിൻ്റെ അത് ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു കേട്ടോ സലീംജി. അപ്പം എന്തായാലും ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നിങ്ങളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ പേരുകൾ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം. ഒരാളെ മാത്രം പറയുമ്പോൾ സങ്കടമാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിൻ്റെയൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് പേര് വരുന്നവരുണ്ടല്ലോ. അങ്ങനെ അല്ലെ, നിങ്ങളുടെ ക്ലാസ് ടീച്ചറിൻ്റെ ആയാലും നിങ്ങളുടെ മെയിൻ ടീച്ചറിൻ്റെ ആയാലോ അല്ലെങ്കിൽ എല്ലാവരുടെയും പേരുകൾ പെട്ടെന്ന് വരുമല്ലോ. അപ്പം നമുക്ക് നോക്കാം, നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ് ലീഡ് ചെയ്യുന്ന ടീച്ചർ ഉണ്ടാവുമല്ലോ, മെയിൻ ടീച്ചർ. അപ്പം ആ ഒരു മിസ്സിൻ്റെ പേരോ, അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പമെന്ന് തോന്നും അല്ലേ. അല്ലെങ്കിൽ എല്ലാവരുടെയും പേരുകൾ ചിലപ്പോൾ നിങ്ങൾ എഴുതേണ്ടതായിട്ട് വരും. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ആ ഒരു മിസ്സിൻ്റെ പേര് നിങ്ങൾക്ക് മെസ്സേജിൽ പറയാം. 5000917 എന്ന നമ്പറിലേക്ക്. ഹാപ്പി മോർണിംഗ്, ഹാപ്പി മൺഡേ. റിയാസ് ആണ് ജോയിൻ ചെയ്യുന്നത്. ഓക്കെ, റിയാസിനും നല്ലൊരു ഹാപ്പി ഡേയും ഹാപ്പി മൺഡേയും ഒക്കെ നമ്മൾ വിഷ് ചെയ്യുന്നു. ഷെരീഫ്, ഗുഡ് മോർണിംഗ് നിസ, ട്രൂ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഷെരീഫ് കളപ്പറമ്പിലിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ് ഷെരീഫ്. അതോടൊപ്പം തന്നെ ശ്യാംലാൽ, ഗുഡ് മോർണിംഗ്. അമേയ, ആര്യൻ, എഡ്വേർഡ്, അദിത്, ആരാധ്യ, ഭവൻസ് പബ്ലിക് സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് സുലൈമാൻജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഒരു നല്ല ഡേ അദ്ദേഹത്തിന് വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ ഹായ് നിസ, ഗുഡ് മോർണിംഗ്, മോർണിംഗ് സവാരി. നിസ എനിക്ക് കുടജാദ്രിയിൽ നിന്നുള്ള പാട്ട് വെച്ച് തരുമോ? അഭിത് ഇത് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആ പാട്ട് ഞാൻ ഓൾറെഡി പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. എങ്ങനെയാണെങ്കിലും അത് ഞാൻ അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു, ഓൾറെഡി നേരത്തെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു. ഓക്കെ, ഗുഡ് മോർണിംഗ്. മുഹമ്മദ് ജസിൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഷൻസ ആൻഡ് ഷനും അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. കൂടെ ഹാപ്പി ബർത്ത് ഡേ റെഹാൻ ഡിയർ ആൻഡ് റഷ്യ. റഷ്യയ്ക്കും റെഹാനും, നമ്മുടെ മസ്താൻ്റെ മോൻ റെഹാനും, പിന്നെ നമ്മുടെ റഷ്യയ്ക്കും സ്പെഷ്യലായിട്ടുള്ള ആശംസകൾ രവിശങ്കർ ജി ഹാപ്പി ബർത്ത് ഡേ പറയുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് നമ്മളുടെ റൈറ്റ് ആൻസർ പറഞ്ഞിട്ട് നമ്മുടെ സ്റ്റീവൻ ആൻഡ് സേറ ജോയിൻ ചെയ്യുന്നുണ്ട്. കറക്റ്റാണ്, അവർ അയച്ചു തന്നിട്ടുള്ളത്. സൂര്യദർശ് ദിനേഷിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. അബിജ നിക്സൺ ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ്. അതുപോലെ തന്നെ ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ ടു മരിയ മാം, പ്രേമ മാം ആൻഡ് ചൈതന മാം. എല്ലാവർക്കുമുള്ള ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ പറയുന്നത് ജാസ്ലിൻ ഓസ്റ്റിൻ.

സ്പെഷ്യലി അറിയിക്കുന്നത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് പ്രശാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നാണ്. പ്രശാന്തിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഫഹീറ മനാസ് മാം ബൈ ഋതുചന്ദ്രയാണ് മെസ്സേജ് അയക്കുന്നത് കേട്ടോ. ഋതുചന്ദ്ര മെസ്സേജ് അയക്കുന്നത് ടീച്ചേഴ്സ് ഡേയുടെ വിഷസ് കൊടുക്കുന്നത് ഫഹീറ മാമിനാണ്, ഫഹീറ മനാസ് മാമിന് വേണ്ടിയിട്ടാണ് വിഷസ് കൊടുക്കുന്നത് കേട്ടോ. എം ഇ എസിൽ നിന്നാണ് ഋതുചന്ദ്രയുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഇന്ന് ഞങ്ങളുടെ വിവാഹ വാർഷികമാണ്. ഒരുപാട് കാലം ഇനിയും സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ സർവശക്തൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തുക. സലാം ഹബീബി കാഞ്ഞങ്ങാട്, പത്നിയുടെ പേര് സമീറ എന്നാണ്. അപ്പം ഇന്ന് സമീറ സലാം ഹബീബി അവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. നമ്മളുടെയും ആശംസകൾ. ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നോഹിൻ്റെ ബർത്ത്ഡേ ആണ്, വിഷ് ചെയ്യണം എന്ന് പറയുന്നു. സുബിനാണ് മെസ്സേജ് അയക്കുന്നത്. ഓക്കെ, നമ്മുടെ സ്റ്റീവ്, സാന്ദ്ര, നോഹ്, ആഹിൽ, ആയിഷ, ഓക്കെ, ആ ഒരു ലിസ്റ്റ് ഉണ്ടല്ലോ, ആ ലിസ്റ്റിൽ നോഹിൻ്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അപ്പം നോഹിനും നോഹിൻ്റെ പേര് മിക്കവാറും എല്ലാ ദിവസവും ഞാൻ പറയാറുണ്ട്. അപ്പം നോഹിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ കേട്ടോ.

അപ്പം സ്റ്റീവ്, സാന്ദ്ര, അഹിൽ, ആയിഷ എല്ലാരും ഗംഭീരായിട്ട് ഇന്ന് നോഹിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യൂ കേട്ടോ. സുബിൻ എല്ലാരും കൂടെ ചേർന്നിട്ട് എന്നിട്ട് ഫോട്ടോസൊക്കെ ഇവിടേക്ക് അയച്ച് തന്നോളൂ 5000997 കേട്ടോ. റഷീദിന്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്, വെരി വെരി ഗുഡ് മോർണിംഗ്. എവിടെ സെൽഫി എവിടെ പോയി? ആ സെൽഫി എത്തി, സെൽഫി എത്തി. ഓക്കെ, റഷീദിന്റെ ഗുഡ് മോർണിംഗ് കണ്ട ഉടനെ ഒരു സെൽഫി നമുക്ക് പ്രതീക്ഷിക്കണം. അപ്പൊ കിടിലായിട്ടൊരു സെൽഫിയും കൂടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ഒരു നല്ല ഡേ റഷീദിനും സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ പാട്ടിലേക്ക് പോകുന്ന സമയത്ത് വളരെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഷഹബാസ് അമൻ ഖത്തറിലേക്ക് എത്താനായിട്ട്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന അതിമനോഹരമായിട്ടുള്ള ക്യൂൺ ഇവൻറ്റ്സ് ഒരുക്കുന്ന ആ ഒരു ഇവൻറ്റ് നമുക്ക് അരികിലേക്ക് എത്താനായിട്ട് പോവുകയാണ്. ഒക്ടോബർ 16 ക്യൂ എൻ സി സിയിൽ വെച്ചിട്ടാണ് ഈ മനോഹരമായിട്ടുള്ള ഇവൻറ്റ് നടക്കാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ടിക്കറ്റുകൾ എടുക്കാത്ത ആളുകൾ പെട്ടെന്ന് ക്യൂ ടിക്കറ്റിൽ നിന്നും നിങ്ങളുടെ ടിക്കറ്റുകൾ സ്വന്തമാക്കുക. ക്യൂ ടിക്കറ്റ്സിൽ ഇപ്പോൾ ടിക്കറ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ടിക്കറ്റ് എടുക്കാൻ തോന്നിപ്പോകും. ഈ ഒരു പാട്ടിന് അത്രമാത്രം ഒരു എന്താ പറയുക, അത്രമാത്രം ഒരു മാജിക്കുള്ളൊരു പാട്ടാണ് കേട്ടോ. പഴയൊരു ആൽബം സോങ് ആണ്, പലർക്കും അറിയുന്ന, പലരുടെയും ഒരു ഫേവററ്റ് ലിസ്റ്റിലുള്ള ഒരു പാട്ടാണ് ഇനി ഞാൻ പ്ലേ ചെയ്യാനായിട്ട് പോകുന്നത്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു എന്ന് പറയുന്ന ആ ഒരു ഗംഭീരമായിട്ടുള്ള ഇവൻറ്റ് 16 ഒക്ടോബർ QNCC ഹാളിലാണ്. അപ്പം നിങ്ങളുടെ ടിക്കറ്റുകളൊക്കെ നിങ്ങൾ പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ എന്നുള്ള, സീറ്റുകളൊക്കെ സെറ്റാക്കിക്കോളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഷഹബാസ് അമൻ പാടിയ ഈ ഒരു പാട്ടിനൊരു പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട്. പലരുടെയും ഫേവററ്റ് ലിസ്റ്റിലുള്ളൊരു പാട്ടാണ്. കേൾക്കാം കുടജാദ്രിയിൽ എന്നുള്ള ആ ഒരു ബ്യൂട്ടിഫുൾ ട്രാക്ക്. മോർണിംഗ് സവാരിയിലൂടെ ജനിസ നിങ്ങൾക്കൊപ്പം തന്നെയുണ്ട്. കേട്ട് കേട്ട് നമുക്കൊരുമിച്ച് കൂട്ടുകൂടാം.

0: ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, സഹവാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ജി ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
3: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
2: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 32 മിനിറ്റ് ആണ്. ബിനോയ് പറയുന്നു, എല്ലാ കൂട്ടുകാർക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. നിഷാദ് നിസു, ജീവിതം ഒരു നീണ്ട യാത്രയാണ്, ടിക്കറ്റ് എടുത്തിട്ടില്ല, ഇറങ്ങേണ്ട സ്റ്റോപ്പും അറിയില്ല, എന്നാലും നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊരു മോർണിംഗ് മെസ്സേജാണ്. കൂടെ തന്നെ ഹർഷിക നന്ദിക കറക്റ്റായിട്ട് അയക്കുന്നു. നമ്മുടെ അജിത് അൽഖോറിന്റെ മെസ്സേജ് ഒരു വലിയ മെസ്സേജാണ്. ഇളങ്കാറ്റും പൂക്കളുടെ പുഞ്ചിരിയും പക്ഷികളുടെ മധുരഗാനവും ചേർന്നൊരു മനോഹര പ്രഭാതം. ഈ പ്രഭാതത്തിന് മാധുര്യം പകരുന്ന നമ്മുടെ പ്രിയപ്പെട്ട നിസയുടെ ശബ്ദം പോലെ ഇന്നത്തെ ദിവസവും സ്നേഹവും സന്തോഷവും നിറഞ്ഞതാകട്ടെ. ഗുഡ് മോർണിംഗ് പ്രിയ നിസ ആൻഡ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞിട്ട് മനോഹരമായ പുഞ്ചിരിയോടെ ഇന്നത്തെ ദിവസം തുടങ്ങുന്ന എല്ലാ അൽഖോറിലുള്ളവർക്കുമായിട്ടൊരു പാട്ട് വെക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ നല്ലൊരു പാട്ട് തന്നെ പ്ലേ ചെയ്യുന്നതായിരിക്കും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് മുജീബിന്റെ ഗുഡ് മോർണിംഗ് നീ എന്ന് പറഞ്ഞിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ദിലീഷിന്റെ ഗുഡ് മോർണിംഗ്, ദിലീഷ് ചേലക്കാട് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി ഗുഡ് മോർണിംഗ് ദിലീഷ്. അബ്ജാൻ നിക്സൺ വേൾഡ് ടീച്ചേഴ്സ് ഡേ വിഷസ് പറയുന്നത് തോമസ് സാറിനും അരുൺ ഗോപി സാറിനുമാണ്. എം ഇ എസ്ലെ രണ്ട് പേർക്കുള്ള സ്പെഷ്യൽ വിഷസ് ആണ് അബിജാൻ നിക്സൺ വിഷ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ മസ്താന്റെ സന്തോഷം, മസ്താൻ പറയുന്നുണ്ട്, താങ്ക്സ് അലോട്ട് ആർജെ നിസാജി ഫോർ വിഷിംഗ് റഹാൻ ഓൺ ഹിസ് ബർത്ത്ഡേ. യുവർ ജേർണി സ്റ്റാർട്ട്സ് വിത്ത് യുവർ ബ്യൂട്ടിഫുൾ കോഡ്സ് ആൻഡ് ഇൻസ്പയറിംഗ് വേർഡ്സ് എന്ന് അവരുടെ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്ന അങ്ങനെയാണ് എന്നുകൂടി പറയുന്നുണ്ട്. താങ്ക് യു സോ മച്ച് മസ്താൻ. ഗുഡ് മോർണിംഗ് മീവൽ ജോയിൻ ചെയ്യുന്നു. ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ വിഷസ് കൊടുക്കുന്നത് ശ്രീജ മാമിനും ഉമ മാമിനും സെൽവ മാം ആൻഡ് ഹേമ കനി മാം. കറക്റ്റാണല്ലോ ഈ പേരുകളൊക്കെ. ഐഡിയൽ സ്കൂളിലെ ടീച്ചേഴ്സിനുള്ള വിഷസ് ആണ് നമ്മുടെ മീവൽ സ്പെഷ്യലി വിഷ് ചെയ്തിട്ടുള്ളത്. കൂടെ നെക്സ്റ്റ് മെസ്സേജ് ഇതാ ജോയിൻ ചെയ്യുന്നത് നമ്മുടെ ആൻ മരിയ ആൻ സേറ കുട്ടി, രണ്ടുപേരും ജോയിൻ ചെയ്യുന്നുണ്ട്. റൈറ്റ് ആയിട്ട് പറയുന്നുണ്ട്. കൂടെ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഉമ മാം, ഉമ നിഷ ആൻഡ് നസീഷ് പ്രിയങ്ക മാം, എല്ലാവർക്കുമാണ് ആൻ മരിയക്കുട്ടിയും സേറയും സ്പെഷ്യലായിട്ട് വിഷ് ചെയ്തിട്ടുള്ളത്. ആ ടീച്ചേഴ്സിന് എല്ലാവർക്കും അവരുടെ സ്നേഹം നിറഞ്ഞ വിഷസ് അവർ വേൾഡ് ടീച്ചേഴ്സ് ഡേ വിഷസ് പ്രത്യേകം പറയുന്നു. കൂടെ റൈറ്റ് ആൻസർ വായിക്കുന്നുണ്ട്. അടിപൊളി. അപ്പം നിങ്ങൾ ഫാമിലി ആയിട്ട് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. ഓക്കെ, എല്ലാവരും സ്പെഷ്യൽ ഡേ ഫാമിലിക്ക് ഫുള്ളായിട്ട് സ്പെഷ്യലി വിഷ് ചെയ്യുന്നത് കേട്ടോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഇതാരായത്? ഓക്കെ, നമ്മുടെ അസറും ഉമ്മ കൊൽസുമാണ് കേട്ടോ. ഹാവ് എ നൈസ് ഡേ എന്ന് പറഞ്ഞിട്ടൊരു ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി. രണ്ടുപേർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു, ഫാമിലിക്കും കേട്ടോ. നെക്സ്റ്റ് നമ്മുടെ ഷഫ്ന ജോയിൻ ചെയ്യുന്നു. ഗുഡ് മോർണിംഗ്, ഒരു ബ്യൂട്ടിഫുൾ ഡേ വിഷ് ചെയ്യുന്നു മോർണിംഗ് പേഴ്സൺ ജോ. വിഷിംഗ് ഓൾ എ ബ്യൂട്ടിഫുൾ മൺഡേ എന്നുകൂടി പറഞ്ഞിട്ടാണ് ഷഫ്ന അഷ്റഫിൻ്റെ ഒരു മെസ്സേജ് എനിക്കിവിടെ കിട്ടിയിട്ടുള്ളത്. എല്ലാവർക്കും ഒരു നല്ല ദിവസം വിഷ് ചെയ്യുന്നു. നമ്മുടെ അവന്തിക സാജനാണ് ഭവൻ സ്കൂളിൽ നിന്നും. ഗുഡ് മോർണിംഗ് നിസ, വാവ് നൈസ് ആൽബം സോങ്. കുറച്ച് മുമ്പ് കുടജാദ്രിയിൽ കേട്ടല്ലോ, ആ ഒരു സന്തോഷമാണ് പങ്കുവച്ചിട്ടുള്ളത്. പ്ലീസ് പ്ലേ പങ്കജുദ സോങ്സ് അല്ലേ. ഞാൻ അതുകൂടി ഞാൻ അടുത്ത ദിവസങ്ങളിൽ അതിലേക്ക് എത്താം കേട്ടോ, തീർച്ചയായിട്ടും. എന്തായാലും ആ ഒരു സജഷൻ എന്നെ ഓർമ്മപ്പെടുത്തിയതിന് താങ്ക് യു വലീന സനീഷ്. ബിജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അക്ഷരയും അക്ഷജും ജോയിൻ ചെയ്യുന്നു. പിന്നെ വന്നിരിക്കുന്ന ഉമേഷാണ്, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു നൈസ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറയുന്നു. ഹെവ്നിക്കിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. നൗറിൻ നസ്രിൻ രണ്ടുപേർക്കും മോർണിംഗ് പറയുന്നു. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നമ്മുടെ നൈക്കയും നിയാനുമാണ് ജോയിൻ ചെയ്യുന്നത്. ഐഡിയിൽ നിന്നാണ് അവരുടെ മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ഡെനി ജോസ് ഗുഡ് മോർണിംഗ് പറയുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു മെറീന മാം ബൈ ദക്ഷക്കുട്ടി ഭവൻസ് പബ്ലിക് സ്കൂൾ. ദക്ഷ മാമിന് ഉള്ള സ്പെഷ്യൽ വിഷസ് ആണ്, സോറി, ദക്ഷയാണ് മെറീന മാമിന് സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നത്. എന്താ നിസ ഇങ്ങനെ ഇരിക്കണേ, ഒരു ഗുഡ് മോർണിംഗ് പറ AI-നോട്. താങ്ക് യു നിസ സ്നേഹത്തോട് ജോ. ഓക്കെ, എല്ലാ ദിവസവും ഇങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഇതിൻ്റെ ഒരു ഒരു എന്താ പറയുക, ബാക്ക് സ്റ്റോറി എന്താണെന്നുള്ളത് എനിക്കൊന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. ഫിറോസെ ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാധവും മാനവും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ് അവർക്കും പറയുന്നു. നന്മയും സ്നേഹവും നിറഞ്ഞ ഒരു ദിനം ആശംസിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും. പ്രത്യേകിച്ച് ഗലീലിയോ ഇൻ്റർനാഷണൽ സ്കൂളിലെ എല്ലാ കൂട്ടുകാർക്കും ടീച്ചേഴ്സിനും നല്ലൊരു ദിവസം വിഷ് ചെയ്തുകൊണ്ട് ഡിയോൺ ജോ മനോജ്, ഡാൻ ജോ മനോജ് ആണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. കൂടെ തന്നെ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് അർഷദ്. ഓക്കെ, അർഷദ് ഗുഡ് മോർണിംഗ്. അപ്പം ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജിലേക്ക് വരാട്ടോ. മുദ്ര ശ്രദ്ധിക്കണം ഫോട്ടോയുടെ. ഓ, ശ്രദ്ധിച്ചു, ഞാൻ അപ്പം ശ്രദ്ധിച്ചില്ല കേട്ടോ. ഞാനിത്
വായിച്ച സ്പീഡിൽ അങ്ങനെ അനീഷ് പറഞ്ഞുകൊണ്ടാണ് ഞാനത് നോട്ട് ചെയ്ത് അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മുദ്ര ശ്രദ്ധിക്കും, ഇനി മുദ്രകളുള്ള ഫോട്ടോസ് പോരട്ടെ കേട്ടോ. മുദ്ര തീർച്ചയായിട്ടും ശ്രദ്ധിക്കുന്നതായിരിക്കും. അടിപൊളി, താങ്ക് യു താങ്ക് യു താങ്ക് യു അസർ ആൻഡ് ഉമ്മക്കൊൽസു. ഓക്കെ, അവരൊരു ഫോട്ടോ ഒക്കെ ഗംഭീരമായിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അടിപൊളി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഇനിയുള്ള ഫോട്ടോസിലൊക്കെ കാര്യമായിട്ട് ശ്രദ്ധിക്കാം. പെട്ടെന്ന് അങ്ങോട്ട് നോക്കിപ്പോയോണ്ട് ശ്രദ്ധിച്ചില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അമീൻ അമാൻ എം ഇ എസിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. വെരി ഗുഡ് മോർണിംഗ്. ഹായ് ഗുഡ് മോർണിംഗ്, ഐ എം ഡെൽന. ഓക്കെ, എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? ഒലിവ് ഇന്റർനാഷണൽ സ്കൂളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. മൈ ടീച്ചേഴ്സ് നെയിം ഈസ് ഐഷ ഒന്ന് പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒലിവ് ഇന്റർനാഷണൽ സ്കൂൾ വിത്ത് സ്മെഡ്ലി എന്നുകൂടി പറഞ്ഞിട്ടുണ്ട് മെസ്സേജ് വരുന്നത്. ഉമ്മക്കൽസു അസർ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് നൌഷാദ് അവർക്ക് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് കേട്ടോ. അടിപൊളി. അദാലിയ കുട്ടിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അദാലിയക്കുട്ടി ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ ദിവസം തകർത്തു, അതിൻ്റെ വിഷസൊക്കെ നമ്മളും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹാപ്പി ടീച്ചേഴ്സ് ഡേ മൈ ഡിയർ സിസ്റ്റർ ലിജി കണ്ണൂർ കൊട്ടിയൂർ, ഗുഡ് മോർണിംഗ് ഓൾ എന്ന് പറഞ്ഞിട്ട് ലിജോ ജോർദൻ ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഹീന മാം, നീമ മാം, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. റിസ്വാൻ ബിന്ത് റിഫാസ് കെ ജി ടു ആണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. അടിപൊളി. രണ്ട് മിസ്സുമാർക്കും സ്നേഹത്തോട് ടീച്ചേഴ്സിനും സ്പെഷ്യൽ വിഷസ് അറിയിക്കുന്നത് റിസ്വാൻ ആണ് കേട്ടോ. ഓക്കെ, ഞാൻ ബാക്കി എല്ലാവരുടെയും മെസ്സേജസിലേക്ക് വരാം കേട്ടോ. അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു പാട്ടുകൂടെ അങ്ങോട്ട് കേട്ടാലോ. സർവമായയിലെ മായാജാലമേ, സൂരജ് സന്തോഷിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുൾ ശബ്ദത്തിൽ ഈ ഒരു പാട്ടുകൂടി ഈ ഒരു മോർണിങ്ങിനെ ഏറ്റവും മനോഹരാക്കുകയാണ് കേട്ടോ.

0: This is Radio Suno 91.7 FM, Qatar's happiness frequency. Now available on Google Play Store and App Store.
1: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
2: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ, കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് മോർണിംഗ് സവാരി
4: ബ്രോട്ട് ടു യു ബൈ. സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഷോറൂം
5: ഇൻ അസോസിയേഷൻ
4: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
6: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop. Just feel like you're
7: ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്, ആർക്കിടെക്ചർ ഡേ ആണ്. അങ്ങനെയുള്ള വിശേഷങ്ങളിലൂടെയൊക്കെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിൽ ഒരുപാട് പേരുടെ മെസ്സേജുകൾ ഇനിയുണ്ട്. അക്സ സലീമിൻ്റെ അക്കൗണ്ടിൽ നിന്നും, ഗുഡ് മോർണിംഗ് ആൻഡ് ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ ഫ്രം നിഹാൽ നവാബ് അക്സ ശാന്തിനികേതൻ സ്കൂളിൽ നിന്നാണ് അവരുടെ മെസ്സേജ്. ബദ്രുൽ മുനീറിൻ്റെ, ഹലോ, എക്സാം ഇന്നലെ കഴിഞ്ഞു, വിഷാക്കുമോ? ഹയാനാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ഓക്കെ ഹയാൻ, ഒരു നല്ല ഡേ വിഷ് ചെയ്യുന്നു കേട്ടോ. നെക്സ്റ്റ് മുഹമ്മദിൻ്റെ ഒരു വിഷസ് ആണ്, ഗുഡ് മോർണിംഗ്, ഇന്ന് റയാൻ്റെ ബർത്ത്ഡേ ആണ്, റയാന് വിഷസ് കൊടുക്കുമോയെന്ന് ചോദിക്കുന്നു. തീർച്ചയായിട്ടും റയാന് വളരെ വളരെ സ്പെഷ്യലായൊരു ഹാപ്പി ബർത്ത്ഡേ.

മുഹമ്മദ് റഫീഖിന്റെ സുപ്രഭാതം എത്തിയിട്ടുണ്ട്. ഷാനു ജി, വി ആർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഷാനുവിന്റെ മെസ്സേജ് ഉണ്ട്. ഓൾസോ ഓക്കെ, ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അമീൻ അമാൻ, ആൻഡ് ഓൾസോ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു അരു ആൻഡ് ഗോപി സർ ആൻഡ് ഓൾ ടീച്ചേഴ്സ്. എം ഇസിലെ എല്ലാ ടീച്ചേഴ്സിനും വിഷസാണ് പറയുന്നത്. അമീനും അമാനുമാണ് ആ ഒരു വിഷ കൂടുതൽ പറഞ്ഞിട്ടുള്ളത്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദി ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഐഷുക്കുട്ടു, ഐഷുക്കുട്ടി, ഹൈസിയക്കുട്ടി ആൻഡ് അമ്നക്കുട്ടി അവരുടെ മെസ്സേജ് ഉണ്ട്. ഐഡിയൽ സ്കൂളിൽ നിന്നാണ് ആ മെസ്സേജ് വന്നിട്ടുള്ളത്. മായയുടെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് അയക്കുന്നത്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ഡിയർ കൊളീഗ്സ് ബൈ സിനാൻ, മായനാട് അങ്ങനെയാണ് സ്ഥലം എന്ന് കരുതുന്നു. നോബിൾ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഗുഡ് മോർണിംഗ് ഫ്രം ഇത്തൽക്കുട്ടിയുടെ മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ ഹായ്, ഐ വിഷ് അനു മാം ഹാപ്പി ടീച്ചേഴ്സ് ഡേ. തനിഷ്ക്കാണ് മെസ്സേജ് അയക്കുന്നത്. ഭവൻസ് പബ്ലിക് സ്കൂളിലെ അനു മാമിനുള്ള സ്പെഷ്യൽ വിഷസ് ആണ് തനിഷ്ക് പറഞ്ഞിട്ടുള്ളത്. ഗുഡ് മോർണിംഗ്, ഹാവ് എ നൈസ് ഡേ, വിഷിംഗ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദി വണ്ടർഫുൾ ടീച്ചേഴ്സ് ഫ്രം ഇവാന ദേവ് ദേവാനന്ദ് എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഉള്ളത്. ഒലിവ് സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ടീച്ചേഴ്സ് ഡേ വിഷയാമോ? തീർച്ചയായിട്ടും വിഷയാലോ. ജിനേഷ് ആണ് ആ വിഷസ് കൊടുക്കുന്നത്. സുമൻ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു ഗ്രേറ്റ് ഡേ വിഷ് ചെയ്യുന്നു. നമ്മുടെ സൈറക്കുട്ടി ജോയിൻ ചെയ്യുന്നുണ്ട്, സൈറക്കുട്ടിക്ക് നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. കൂടെ തന്നെ വീർ വിരാജ്, റാണി, വേദിക, നിരഞ്ജന, ഭഗത് കൃഷ്ണ, വിനോജ് എല്ലാവരും നോബിൾ ഇന്റർനാഷണൽ സ്കൂളിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. അനൂപ് ചെറിയാൻ ഇന്നത്തെ ദിവസത്തിൻ്റെ ആ ഒരു പ്രത്യേകതയും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ അയക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓക്കെ, എൻ്റെ ഹാപ്പി ഗുഡ് മോർണിംഗ് രഘുനാഥ് രാഘവൻ, ഖത്തറിലുള്ള എല്ലാ മലയാളികൾക്കും എൻ്റെ ഹാപ്പി ഗുഡ് മോർണിംഗ് രഘുനാഥ് രാഘവൻ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ് കിട്ടിയിട്ടുള്ളത്. റൌഫ് ഷാ പറയുന്നത്, ഇന്ന് മോൻ ആദംത്തിൻ്റെ 5th ബർത്ത്ഡേ ആണ്, അപ്പം മോനുള്ള ആശംസകൾ കൊടുക്കാൻ പറയുന്നു. മോൻ്റെയും മോളുടെയും ഒരു നല്ല ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ട്. അപ്പം മോന് നമ്മളുടെ സ്നേഹം നിറഞ്ഞ വളരെ സ്പെഷ്യലായ ഒരു ഹാപ്പി ബർത്ത്ഡേ പറയുന്നു കേട്ടോ. സജിലിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. കൂടെ തന്നെ അനീസിൻ്റെ അക്കൗണ്ടിൽ നിന്നും അമ്ന ഫാത്തിമയും മിൻഹ ഫാത്തിമയും ശാന്തനി കേതൻ സ്കൂളിലേക്ക് പോവാണ് എന്നുകൂടി പറയുന്നു. അസൈനാറിൻ്റെ അക്കൗണ്ടിൽ നിന്നും ഹയാ ഹന ഷാഹിബ ഇവരുടെ എല്ലാവരുടെയും മോർണിംഗ് മെസ്സേജ് എത്തിയിട്ടുണ്ട്. നിജോമൻ പറയുന്നത്, ഒരു ബർത്ത്ഡേ വിഷസ് പറയാമോ? മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ഡിയർ അഷ്റഫ്. ഒത്തിരി സ്നേഹത്തോടെ ടീം സനയ്യ ആണ് മെസ്സേജ് അയക്കുന്നത്. ടീം സനയ്യയുടെ ഒരു സ്പെഷ്യൽ ഹാപ്പി ബർത്ത്ഡേ ആണ് നമ്മളുടെ അഷ്റഫിന് വേണ്ടിയിട്ട് നിജോമോൻ ജോസഫ് ആണ് വിഷ് ചെയ്യുന്നത്. ലിജിൻ ആൻഡ് ലക്ഷ്മിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. സജിത് ചന്ദ്രൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. പിന്നെ വന്നിരിക്കുന്നത് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു റൂബ ഷറിൻ സ്പ്രിംഗ് ഫീൽഡ് സ്കൂൾ ബൈ ഷാംവിൽ ആൻഡ് നോറ എംറിൻ എന്ന് പറഞ്ഞിട്ടാണ് ആ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കൂടെ തന്നെ അനുരാജിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ പുഷ്പജ, ജ്യോതി, ഹർഷ, ജെൻസി, ഷെറിൻ, സുബിഷ, ജെയ്സ്ലി, അഞ്ജു, അനീറ്റ, അയേഷ എല്ലാവരും നോബലിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ. പിന്നെ വന്നിരിക്കുന്നത് ഹലോ എവ്രിവൺ, ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും ഒരു അതിരടി ദിനം നേരുന്നു. പിന്നല്ല, ദേഷ്യം വരൂലേ? അപ്പോൾ ഒരു അതിരടി ഡേ സ്പെഷ്യലി വിഷ് ചെയ്തുകൊണ്ട് ഹെബിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഐ വിഷ് ഒമേഗ മിസ്സിനാണ് വിഷസ് കൊടുക്കുന്നത്. ഭവൻസ്ലെ സൈറക്കുട്ടി അങ്ങനെ വിഷ് ചെയ്യുന്നു. വെരി വെരി ഗുഡ് മോർണിംഗ് അലൻ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് ഉള്ളൊരു മെസ്സേജാണ്. അയച്ചയാളുടെ പേര് എനിക്കിവിടെ ഇന്ത്യൻ കൾച്ചറൽ സെൻ്റർ എന്നാണ് കാണുന്നത് കേട്ടോ. എനിവേ ഗുഡ് മോർണിംഗ്, അദ്ദേഹത്തിനും വളരെ സ്നേഹത്തോടെ പറയുന്നു. ഗുഡ് മോർണിംഗ് നിസ, പ്ലീസ് കൺവേ ടു വിഷ് മൈ വൈഫ് ഫാത്തിമ ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അർഷദിൻ്റെ വൈഫ് ടീച്ചറാണ്, അപ്പോൾ എല്ലാവിധ ആശംസകളും ഫാത്തിമയ്ക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് എത്തിയിട്ടുള്ളത്. അരുൺ ജോൺസൺ, അരുൺ ജോൺസൺ, ഞാൻ ആ വിഷസിലേക്ക് വരുന്നതായിരിക്കും. ഞാൻ ആ വിഷയ്ക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, നമ്മൾ അതിലേക്ക് വരുന്നതായിരിക്കും. ഇപ്പം എന്തായാലും എനിക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയം എത്തിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളവരുടെ മെസ്സേജസിലേക്ക് വരാട്ടോ. ഇനി കുട്ടികളുടെ ആരുടെയെങ്കിലും മെസ്സേജ് ഓ ഇനിയുണ്ടല്ലേ. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറഞ്ഞിട്ട് സുവീൻ മെസ്സേജ് ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് ഫ്രം കല്യാണി, ആരോഹി ആൻഡ് ഐതിഹാണ് മെസ്സേജ് ചെയ്യുന്നത്. ഞങ്ങൾ ഗലീലിയോ സ്കൂളിലോട്ട് പോവാണ് എന്നുകൂടി പറയുന്നു. ബിനുവിൻ്റെ അക്കൗണ്ടിൽ നിന്ന് വിഷിംഗ് എ താങ്ക്ഫുൾ ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദി ടീച്ചേഴ്സ് ഇൻ ഓലിവ് ഇന്റർനാഷണൽ സ്കൂൾ, എസ്പെഷ്യലി മൈ മാം പ്രീതി മാം, അഞ്ജു മാം, ഹർഷി മാം ആൻഡ് സുജ മാം എന്ന് പറഞ്ഞിട്ട് മീനാക്ഷി കുട്ടി മെസ്സേജ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എത്തിയിരിക്കുന്നത് ഹായ് ഗുഡ് മോർണിംഗ്, ക്യാൻ യു വിഷ് ടീച്ചേഴ്സ് ഡേ ടു സിൻഡി ടീച്ചർ,
അസീസ് സർ ആൻഡ് നദീർ സർ ലോട്ട്സ് ഓഫ് ലവ് ടു ഓൾ ദ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ടു ഓൾ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ് അവരുടെ മെസ്സേജ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നെക്സ്റ്റ് നമ്മുടെ അങ്കിതും അർപ്പിതും ജോയിൻ ചെയ്യുന്നു. ക്യാൻ യു വിഷ് ടീച്ചേഴ്സ് ഡേ ഫോർ ഓൾ ദി ടീച്ചേഴ്സ് ഇൻ നോബൽ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനും ഉള്ള വിഷ് കൊടുക്കാൻ പറയുന്നു. നെക്സ്റ്റ് രാഹുൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഗുഡ് മോർണിംഗ് നിസ, പിണങ്ങിയിരിക്കുന്ന പാറു എന്ത് പറ്റി പാറുക്കുട്ടി? പാറുക്കുട്ടിക്ക് എന്താണ് ഇന്നൊരു പിണക്കം? എന്ത് പറ്റി പാറുക്കുട്ടിയുടെ പിണക്കം മാറ്റാൻ വേണ്ടിയിട്ട് അടുത്ത പാട്ട് ഞാൻ പാറുക്കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ പിണക്കം ഇങ്ങോട്ട് മാറുന്ന ഞാൻ വിചാരിക്കുന്നു കേട്ടോ. പിണങ്ങി മാറിയൊക്കെ തിരിഞ്ഞൊക്കെ ഇരിക്കുന്ന ഫോട്ടോ അയച്ചിരിക്കുന്നത് കേട്ടോ. സജീർ സഞ്ജുവിൻ്റെ ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. വെരി ഗുഡ് മോർണിംഗ്. ടിസ്മിൻ ആൻഡ് ടിസ ജോയിൻ ചെയ്യുന്നുണ്ട്. ഒരു ബർത്ത്ഡേ വിഷസ് പറയണേ ഞാൻ പറയാം കേട്ടോ ഹെബിനെ, നമുക്ക് അടുത്ത മണിക്കൂറിൽ ആ വിഷസിലേക്ക് ഞാൻ വരാം. ഞാനിപ്പോൾ കുട്ടികളുടെ മെസ്സേജസൊക്കെ ഒന്ന് പറയാനുള്ള ഒരു പ്ലാനിലാണ്. അമീൻ അഫ്സൽ ഗുഡ് മോർണിംഗ്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ദിയ ഫ്രം സ്കോളേഴ്സ് കിൻഡർ ഗാർഡനിൽ നിന്നും നമ്മുടെ ദിയക്കുട്ടി ടീച്ചേഴ്സിനുള്ള വിഷസ് പറയുന്നുണ്ട്. വിഷ്ണുവിൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഷംസാദ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദി ടീച്ചേഴ്സ് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മളെ പഠിപ്പിച്ച ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടാവും, നമ്മുടെ കുട്ടികളെ പഠിപ്പിച്ച ടീച്ചേഴ്സുണ്ട്. നമ്മുടെ ലൈഫ് ടീച്ചർമാരുമായിട്ട് അല്ലെങ്കിൽ സാറുമാരുമായിട്ടൊക്കെ കണക്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു ലൈഫ് തന്നെയാണല്ലോ. അപ്പോൾ എല്ലാ ടീച്ചേഴ്സിനും നമ്മുടെ ഖത്തറിലാണെങ്കിലും എല്ലാ സ്കൂളുകളിലും പഠിപ്പിക്കുന്ന എല്ലാ ടീച്ചേഴ്സിനും വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ സ്പെഷ്യൽ വിഷസ് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഞാൻ പറഞ്ഞിരുന്നു ഷെരീഫെ, ഷെരീഫ് പറഞ്ഞ മെസ്സേജ് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, നേരത്തെ തന്നെ മെസ്സേജ് അയച്ച ഷെരീഫിൻ്റെ മെസ്സേജ് ഷെരീഫിന് കേൾക്കാൻ പറ്റിയില്ല, ഞാൻ ഓൾറെഡി പറഞ്ഞു. എനിവേ, ഷെരീഫിനും ഒരു നല്ല ഡേ വളരെ സ്നേഹത്തോടുകൂടി വിഷ് ചെയ്തുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഒരു പാട്ട് ഇപ്പം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നുണ്ട്, ബദലഹേം കുടുംബ യൂണിറ്റിലെ ഇന്ദ്രജാലം. കേൾക്കാം മോർണിംഗ് സവാരിയിൽ ജന്നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം. ഈ ഒരു മോർണിങ്ങിനെ ബ്യൂട്ടിഫുൾ ആക്കുന്നത് ഈ നല്ല നല്ല പാട്ടുകളാണ് കേട്ടോ.

0: പാരമ്പര്യവും പകരംവയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
1: ഇങ്ങനെ 25% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: Sunt 91.7 FM. Malabar Golden Diamonds Morning Safari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: കണ്ടോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 180 റിയാലിന് കൊടുക്കാൻ പറ്റോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായ് നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
5: ഹായ് എവരിവൺ, ഞാൻ രഞ്ജിനി ഹരിദാസ്.
6: യു ആർ ലിസ്ണിംഗ് ടു റേഡിയോ സുനോ 91.7.

സത്യം മൂവിയിലെ പാട്ടായിരുന്നു നമ്മൾ കേട്ടത്. സ്റ്റുഡിയോ ഗ്ലോഗിൽ സമയം 7 മണി കഴിഞ്ഞ് 11 മിനിറ്റ് ആണ്. ഒക്ടോബർ 5-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്. കുറച്ചുപേരുടെ വിഷസിലേക്ക് കൂടി നമുക്ക് എത്താനായിട്ടുണ്ട്. വിഷയം ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. അരുൺ ജോൺസൺ പറയുന്നത്, ഇന്ന് അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഓക്കെ, അമ്മയുടെ പേര് മിനി ജോൺസൺ എന്നാണ്. അപ്പോൾ അമ്മയ്ക്കുള്ള ആശംസകൾ വളരെ സ്നേഹത്തോടു കൂടി കൊടുക്കണം എന്ന് പറഞ്ഞിട്ടാണ് അരുൺ ജോൺസൺ മെസ്സേജ് ചെയ്യുന്നത്. ഹെബിൻ പറയുന്നത്, ഒരു ബർത്ത്ഡേ വിഷസ് പറയണം. എൻ്റെ ബ്രദർ ഇൻ ലോ രാജേഷ് ഏട്ടൻ്റെ ബർത്ത്ഡേ ആണിന്ന്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പെഷ്യൽ ആശംസകൾ കൊടുക്കണം. ഫ്രം ഹെബിൻ ആൻഡ് ദീപയാണ് ഇന്ന് വിഷ് പറഞ്ഞിട്ടുള്ളത്. ഹെബിനും ദീപയും രാജേഷിന് സ്പെഷ്യൽ വിഷസ് പറയുമ്പോൾ അരുൺ ജോൺസൺ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന അമ്മയ്ക്കുള്ള സ്നേഹം നിറഞ്ഞ ആശംസകളാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വളരെ സ്നേഹത്തോടുകൂടി നമ്മുടെയും സ്പെഷ്യലായിട്ടുള്ള വിഷസ് നമ്മളും ഇതാ പറയുന്നു കേട്ടോ.

0: ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. അപ്പൊ അതിന്റെ ആശംസകൾ ഇങ്ങനെ ഒരുപാട് പേര് അയച്ചു തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ലക്ഷിവൻ ലെജൻഡ് പറയുന്നത്, ഭവൻ സ്കൂളിലെ എല്ലാവർക്കുമുള്ള ഹാപ്പി ടീച്ചേഴ്സ് ഡേ ലക്ഷ്യം വിഷ് ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സുരേഷ് മെസ്സേജ് അയക്കുന്നുണ്ട്, ഗുഡ് മോർണിംഗ്, എ വെരി ഹാപ്പി ടീച്ചേഴ്സ് ഡേ ടു ഓൾ ദ അമേസിംഗ് ടീച്ചേഴ്സ് ഓഫ് നോബൽ ഇന്റർനാഷണൽ സ്കൂൾ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ്. ആൻഡ് അവർ പ്രിൻസിപ്പൽ മിസ്റ്റർ ഷിബു അബ്ദുൾ റഷീദ് അദ്ദേഹത്തിനുമുള്ള ആശംസകൾ കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് സുരേഷ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ് വന്നിട്ടുള്ളത്. അദ്ദേഹം ഒരു മാത്തമാറ്റിക്സ് ടീച്ചറാണ് നോബൽ സ്കൂളിലെ. അപ്പോൾ അദ്ദേഹത്തിനും നമ്മളുടെ സ്നേഹം നിറഞ്ഞ ആശംസകൾ വളരെ സ്പെഷ്യലായിട്ട് പറയുന്നു. ജോസഫ് ജിയുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഷെബിയാണ് മെസ്സേജ് ചെയ്യുന്നത്, ഹാപ്പി ടീച്ചേഴ്സ് ഡേ ആൻഡ് ഹാപ്പി ബർത്ത് ഡേ ജെൻസി അമ്മ ബൈ എഡ്ന ആൻഡ് ഇഷ എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് കിട്ടിയിട്ടുള്ളത്. ജൂലി ജോസിൻ്റെ അക്കൗണ്ടിൽ നിന്നും വിഷിംഗ് ഓൾ ദി ലവ്ലി ടീച്ചേഴ്സ് ഓഫ് എം ഇ എസിലെ ടീച്ചേഴ്സിന് എല്ലാവർക്കും ഒരു ബ്യൂട്ടിഫുൾ ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടാണ് ജൂലി ജോസിൻ്റെ മെസ്സേജ്. എസ്പെഷ്യലി ടു ഷർമിത മാം, മാമിനുള്ള വലിയൊരു സ്നേഹം നിറഞ്ഞ ആശംസകൾ കൊടുക്കുന്നു. ഹു ടോട്ട് അസ് ജസ്റ്റ് ഫോർ വൺ ഇയർ ആൻഡ് ഹാസ് ബിക്കം അവർ ഫേവററ്റ് ടീച്ചർ. ഓക്കെ, ഷർമിത മാം ആണ് അവരുടെ ഏറ്റവും ഫേവററ്റ് ആയിട്ടുള്ള ടീച്ചർ. ഹു ഈസ് ടീച്ചിങ് ഇൻ അൽക്കൂർ നൗ, വി മിസ് യു മാം എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ലവ് യു ജോസഫ്, ജാനിസ് ആൻഡ് ജോഷുവ അവരുടെ മെസ്സേജാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ, ജൂലിയുടെ അക്കൗണ്ടിൽ നിന്നും ഷർമിത മാമിനുള്ളൊരു മാമിനുള്ളൊരു സ്പെഷ്യൽ വിഷസാണ് അവർ കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ സനൽജി എബിൻ തോമസിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്, നിജിലിൻ്റെ മെസ്സേജ്, ഏബിൾ യെസ്ദ അവരുടെ മെസ്സേജാണ്, അവർ നോബലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ളൊരു മെസ്സേജായിരുന്നു കുറച്ച് സമയങ്ങൾക്ക് മുൻപ് എത്തിയിട്ടുണ്ടായിരുന്നത്. കൂടെ തന്നെ അമീൻ അഫ്സൽ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷസ്. കൂടെ ടുഡേ മൈ ഫ്രണ്ട് സുജിത്തിൻ്റെ വെഡിങ് ആനിവേഴ്സറിയാണ്, അപ്പോൾ സ്പെഷ്യൽ വിഷസ് കൊടുക്കണം. സുജിത്തിനും ലയനയ്ക്കുമാണ് വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ടുപേർക്കും സ്നേഹം നിറഞ്ഞ ആശംസകൾ. ഇന്ന് ഒക്ടോബർ 5 ലോക അധ്യാപക ദിനം. അറിവ് പകർന്നു നൽകുന്ന മുഴുവൻ അധ്യാപകർക്കും അധ്യാപക ദിനാശംസകൾ. ഷിനാദ്, വീണു, ആസിഫ്, കോളിൻ, അശ്വതി അവരുടെ മെസ്സേജാണ് വന്നിട്ടുള്ളത്. കൂടെ തന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത്, പ്രാർത്ഥന മോൾക്ക് എക്സാം ആണെന്ന് ബെസ്റ്റ് വിഷസ് പറയാമോ? തീർച്ചയായിട്ടും പറയാമല്ലോ. ഉണ്ണിക്കുട്ടനൊരു ഗുഡ് മോർണിംഗ് പറയണയോ? തീർച്ചയായിട്ടും ഉണ്ണിക്കുട്ടനൊരു ഗുഡ് മോർണിംഗ് പറയുന്നു കേട്ടോ. കൂടെ ബാറ്റ്മാൻ്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് ഓൾ, ഹാപ്പി ടീച്ചേഴ്സ് ഡേ നിസ എന്ന് പറയുന്നു. നിങ്ങളും ഞങ്ങൾക്ക് കുറേ അറിവുകൾ നൽകുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച് ബാറ്റ്മാൻ, താങ്ക് യു സോ മച്ച്. ശുഭദിനം പറഞ്ഞിട്ട് ജസ്റ്റ് ചേച്ചി ജോയിൻ ചെയ്യുന്നുണ്ട്. സഫാൻ ഒരു പാട്ട് ചോദിക്കുന്നുണ്ട്. സഫാനെ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇതൊന്ന് ജസ്റ്റ് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അങ്ങനെ എന്തായാലും നമ്മൾ ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ ആ ഒരു സന്തോഷത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് നമ്മളീ പറഞ്ഞപോലെ തന്നെ നമ്മുടെ ലൈഫിൽ ഒരുപാട് ടീച്ചർമാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാകും, നമ്മളുടെ ലൈഫിന് വഴികാട്ടി ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. പക്ഷെ ചില ടീച്ചർമാർ നമുക്കൊരു മെൻറ്ററായിട്ട് മാറും, നമ്മുടെ ലൈഫിലേക്കുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരും. ഈ പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിലേക്ക് നമുക്കൊരു ടേണിംഗ് പോയിൻ്റൊക്കെ തരുന്ന ചിലപ്പം ചില ടീച്ചർമാരോ നമ്മളെ പഠിപ്പിച്ച സാറുമാരോ ഒക്കെ ആയിരിക്കും. അവരിലൂടെ ആയിരിക്കും, അവരൊരു മെൻറ്ററായിരിക്കും. പിന്നെ കാലാകാലങ്ങളോളം അവരുമായിട്ടുള്ളൊരു കോൺടാക്റ്റ് നമുക്കുണ്ടാകും. നമ്മുടെ ലൈഫിൽ സന്തോഷങ്ങൾ വരുന്ന സമയത്തും അല്ലെങ്കിൽ സ്പെഷ്യൽ വിശേഷങ്ങളുള്ള സമയത്തും ഒക്കെ നമ്മൾ ആ ഒരു ടീച്ചറിനെയോ സാറിനെയൊക്കെ വിളിച്ചിട്ട് നമ്മളുടെ സന്തോഷം പങ്കുവയ്ക്കും. അപ്പം അങ്ങനെ നിങ്ങൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു അധ്യാപിക ഉണ്ടോ? ആ ഒരു ചോദ്യം കൊണ്ട് എനിക്ക് ചോദിക്കാനായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഒരു മെൻറ്ററായിട്ട് മാറിയൊരു ഒരു ടീച്ചറുണ്ടോ ലൈഫിൽ? നമ്മളെ സ്കൂളിൽ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ലൈഫിലേക്കും കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി തന്ന അല്ലെങ്കിൽ നമുക്കൊരു ടേണിംഗ് പോയിൻറ്റ് പറഞ്ഞു തന്ന അങ്ങനെയുള്ള ചില ടീച്ചർമാരും ചില സാറുമാരും ഒക്കെ നമ്മുടെ ലൈഫിൽ നമ്മളവരെ മറക്കില്ല. എത്ര കാലം കഴിഞ്ഞാലും ഇപ്പം ക്ലാസ്സിൽ പഠിപ്പിച്ച കാര്യങ്ങൾ ചിലപ്പം നമ്മൾ അത്ര ഓർത്തെന്ന് വരില്ല. ഇവരിങ്ങനെ പറഞ്ഞു തന്ന കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ ക്ലാസ്സിന് പുറമേക്ക് നമുക്ക് പറഞ്ഞു തന്ന ചില വാല്യൂസ് ആയിരിക്കും, ചില പ്രധാനപ്പെട്ട ലൈഫ് പോയിൻറ്റ്സ് ഒക്കെ ആയിരിക്കും. ഇതൊക്കെ നമ്മൾ എല്ലാ കാലവും ഓർത്ത് വയ്ക്കുക. അങ്ങനെ നമ്മളൊരു മെൻറ്ററായിട്ട് കാണുന്ന ഒരു ടീച്ചറുണ്ടായിരിക്കും, അല്ലെങ്കിൽ നമ്മളെ പഠിപ്പിച്ച ഒരു അധ്യാപകൻ അധ്യാപികയോ ഒക്കെ ഉണ്ടായിരിക്കും. അപ്പം അങ്ങനെ ഈ വേൾഡ് ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ആ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ആരാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കുള്ള മറുപടി എന്താണ്? നിങ്ങൾക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും വിളിക്കാം. ഈ വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ ആ ഒരു സ്നേഹം നിറഞ്ഞ വിഷസ് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം തന്നെ വിളിക്കാവുന്നതാണ്. 444-444-917 എന്ന നമ്പറിലേക്ക്, 444-444-917 എന്ന നമ്പറിലേക്ക് നിങ്ങൾ ഇപ്പം തന്നെ വിളിച്ചു. അതല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 5000-00-917 എന്ന നമ്പറിലേക്ക്, 5000 00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വേഗം തന്നെ മെസ്സേജുകളും അയക്കാം. നിങ്ങളുടെ പ്രിയപ്പെട്ട ആ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപികയെക്കുറിച്ച് സംസാരിക്കാനുള്ള സമയം കൂടിയാണ് കേട്ടോ. തീർച്ചയായിട്ടും പെട്ടെന്ന് പല മുഖങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് അല്ലെങ്കിൽ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ആ ഒരു അധ്യാപകനെക്കുറിച്ചും അധ്യാപികയെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം ഇന്നത്തെ ഈ ഒരു വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ. അപ്പോൾ വിളിച്ചോളൂ 444-9417 എന്ന നമ്പറിലേക്ക്. ഇപ്പം നമ്മൾ നേരെ ഒരു കുട്ടി ബ്രേക്കിലേക്ക് പോവാണേ.
1: Radio Suno 91.7 FM.
2: Qatar's happiness frequency.
3: Now available on Vodafone Shuf app.
4: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
5: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 500-56123.

0: ശുശ്രൂഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
1: പാടുന്ന ഗായകൻ,
2: ആകാശമായവളെ,
1: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
3: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
4: ഒക്ടോബർ 16
3: QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
4: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം റിമി ടോമി.
6: You are listening to
5: Radio Suno 91.7

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ
1: വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786 വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa
3: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ് സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദി വേൾഡ് കംസ് ടു ഷോപ്പ്.

0: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ബീമാ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
1: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
2: ഹേ, മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
3: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
1: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
3: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
0: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: Radio Suno 91.7 FM.
6: ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. ആ ഒരു സന്തോഷമൊക്കെ ഇങ്ങനെ പങ്കുവെച്ച് പോകുന്ന സമയത്ത് അജീഷിന്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. മോൻ രാവിലെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം നമ്മുടെ സ്കൂൾ ബസ് സ്റ്റോറീസിന്റെ സമയത്തേക്ക് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ദിലൻ ന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ വിഷസ് എന്ന് പറഞ്ഞിട്ടാണ് ഹാപ്പി ടീച്ചേഴ്സ് ഡേ ദിലൻ ആണ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ വിഷ് ചെയ്തുകൊണ്ടായിരുന്നു ആ മെസ്സേജ്. പക്ഷെ മോൻ അങ്ങ് സ്കൂളിൽ പോയി, നെറ്റ് ഓഫായിരുന്നു. 6:30 അവൻ സെൻഡ് ആക്കിയ മെസ്സേജ് ആയിരുന്നു. അപ്പം അജേഷ് അത് ശ്രദ്ധിച്ചില്ല എന്ന് പറഞ്ഞിട്ട് അജേഷിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. എനിവേ, ദിലൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഹാപ്പി ടീച്ചേഴ്സ് ഡേ എല്ലാ ടീച്ചേഴ്സിനും, MES എല്ലാ ടീച്ചേഴ്സിനും ആണ് വിഷ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ആ ഒരു സ്പെഷ്യൽ വിഷസ് കൂടി പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ചോദിച്ചു വരായിരുന്നു, വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്കൊരു നമ്മളൊരിക്കലും മറക്കാത്തൊരു ഒരു ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ഉണ്ടായിരിക്കും, നമ്മുടെ ലൈഫിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ടൊക്കെ അവർ മാറിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ എന്ന് ചോദിച്ച സമയത്ത് നമ്മളുടെ കൂടെ ഇപ്പൊ ജോയിൻ ചെയ്യുന്നു. എന്തുണ്ട് വിശേഷങ്ങൾ? അപ്പോഴാണ് വേൾഡ് ടീച്ചേഴ്സ് ഡേ കേട്ടത്. താങ്ക് യു, താങ്ക് യു. കേൾക്കുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പൊ വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ എന്താണ് പറയാനായിട്ടുള്ളത്?
7: ഞാൻ എനിക്ക് പറയാനുള്ളത്, ഞാൻ എല്ലാ ആ കാലഘട്ടത്തിൽ നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഈ അന്ന് നമ്മള് അന്നത്തെ 80s മിസ്സുമാര് നമ്മളെ മീൻസ് ശകാരിക്കുകയും അങ്ങനെ ചീത്ത പറയുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് അന്ന് ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിലും പിൽക്കാലത്ത് നമ്മളൊരു ജീവിതത്തിൽ നമ്മളൊരു ലെവലിലോട്ട് വരുമ്പോഴത്തേക്ക് ഈ റെസ്പെക്റ്റം അവര് ആ ഒരു കാലഘട്ടം ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ് അവർ നമ്മൾക്ക് അന്ന് തന്ന അറിവ് പകർന്നു തന്നത്. അതിലെനിക്ക് എല്ലാ ടീച്ചേഴ്സിനും എനിക്ക് ഓർമ്മയുണ്ട്. അതിലെനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് വിജയലക്ഷ്മി മിസ് എന്നൊരു മിസ്സാണ്. എന്നെ 9th and 10th എനിക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചു തന്ന മിസ്സാണ്. ആ മിസ് അന്ന് ഇംഗ്ലീഷ് ഗ്രാമർ, ഇംഗ്ലീഷ് ഞാൻ നമ്മൾ അന്നത്തെ ബാക്കിൽ CBSE മേബി CBSE അന്ന് വളരെ കുറച്ച് ആൾക്കാരെ പഠിക്കുള്ളൂ. അപ്പൊ ഞാനൊക്കെ CBSE പഠിച്ചതാണ്. അപ്പൊ അന്ന് CBSE ഭയങ്കര ടഫാണ് നമുക്ക്. അന്ന് നമ്മുടെ ഞാൻ NVKS ആറ്റൂർ എന്ന് പറഞ്ഞൊരു സ്കൂളിലാണ് പഠിക്കുന്നത്, കന്യാകുമാരി ഡിസ്ട്രിക്റ്റിലാണ് അത്. ആ മാം നമുക്ക് ആ മിസ് നമുക്ക് ഇംഗ്ലീഷ് പഠിപ്പിച്ചിരുന്നു. അന്ന് ഇംഗ്ലീഷ് ഗ്രാമറൊക്കെ പഠിപ്പിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ച് CBSE സബ്ജക്ട് ഭയങ്കര ടഫായിരുന്നു അന്ന്. പക്ഷെ അന്ന് പറഞ്ഞു തന്ന കാര്യങ്ങൾ എനിക്ക് പിൽക്കാലത്ത് ഇപ്പോഴും ഞാൻ ആ ഒരു ഗ്രാമർ ആ എന്ത് ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എനിക്ക് ആ മാമിനെ ഓർമ്മ വരുന്നത്, ആ മിസ്സിനെ ഓർമ്മ വരുന്നത്. ഇംഗ്ലീഷ് നമ്മൾ ഗ്രാമാറ്റിക്കലി ഇന്ന് ഏതൊരു മീറ്റിംഗിലും അല്ലെങ്കിൽ ആരുടെ മുമ്പിൽ വേണമെങ്കിലും സംസാരിക്കാനുള്ള ഒരു കേപ്പബിലിറ്റി തന്നത് ആ മിസ്സാണ്.
6: ആ മിസ്സാണ് തീർച്ചയായിട്ടും. അപ്പൊ അവരോട് ഭയങ്കര താങ്ക്ഫുൾ ആണ്.
7: താങ്ക്ഫുൾ ആണ്. അത് മാത്രമല്ല നിസ എനിക്ക് ആ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് ആ മിസ്സിന്റെ ഞങ്ങള് പിന്നെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിട്ടുണ്ടായിരുന്നു, അലുമിനി വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ 10th standard എല്ലാ കുട്ടികളും മിസ്സുമാരെയൊക്കെ വിളിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങള് ഈ മിസ്സിനെ വിളിക്കാൻ വേണ്ടിയിട്ട് ക്ഷണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മിസ്സിന്റെ വീട്ടിലോട്ട് പോയി.
6: അപ്പൊ
7: അന്ന് നമുക്ക് മിസ്സിന്റെ വീട്ടിൽ പോകാനുള്ള ഓപ്ഷൻ ഇല്ല, ഞങ്ങൾ സ്കൂൾ ബസ്സിൽ പോകുന്നു, തിരിച്ച് വീട്ടിൽ വരുന്നു. അപ്പൊ മിസ്സിന്റെ വീട് അറിയാന്നല്ലാണ്ട് നമ്മൾ മിസ്സിന്റെ വീട്ടിലോട്ടൊന്നും നമ്മൾ പോയിട്ടില്ല.
6: അപ്പൊ
7: ഞങ്ങൾ മിസ്സിന്റെ വീട്ടിലോട്ട് പോയപ്പോ മിസ്സിന്റെ വീട് പാടം കഴിഞ്ഞിട്ട് ഉള്ളിലോട്ടാണ് ഒരു വീട്. അപ്പം രണ്ട് പാടം രാവിലെ മിസ് എണീറ്റ് നടന്ന് പാടം കഴിഞ്ഞ് റോഡിൽ വന്ന് നിന്നിട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാൻ വന്നത് മിസ്.
6: അത്രയും ആളും അത്രയും എഫേർട്ട് എടുത്തിട്ടുണ്ട്,
7: അത്രയും എഫേർട്ടും അത്രയും ഡെഡിക്കേറ്റഡ് ആയിരുന്നു. എനിക്ക് ഇന്നും ആ ഒരു മുഖം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഞാൻ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോ ഒക്കെ അറിയാതെ ആ മിസ്സിന്റെ മുഖമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. താങ്ക് യു,
6: താങ്ക് യു, താങ്ക് യു. ഇങ്ങനെയുള്ള ചില മിസ്സുമാരുണ്ടായിരിക്കില്ല നമ്മളുടെ മനസ്സിൽ, എപ്പോഴും അവരുടെ ഒരു മുഖം ഉണ്ടായിരിക്കും. അവര് കാണിച്ചൊരു വഴിയിലൂടെ ആയിരിക്കും നമ്മുടെ ലൈഫില് വലിയ മാറ്റങ്ങളും അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള, എപ്പോഴും നമ്മളെ അവരെ ഓർക്കും നന്ദിയോടുകൂടി. അങ്ങനെ നിങ്ങൾ ഏറ്റവും നന്ദിയോടുകൂടി ഓർക്കുന്ന ആ ഒരു അധ്യാപകൻ അധ്യാപിക ആരാണ്? ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിളിച്ച് നിങ്ങളുടെ അനുഭവങ്ങളും പങ്കുവെക്കുക കേട്ടോ. 444-917 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി. 500-00-917 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ മെസ്സേജുകളും നിങ്ങൾക്ക് അയക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയിലെ പാട്ടാണ് ഇനി നിങ്ങൾക്ക് അരികിലേക്ക് വരുന്നത്. മോർണിംഗ് സവാരിയിൽ

0: Radio Suno 91.7 FM.
1: Qatar's happiness frequency. Now, available on Amazon Music. Suno Updates.
2: Suno Updates like is swagatham. Update galumai Nisa. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നു. കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ സേവനങ്ങളും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഖറാമയുടെ നേതൃത്വത്തിലാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖല വികസിപ്പിക്കുന്നത്. തത്സമയ ലഭ്യത അറിയാൻ സ്മാർട്ട് EV ആപ്ലിക്കേഷൻ സൗകര്യം പ്രയോജനപ്പെടുത്താം. ജപ്പാനിലെ ഐഷിനാഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന് പ്രൗഢഗംഭീരമായ സമാപനം. 2030 21 ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ ഏഷ്യൻ ഒളിമ്പിക് കൌൺസിലിന്റെ ഔദ്യോഗിക പതാകയും ദീപശിഖയും ഖത്തർ ഏറ്റുവാങ്ങി. ജനന രജിസ്ട്രേഷൻ ഫോമുകളും ജനന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകളും സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തന സമയവും കേന്ദ്രങ്ങളും പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ജനന മരണ രജിസ്ട്രേഷൻ വിഭാഗം പ്രഖ്യാപിച്ചു. നിയുക്ത ആശുപത്രി കേന്ദ്രങ്ങളിലെ സേവന സമയം ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വിമൻസ് വെൽനസ് ആൻഡ് റിസർച്ച് സെന്റർ അൽവക്ര ഹോസ്പിറ്റൽ, ആയിഷ ബിൻ ഹമദ് അൽ അത്തിയ ഹോസ്പിറ്റൽ, ദി ക്യൂബൻ ഹോസ്പിറ്റൽ, സിദ്ര മെഡിസിൻ. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 6:30 വരെ വിമൻസ് വെൽനസ് ആൻഡ് റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലേക്കാണ് എത്തേണ്ടത്. അപേക്ഷകർ തങ്ങൾക്ക് സൌകര്യപ്രദമായ കേന്ദ്രങ്ങളും സമയവും പരിശോധിച്ച് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores, where the world comes to shop.

0: പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫോട്ട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: എല്ലാവർക്കും നമസ്കാരം, ഇത് സച്ചിൻ വാര്യരാണ്.
5: You are listening to Radio Suno 91.7.

0: மாலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by சொர்ண வில கூடுமோ என்ன ஆசங்க வேண்டாம். வெறும் 25% அட்வான்ஸ் நல்கி நீங்களுடைய சொர்ண வில லாக் செய்யாம். உடன் தனி visit மலபார் கோல்டன் டைமண்ட்ஸ் ஷோரூம்
2: in association with
1: third party insurance ன மிகச்ச சாய்ஸ் பீமா third party liability. call 800-786 whatsapp 740-50555 or visit bima.com.qa
3: and lulu hypermarkets supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: ഒക്ടോബർ 5-ാം തീയതിയാണ്, തിങ്കളാഴ്ച ദിവസമാണ്, വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്. മോർണിംഗ് സവാരി ഇങ്ങനെ കേട്ടു പോകുന്ന ടൈമിൽ ഒരുപാട് നല്ല നല്ല മെമ്മറീസും നല്ല നല്ല സ്റ്റോറീസും ഒക്കെ തന്നെ എല്ലാവരും ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്ന സമയമാണ്. നമ്മളുടെ കൂടെ വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ ആ ഒരു സന്തോഷവും ആ ഒരു വിഷസും ഒക്കെ പങ്കുവെക്കാനായിട്ട് ഒരാൾ കൂടി ദാ ജോയിൻ ചെയ്യാണ്.
6: ഹലോ,
5: ഗുഡ് മോർണിംഗ്. ആരാണ്? ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. ആരാ സംസാരിക്കുന്നത്?
6: എന്റെ പേര് റൈസ് എന്നാണ്. വടകര.
5: വടകര, എന്തുണ്ട് റൈസ് വിശേഷങ്ങളൊക്കെ?
6: സുഖം, സുഖമായിട്ടിരിക്കുന്നു. സ്പെഷ്യൽ ഡേ ആണല്ലോ, അപ്പൊ എനിക്ക് വിളിച്ചു തന്നെ വിഷയമാണെന്ന് തോന്നി.
5: ഓക്കെ, പറഞ്ഞോളൂ, ഏതൊക്കെ ടീച്ചേഴ്സിനെയാണ് പെട്ടെന്ന് മൈൻഡിലേക്ക് ഓർമ്മ വരുന്നത്? എന്തെങ്കിലും നല്ല സ്റ്റോറീസ് മെമ്മറീസ് ഷെയർ ചെയ്യാനുണ്ടോ?
6: ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. അതിന്റെ ഒക്കെ പുറമെ എനിക്ക് ഒരു കോട്ട്, ഞാൻ വളരെ സ്ട്രൈക്ക് ആയിട്ട് വന്നൊരു കോട്ട് ഉണ്ടായിരുന്നു. ടീച്ചേഴ്സ് are the managers of the world's biggest resource.
5: തീർച്ചയായിട്ടും അവരാണല്ലോ ആ റിസോഴ്സിനെ ഒക്കെ കൈകാര്യം ചെയ്യുന്നവരല്ലേ.
6: വിത്ത് സ്റ്റുഡൻസ്, അതെ അതെ അതെ അതെ. ആ സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ബിഗ്ഗസ്റ്റ് റിസോഴ്സിന്റെ മാനേജേഴ്സ് ആണ് ടീച്ചേഴ്സ്.
5: തീർച്ചയായിട്ടും.
6: എനിക്ക് തോന്നുന്നത് നമ്മുടെ ഒരു സബ്ജക്ട് പോലും നമുക്ക് ഈസി ആണോ ടഫ് ആണോ എന്ന് പോലും നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് അത് ടീച്ചേഴ്സിനെ കൊണ്ടാണ്. നമുക്ക് പ്രിയപ്പെട്ട ടീച്ചേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ സബ്ജക്റ്റിനോട് ഭയങ്കര ഇഷ്ടമായിരുന്നു. വളരെ പ്രിയപ്പെട്ട ഒരു ടീച്ചർ ഉണ്ട്, മോൾ ടീച്ചർ. ഞാൻ ഇപ്പോഴും നാട്ടിൽ പോകുമ്പോൾ എന്നെ കാണാൻ വരും. ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ടീച്ചറാണ്. എനിക്ക് തുടക്കത്തിലുള്ള എന്റെ ക്ലാസ്സും കാര്യങ്ങളും ട്യൂഷനും കാര്യങ്ങളൊക്കെ എടുത്തു തന്നെ എന്നൊരു മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നു എന്ന് തന്നെ പറയാം. പ്രത്യേകം ഈ ഒരു ദിവസത്തിൽ ഞാൻ മോളി ടീച്ചർ എല്ലാവിധ വിഷയത്തും അറിയിക്കുന്നു. എനിക്ക് ഹിന്ദി പഠിപ്പിച്ചിട്ടുണ്ട്. ഓരോ സബ്ജക്ട് എനിക്ക് ഒരു ട്യൂഷൻ പോലെ എടുത്തു വന്ന് എന്നെ മൗൾഡ് ചെയ്ത് കൊണ്ടുവന്നതാണ്.
5: മൊത്തത്തിൽ നമുക്കൊരു നല്ല നല്ലൊരു അടിസ്ഥാനം തന്നു അല്ലേ.
6: കാരണം ഇതെങ്കിലും ഇങ്ങനെ മനസ്സിന് സ്ട്രൈക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യങ്ങളൊക്കെ വരുമ്പോ ഞാൻ വിളിക്കാറുണ്ട്.
5: താങ്ക് യു. അപ്പൊ എന്തായാലും മോളി ടീച്ചർ ഇനി കാണുമ്പോ പറയണം നമ്മളുടെ റേഡിയോയിൽ വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്തു കേട്ടോ. ഓക്കെ, താങ്ക് യു. ബൈ. അങ്ങനെ അദ്ദേഹത്തെ മോൾഡ് ചെയ്തൊരു ടീച്ചർ, ചില ടീച്ചേഴ്സ് ഈ പറഞ്ഞ പോലെ തന്നെ ടീച്ചർ എന്നതിൽ നിന്ന് മാറിയിട്ട് നമുക്കൊരു മെന്ററൊക്കെ ആയിട്ട് മാറുകയും നമ്മുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ഒക്കെ നമുക്ക് ചിലപ്പോൾ പറഞ്ഞു തരുന്നു, അല്ലെങ്കിൽ ആ ഒരു വഴിയിലേക്കൊക്കെ നമ്മളെ കൊണ്ടുവരുന്നത് ചില അധ്യാപകന്മാരും അധ്യാപികമാരും ഒക്കെ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഓർമ്മകൾ തീർച്ചയായിട്ടും പങ്കുവെക്കാനായിട്ടുണ്ടെങ്കിൽ ഈ വേൾഡ് ടീച്ചേഴ്സ് ഡേയിൽ അങ്ങനെ നിങ്ങളെ മോൾഡ് ചെയ്തൊരു ഒരു അധ്യാപകനോ അധ്യാപികയോ ഒക്കെ ഉണ്ടെങ്കിൽ അത്തരം നല്ല നല്ല കാര്യങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ, അനുഭവങ്ങൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. ഇപ്പം തന്നെ 444-917 എന്ന നമ്പറിലേക്ക് 444-917 എന്ന നമ്പറിലേക്ക് വിളിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി 500-917 എന്ന നമ്പറിലേക്ക്. അടുത്ത പാട്ടിലേക്ക് നമ്മൾ വരികയാണ്. നിഖിൽ മാത്യു പാടിയ ബി ടെക് എന്ന മൂവിയിലെ ഒരു നല്ല പാട്ടാണ് നമ്മൾ കേൾക്കുന്നത്. രാഹുൽ രാജന്റെ മ്യൂസിക്കിലാണ് ഈ ഒരു പാട്ട് നിങ്ങൾക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. സമയം 8 മണി കഴിഞ്ഞ് 18 മിനിറ്റ് ആണ്. ഞനിസ നിങ്ങൾക്കൊപ്പം കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിട്ടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.

0: रेडियो सुनो 91.7 FM।
1: വേൾഡ് ടീച്ചേഴ്സ് ഡേയുടെ സന്തോഷം നിറയുന്ന ഒരു ദിവസമാണിന്ന് ഒക്ടോബർ 5-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. മോർണിംഗ് സവാരി വിശേഷങ്ങൾ ഇങ്ങനെ കേട്ടുപോകുന്ന ടൈമിൽ ഒരുപാട് പേരുടെ നല്ല നല്ല വിഷസും വോയിസ് നോട്ട്സും മെസ്സേജസും അങ്ങനെ ഒരുപാട് വിശേഷങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരാൾ കൂടി ഈ ടൈമിൽ നമ്മളുടെ കൂടെ മോർണിംഗ് സവാരിയിലേക്ക് ജോയിൻ ചെയ്യുന്നുണ്ട്. ആ ഒരു വിശേഷങ്ങൾ കൂടി നമ്മൾക്കൊന്ന് കേട്ടുപോകേണ്ട സമയമാണ്.
2: ഹലോ, ഗുഡ് മോർണിംഗ്. പത്മ,
1: നല്ല പേരാണല്ലോ. എനിക്കത് എപ്പോഴും എവർഗ്രീൻ പേരുകളിൽ ഒന്നാണ് പത്മ കേട്ടോ. ഏത് ഏത് ജനറേഷൻ ആണെങ്കിലും പത്മ എന്നുള്ള പേര് പോലേ. ഓക്കെ, അപ്പൊ പറഞ്ഞോളൂ. ഇന്ന് വേൾഡ് ടീച്ചേഴ്സ് ഡേ ആണ്, അപ്പൊ എന്താണ് ഷെയർ ചെയ്യാനായിട്ടുള്ളത്?
2: ഞാനൊരു ടീച്ചറാണ്.
1: എനിക്ക് തോന്നി, ഞാനത് എനിക്ക് ആക്ച്വലി തോന്നി, ഞാനത് ചോദിക്കാൻ വരെയായിരുന്നു പത്മ ടീച്ചർ ആണോ എന്ന്.
2: ഞാന് കോളേജിലാണ്, വെൽകോണൽ മെഡിസിൻ
1: ഇത് ഞാൻ പ്രതീക്ഷിക്കാത്തൊരു കോളാണ്. സാധാരണ നമ്മള് പ്രതീക്ഷിക്കില്ലല്ലോ, ഒരു ടീച്ചർ വിളിച്ച് കുട്ടികൾക്ക് വിഷയം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര എന്നെയും കൂടെ അത്ഭുതപ്പെടുത്തിയ ഒരു കോളായി പത്മ ടീച്ചറിന്റെ കോള്. ഈ ഒരു ടീച്ചർ അല്ലെങ്കിൽ ടീച്ചിങ് എന്ന് പറയുന്ന പ്രൊഫഷൻ നൽകുന്ന ഒരു സംതൃപ്തി എത്രമാത്രം വലുതാണ്? എന്തായാലും വിളിച്ചതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ പത്മ ടീച്ചർക്ക് നമ്മളുടെ റേഡിയോ സുനോ ലിസ്ണേഴ്സിന്റെ ഫുൾ എല്ലാ ഇപ്പൊ കേട്ടുപോകുന്ന എല്ലാവരുടെയും വക ഒരു സ്പെഷ്യൽ ടീച്ചേഴ്സ് ഡേ. താങ്ക് യു, താങ്ക് യു, ബൈ ബൈ. പത്മ ടീച്ചറുടെ കോളായിരുന്നു നമുക്ക് വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ പ്രതീക്ഷിച്ചില്ല ടീച്ചർ വിളിച്ചിട്ട് കുട്ടികൾക്ക് ഒരു അടിപൊളി വിഷയം കൊടുക്കുക എന്നുള്ളത്. ആള് പറഞ്ഞത് ടീച്ചറിനെ ഒരു നല്ല ടീച്ചറാക്കി മാറ്റുന്ന സ്റ്റുഡൻസ് ആണ്. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ സ്റ്റുഡൻസിനൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് പേരുടെ മെസ്സേജുകളും വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ആ മെസ്സേജസിലേക്ക് എല്ലാം വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് അടുത്ത പാട്ടുകൂടി നമ്മളൊന്ന് കേൾക്കാണ്. അച്ചുവിൻ്റെ അമ്മ മൂവിയിലെ പാട്ട്. ഈ സമയം 8 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആണ്. മോർണിംഗ് സവാരിയാണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്കൊപ്പം ദാസേട്ടനും മഞ്ജരിയും ചേർന്ന് പാടിയ ഒരു പാട്ടാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. മോർണിംഗ് സവാരിയിലൂടെ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: തക്കാളി ചെടി, നാരങ്ങ ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: ഹായ്, ഞാൻ സലീം ഗോഡ്.

സായ് അഭയങ്കർ ഒരു കിടിലം പാട്ട് നമ്മളെ പവിഴമല്ലേ ഇങ്ങനെ കേട്ട് കഴിഞ്ഞ സമയമാണ്. സമയം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആണ്. ആ പാട്ട് ഞാൻ പ്ലേ ചെയ്യുന്ന സമയത്ത് തന്നെ സബീലിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ആ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കറക്റ്റ് ടൈമിലെല്ലാം സംഭവിച്ചു എന്നുള്ളതാണ്. ഏതായാലും ഇനിയിപ്പോ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപോട്ടുള്ള നല്ല ഓർമ്മകളും ഇനി വരാൻ പോകുന്ന വർഷങ്ങളിലേക്കുള്ള ഓർമ്മകളുമായിട്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ജപ്പാനിലെ ഐഷിനാഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന്റെ പ്രൗഢഗംഭീരമായിട്ടുള്ള സമാപന ചടങ്ങുകൾ. തീർച്ചയായിട്ടും നമ്മൾ ഖത്തറിലുള്ളവരെ സംബന്ധിച്ച് നോക്കുവാണെങ്കിൽ നമുക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ഇനിയിപ്പോൾ 2030 21-ാമത് ഏഷ്യൻ ഗെയിംസിന്റെ ആതിഥേയത്വം വഹിക്കാൻ പോകുന്നത് നമ്മുടെ ഖത്തറാണ്. സമാപന ചടങ്ങിൽ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ആ ഒരു ഔദ്യോഗിക പതാകയും ആ ഒരു ദീപശിഖയും ഒക്കെ നമ്മുടെ ഖത്തർ ഏറ്റുവാങ്ങുകയും ചെയ്തിട്ടുണ്ട്. 2006 ആ പ്രസിദ്ധമായിട്ടിരുന്ന ദോഹ ഏഷ്യൻ ഗെയിംസിന് ശേഷം ഒരു 20 വർഷങ്ങൾക്ക് ശേഷം ഏഷ്യയിലെ ഏറ്റവും വലിയൊരു കായിക മാമാങ്കം നമ്മുടെ ഖത്തറിലേക്ക് തിരിച്ചെത്തുന്നു എന്ന് പറയുന്ന ഒരു വലിയ സന്തോഷം കൂടി അതിൻ്റെ പിന്നിലുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നവർ നിങ്ങളുടെ ഓർമ്മകൾ പങ്കുവെക്കണമേ എന്ന് ഞാൻ പറയണം എന്ന് വിചാരിക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ മനസ്സിൽ വിചാരിച്ചു അത് പറയണം. അന്ന് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾക്ക് ആ ഒരു മെമ്മറീസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നതിന് മുൻപായിട്ട് തന്നെ എനിക്ക് സനൽജി ഇവിടേക്ക് വലിയൊരു കുറിപ്പ് ആ സമയത്തെ നല്ല ഓർമ്മകളുമൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരുന്നതായിരിക്കും കേട്ടോ, ആ ഒരു കുറിപ്പിലേക്കൊക്കെ ഞാൻ വരുന്നതായിരിക്കും. പക്ഷെ അതിന് മുൻപായിട്ട് കുറച്ച് പേരുടെ മെസ്സേജുകൾ കൂടി എത്തിയിട്ടുണ്ട്. ടുഡേ ഓഫീസിലെ ക്ലോസ് ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്, ആൾക്കൊരു വിഷസ് കൊടുക്കണം, ഗ്യാൻ എന്നാണ് പേര് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളുടെയും സ്നേഹം നിറഞ്ഞ ആശംസകൾ പറയുന്നു. റിയാസ് ആണ് ആ ഒരു വിഷസ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഫായിസ് കേറ്റിയും ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞിട്ട് ഇന്ന് മോർണിംഗ് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ലേറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് ആളുടെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഹാപ്പി ടീച്ചേഴ്സ് ഡേ. ജീവിതത്തിൽ എന്നെ കൈപിടിച്ച എല്ലാ ടീച്ചർമാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം മെസ്സേജ് ചെയ്തിട്ടുള്ളത്. റിജേഷിൻ്റെ മോർണിംഗ് മെസ്സേജ് ഉണ്ടായിരുന്നു. ജിനേഷ് ബാബു ഒലിവ് സ്കൂളിലെ ടീച്ചേഴ്സായ അക്ഷലി മാം, സൽമ മാം, ഷെയ്ദന മാം, ശാന്തി മാം, വിനീറ്റ മാം, ഇവർക്കെല്ലാവർക്കും ഒരു നല്ല വിഷസ് കൊടുക്കണം. ഇന്നത്തെ വേൾഡ് ടീച്ചേഴ്സ് ഡേ എൻ്റെ വിഷസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഓർമ്മയിൽ എന്നും സൂക്ഷിക്കുന്ന ഒരുപാട് ടീച്ചേഴ്സിന് ഹാപ്പി ടീച്ചേഴ്സ് ഡേ എന്ന് പറഞ്ഞിട്ട് ഫിറൂസിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു. സഫിൽ മെസ്സേജ് ചെയ്യുന്നു, ഇന്ന് മനാഫിൻ്റെ ബർത്ത്ഡേ ആണ്, ഒരു വിഷ് ചെയ്യൂ എന്ന് ചോദിച്ചിട്ട് ഫ്ലെക്സ് ട്രേഡിംഗ് സ്റ്റാഫ് എല്ലാവരും ചേർന്നിട്ടാണ് ആ ഒരു വിഷസ് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന മനാഫിന് നമ്മളുടെയും സ്നേഹം നിറഞ്ഞൊരു സ്പെഷ്യൽ വിഷസ് കൊടുക്കുന്നു. റിയാസ് പി ടി, ഹാപ്പി വേൾഡ് ടീച്ചേഴ്സ് ഡേ ടു നോബിൾ ഇന്റർനാഷണൽ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിട്ടുള്ള ഹയ, ദിയ, ജെന്ന, ഏഡൻ ആൻഡ് അലൻ എല്ലാവർക്കും ഉള്ള സ്പെഷ്യൽ വിഷസ് ആണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഹാപ്പി ടീച്ചേഴ്സ് ഡേ എല്ലാവർക്കും പറഞ്ഞുകൊണ്ട് വീണ്ടും വീണ്ടും മെസ്സേജുകളും ആ ഒരു സന്തോഷമൊക്കെ എല്ലാവരും എന്താ പങ്കുവെക്കുന്നുണ്ട്. അപ്പം ഞാൻ ബാക്കി ആ ഒരു മെസ്സേജസിലേക്കും ഏഷ്യൻ ഗെയിംസിൻ്റെ നല്ല നല്ല മെമ്മറീസ് ആ സമയത്തെ ആ ഒരു ടൈമിൽ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും 2006 ആ ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ദോഹ ഏഷ്യൻ ഗെയിംസിൻ്റെ മെമ്മറീസ് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും ആ ഒരു സന്ദേശം, ആ ഒരു മെസ്സേജൊക്കെ നിങ്ങൾക്കും ഷെയർ ചെയ്യാം. 5000 എന്ന നമ്പറിലേക്ക്. ഇപ്പം നമ്മൾ കേൾക്കുന്നത് അൻവർ മൂവിയിലെ പാട്ടാണ്. സമയം 8 മണി കഴിഞ്ഞ് 51 മിനിറ്റ്.

0: only on Radio Suno 91.7 FM. Malabar Golden Diamonds Morning Savari
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.
2: ഇൻ അസോസിയേഷൻ വിത്ത്
1: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bhima.com.qa.
3: ആൻഡ് ലുലു hypermarkets, supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 2 മിനിറ്റാണ്. ഒക്ടോബർ 5 തിങ്കളാഴ്ച ദിവസമാണ്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഏഷ്യൻ ഗെയിംസിന്റെ നല്ല നല്ല മെമ്മറീസിലേക്ക് പോകുന്ന സമയമാണ്. നേരത്തെ നമ്മുടെ ദോഹയിൽ നടന്ന ഏഷ്യൻ ഗെയിംസ്, 2006 ആ ഒരു ഏഷ്യൻ ഗെയിംസിന്റെ ഓർമ്മകൾ ഷെയർ ചെയ്യാനായിട്ടുണ്ടോ എന്നുള്ളത് കൂടി ഞാൻ ചോദിച്ച സമയത്ത് തോമസ് മാത്യു, അദ്ദേഹത്തിന്റെ മെസ്സേജ് ഉണ്ട്. 2006 ഏഷ്യൻ ഗെയിംസ് നടന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു. ഖലീഫ സ്റ്റേഡിയം ആയിരുന്നു അന്നത്തെ വെന്യൂ എന്ന് പറയുന്നത്. അത് ഏറ്റവും മനോഹരമായിട്ട് ഖത്തറന്ന് ലോകത്തിന് മുൻപിൽ വളരെ മനോഹരമായിട്ട് അത് നടത്തി എന്നുള്ള ഒരു സന്തോഷം കൂടി തോമസ് മാത്യു ഷെയർ ചെയ്യുന്നുണ്ട്. കൂടെ തന്നെ സനൽജി, ഞാൻ ചോദിക്കുന്നതിന് മുൻപായിട്ട് തന്നെ മനോഹരമായൊരു കുറിപ്പ് നമുക്കിവിടേക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. 2030 വീണ്ടും ഏഷ്യൻ ഗെയിംസ് ദോഹയിലേക്ക് വരാനിരിക്കുമ്പോൾ 20 മുൻപുള്ള ഓർമ്മകൾ ഒന്ന് മിന്നിമറഞ്ഞു. 2006 ആ കമ്മിറ്റിയിൽ 2 വർഷക്കാലത്തോളം ജോലി ചെയ്യാൻ സാധിച്ചു എന്നത് പ്രവാസ ജീവിതത്തിലെ ഒരു അനുഭവം തന്നെയായിരുന്നു. വിവിധ തരം രാജ്യക്കാർ, പലതരം അഭിപ്രായങ്ങൾ എല്ലാം സമന്വയിപ്പിച്ച് അവസാനം സൈറ്റിൽ എല്ലാം സെറ്റായി മത്സരങ്ങൾ ഭംഗിയായി നടന്നു കഴിയുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. ദോഹ ഏഷ്യൻ ഗെയിംസ് ഓർഗനൈസിംഗ് കമ്മിറ്റി എന്ന ചുരുക്കനാമത്തിൽ അറിയപ്പെട്ടു. അൽസദ് ലുലു സെന്ററിന്റെ അടുത്തായിരുന്നു ആ ഒരു ഓഫീസ് ഉണ്ടായിരുന്നത്. ബിൻ ഉംറാനിൽ അന്ന് താമസം തുടങ്ങിയത് പിന്നെ ആ ഒരു ഏരിയ വിട്ടുപോയിട്ടില്ല എന്നുകൂടി പറയുന്നു. അന്ന് കിട്ടിയ സർട്ടിഫിക്കറ്റും മെഡലും ഒക്കെ ഇടയ്ക്കിടയ്ക്ക് എടുത്തു വെച്ചൊന്ന് ആ ഒരു നല്ല മെമ്മറീസൊക്കെ ഓർക്കാറുണ്ട്, എടുത്തു നോക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ മെസ്സേജ്. 2030 ദോഹയിലും വളരെ മനോഹരമായിട്ട് അടുത്തൊരു ഏഷ്യൻ ഗെയിംസിനായിട്ട് കാത്തിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടുകൂടിയാണ് അദ്ദേഹം ആ ഒരു വലിയ കുറിപ്പും. ഒപ്പം തന്നെ നമ്മളുടെ ഇന്ത്യയുടെ ഇത്തവണത്തെ ഏഷ്യൻ ഗെയിംസിലെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ ആ ഒരു സന്തോഷം എങ്ങനെയായിരുന്നു, അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ചധികം കാര്യങ്ങളൊക്കെ ആൾ എഴുതി അയച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ മനോഹരമായിട്ടുള്ള ഒരു ഏഷ്യൻ ഗെയിംസ് സമാപിച്ചു. ഇനി നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു കാത്തിരിപ്പാണ് അടുത്ത ദോഹയിലേക്ക് വരുമ്പോൾ എന്തൊക്കെ കാഴ്ചകൾ, എന്തൊക്കെ വിശേഷങ്ങൾ. നമുക്ക് ഈ പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ഭാഗ്യം ചെയ്ത ആളുകളാണ്. ഞാൻ എപ്പോഴും വിചാരിക്കും നമ്മൾ ഇവിടെ ആയതുകൊണ്ട് തന്നെ ഇത്രമാത്രം മനോഹരമായിട്ടുള്ള ഇൻ്റർനാഷണൽ ഇവൻറ്റുകളുടെ ഭാഗമാകാൻ സാധിക്കുന്നു, നമുക്ക് വലിയ വലിയ താരങ്ങളെ കാണാനായിട്ട് സാധിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ അക്കാര്യത്തിൽ വളരെ ലക്കിയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏഷ്യൻ ഗെയിംസിൻ്റെ 2030 ആ ഒരു വരവിനായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോവാണ്. ഈ പാട്ടുകൾക്ക് ശേഷം ഞാൻ ഹൈഡൻ സീക്കുമായിട്ട് പെട്ടെന്ന് വരുന്നതായിരിക്കും. എനിക്ക് ഇതാ ഓൾറെഡി ഈ മെസ്സേജ് വന്നു, സുപ്രഭാതം നിസ ബൈ സജിൻ ആൻഡ് ടീം വെയ്റ്റിംഗ് ഹൈഡൻ സീക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ പെട്ടെന്ന് ഈ ഒരു പാട്ടിന് ശേഷം സൂചനകളുമായിട്ട് വരാം. ഒരു കിഡിലം പാട്ട് അതുവരേക്കും കേട്ടോളൂ, താണ്ഡവ മൂവിയിലെ പാട്ട്.

0: സക്കീർ ഭായിക്ക് 200 riyalinte ഇലക്ട്രോണിക് ഐറ്റംസ് 180 riyalinte കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
4: നമസ്കാരം, ഞാൻ സുരഭി ലക്ഷ്മിയാണ്.
5: അങ്ങ് വാന കോണില് മിന്നി നിന്നു.
6: യു ആർ ലിസണിംഗ് ടു
4: റേഡിയോ സുനോ 91.7.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by சொர்ண வில கூடுமோ என்ன ஆசங்க வேண்டாம். வெறும் 25% அட்வான்ஸ் நல்கி நீங்களோட சொர்ண வில லாக் செய்யாம். உடன் தன்னை விசிட் மலபார் கோல்டன் டைமண்ட்ஸ் ஷோரூம்
2: in association with third party insurance in மிகச்ச சாய்ஸ் பீமா third party liability.
1: Call 800-786 WhatsApp 740-50555 or visit bima.com.qa
3: and Lulu hypermarkets supermarkets and department stores where the world comes to shop.
4: Just feel like you're
5: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 കഴിഞ്ഞ് 11 ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഒരു പാട്ടിന് ശേഷം വന്നിട്ട് നമ്മൾ നേരെ ഹൈഡ് ആൻഡ് സീക്കിലേക്ക് പോകും എന്നുള്ളത്. അതിനു മുൻപ് ഒരു വിഷസ് കൂടെ വരുന്നുണ്ട്. സതീഷാണ് മെസ്സേജ് ചെയ്തിട്ടുള്ളത്. ടുഡേ ശരത്തിന്റെ ബർത്ത്ഡേ ആണ്, ആൾക്ക് വിഷസ് കൊടുക്കണം ഫ്രം രാജേഷിന്റെ ഭാഗത്തുനിന്ന് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് എത്തിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ശരത്തിന് വളരെ സ്നേഹത്തോടുകൂടി ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ ഹൈഡ് ആൻഡ് സീക്ക് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഹൈഡ് ആൻഡ് സീക്കിലെ ഇന്നത്തെ സൂചനകൾ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു സിനിമയാണ്. അധികമൊന്നും ആലോചിച്ചൊന്നും പോകേണ്ട, വലിയ ബ്രില്യൻസും കാര്യങ്ങളും ഒന്നുമില്ല, സിമ്പിളായിട്ട് കിട്ടുന്ന ഒരു സിനിമയാണെന്ന് ചൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. 2001 റിലീസായ സിനിമയാണിത്. 2001 റിലീസായ സിനിമയാണിത്. സിബി മലയിലാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിട്ടുള്ളത്. സിബി മലയിൽ സംവിധാനം ചെയ്ത് 2001 റിലീസായ ഒരു സിനിമയാണിത്. ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ പറയാം, മറിയാമ. ഈ സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് മറിയാമ എന്നുള്ളതാണ്. സബ് ഇൻസ്പെക്ടർ മറിയാമ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റും ഏതാണ് സിനിമ എന്നുള്ളത്. ഒന്ന് ആലോചിച്ചിട്ട് ഉത്തരങ്ങൾ അയച്ചിട്ടുള്ളൂ. 2001 റിലീസായി, സിബി മലയിൽ സംവിധാനം ചെയ്ത്, മറിയാമ എന്ന മനോഹരമായിട്ടുള്ള ഒരു കഥാപാത്രമുള്ള ഒരു സിനിമയാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഇന്നത്തെ സിമ്പിളായിട്ടുള്ള സൂചനയിലൂടെ ചോദിക്കാനായിട്ടുള്ളത്. 5000 00917 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് റൈറ്റ് ആൻസേഴ്സ് അയക്കാവുന്നതാണ് കേട്ടോ. 5000 00917 നിങ്ങളുടെ മെസ്സേജിൽ നിങ്ങളുടെ റൈറ്റ് ആൻസേഴ്സ് പോരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തൊരു അടിപൊളി പാട്ടിലേക്ക് കൂടി പോവാണ്. ഉസ്താദ് ഹോട്ടൽ മൂവിയിലെ പാട്ട്. സമയം 9 കഴിഞ്ഞ് 13 ആണ്. ജെന്നിസ നിങ്ങൾക്കൊപ്പം.

0: ചെടി, പിന്നെ ഒരു മാങ്ങ ചെടി.
1: ഹേ, മാങ്ങ ചെടിയോ മോളെ? ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: Radio Sonora, 91.7 FM.

അന്യൻ മൂവിയിലെ ഒരു കിട്ടില്ലൻ പാട്ട് അങ്ങനെ കേട്ട് ആസ്വദിച്ചു വരുന്ന സമയമാണ്. സമയം 9 മണി കഴിഞ്ഞ് 25 മിനിറ്റാണ്. ഇന്നത്തെ എൻ്റെ ചോദ്യത്തിന് ആരും തെറ്റുത്തരം പറഞ്ഞിട്ടില്ല. ആ ഒരു മെസ്സേജ് ബോക്സ് കാണാൻ തന്നെ ഒരു ഭംഗിയാണ് കേട്ടോ. എല്ലാവരുടെയും ഉത്തരം ഒരുപോലെ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഇങ്ങനെ കാണുമ്പോൾ ഒരു ബ്യൂട്ടി ഉണ്ടല്ലോ, ആ ഒരു ഭംഗി ഇന്ന് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും കറക്റ്റായിട്ട് തന്നെ ഏതാണ് ആ സിനിമ എന്നുള്ളത് എഴുതി അയക്കുന്നുണ്ട്. അടിപൊളി. കൂടെ ചില അപ്ഡേറ്റുകളിലേക്ക് കൂടി നമുക്കൊന്ന് പോകാനായിട്ടുണ്ട് കേട്ടോ. സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഖത്തറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായിട്ടുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യം നല്ല രീതിയിൽ വിപുലീകരിക്കുന്നു എന്നുള്ളതാണ്. കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകളൊക്കെ സ്ഥാപിക്കുന്നതിനോടൊപ്പം ഡിജിറ്റൽ സേവനങ്ങളും ഒക്കെ തന്നെ ശക്തിപ്പെടുത്തുകയാണ് ഇതിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഖറാമയുടെ നേതൃത്വത്തിലാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖല വലിയ രീതിയിൽ തന്നെ വികസിപ്പിക്കുന്നത്. അങ്ങനെ ഒരു അപ്ഡേറ്റ് നമുക്ക് അരികിലേക്ക് വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ബീച്ചുകൾ, എനിക്ക് തോന്നുന്നു ഇനിയിപ്പം വരും സമയങ്ങളിൽ ചൂടൊക്കെ കുറയുന്ന സമയത്ത് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയും ഒരുപാട് കാഴ്ചകൾ കാണാനായിട്ട് പുറത്തേക്ക് പോകുന്ന ഒരു സമയങ്ങളൊക്കെ തന്നെയാണ് അല്ലേ. അപ്പോൾ കൂടുതൽ ബീച്ചുകൾ നമുക്കായിട്ട് ഒരുങ്ങുന്നു എന്നുള്ളതാണ്. 18 ബീച്ചുകളിൽ 8 എണ്ണത്തിൻ്റെ വികസനമൊക്കെ പൂർത്തിയായി വരുന്നു എന്നുള്ള അപ്ഡേറ്റുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അരികിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയം തന്നെയാണ് കേട്ടോ. അപ്പം അങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു വരുന്ന കൂട്ടത്തിൽ ഞാൻ ആ സൂചനകൾ ചോദ്യം ഞാനിപ്പോൾ വായിച്ചേനാണ് കേട്ടോ. സനൽജി ഇങ്ങനെ എഴുതി അയക്കില്ല കേട്ടോ, അയച്ചോളൂ. അടിപൊളി, അയച്ചതിന് സന്തോഷം. ഓക്കെ, അറിയാതെ അങ്ങനെ വായിച്ചു പോകുമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. പക്ഷേ എന്തായാലും ഒന്നും കൂടെ ഞാൻ ആ സൂചനകൾ പറയാമെന്ന് വിചാരിക്കുന്നു. സൂചനകൾ വളരെ സിമ്പിളാണ്. സബ് ഇൻസ്പെക്ടർ മറിയാമ്മ ഈ സിനിമയിലൊരു കഥാപാത്രമാണ്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട, വളരെ സ്നേഹത്തോടുകൂടി നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറാണിത്. 2001 റിലീസായ ഒരു സിനിമയിലെ കഥാപാത്രമാണിത്. ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിബി മലയിൽ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത ഒരു സിനിമയാണിത്. ഏതാണ് ഈ ചിത്രം എന്നുള്ളത് നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പം കേട്ട് തുടങ്ങിയവർക്കും ശരി ഉത്തരങ്ങൾ അയക്കാവുന്ന സമയമാണ്. 5000009 എന്ന നമ്പറിലേക്ക് വേഗം നിങ്ങളുടെ ശരി ഉത്തരങ്ങൾ നിങ്ങൾ അയച്ചിട്ടുള്ളൂ കേട്ടോ. ബിബിൻ ബെന്നിയുടെ മെസ്സേജ് ഉണ്ട്. ഇന്ന് എൻ്റെ സിസ്റ്ററിൻ്റെ ബർത്ത്ഡേ ആണ്. അഹമ്മദ് ഹോസ്പിറ്റലിൽ

നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു എന്ന് കൂടി പറയുന്നുണ്ട്. ആളുടെ പേര് പറഞ്ഞിട്ടില്ല. എനിവേ, ബിബിൻ ബെന്നിയുടെ സിസ്റ്ററിന് ബിൻസി വിൽസൺ അല്ലേ, ഓക്കെ, ബിൻസി എന്നാണ് പേര്. അപ്പം ഇന്ന് ബിൻസി ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുകയാണ്. അപ്പം ബിൻസിക്കുള്ള എല്ലാവിധ സ്പെഷ്യൽ ആശംസകളും നമ്മളിതാ പറയുന്നു.

ഇനിയിപ്പോ നേരെ നമ്മൾ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. ഇനി കേൾക്കാൻ പോകുന്ന പാട്ട് സൗണ്ട് തോമ എന്ന മൂവിയില് ഉദിത് നാരായണൻ, ശ്രേയാ ഘോഷാൽ ചേർന്ന് ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയണോ? ഓക്കെ, ഒന്നുകൂടി പറയാം. പെട്ടെന്ന് കിട്ടുന്ന മൂവിയാണ് കേട്ടോ. ഞാൻ ചോദ്യം ഒന്നുകൂടി പറയാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അജീഷാണ് ചോദിക്കുന്നത്. അജീഷേ, സബ് ഇൻസ്പെക്ടർ മറിയാമ്മ ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. സബ് ഇൻസ്പെക്ടർ മറിയാമ്മ, ഈ ഒറ്റ ക്ലൂ മതി എന്ന് എനിക്ക് തോന്നുന്നത്. ഈ സിനിമയിലെ ഒരു ക്യാരക്ടറാണ്. 2001 റിലീസായ സിനിമയാണിത്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് സിബി മലയിലാണ്. ഏതാണ് ചിത്രം? ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള സൂചനയല്ലേ. പെട്ടെന്ന് സിനിമ മനസ്സിലേക്ക് വന്ന് കാണുമെന്ന് വിചാരിക്കുന്നു അജീഷിനും. ഓക്കെ, അപ്പം വേഗം തന്നെ ഉത്തരങ്ങൾ അയച്ചു. മൂവിയുടെ പേര് അയച്ചോളൂ. 500 009 17. ഓക്കെ ഹജി, ഇതൊക്കെ ഞാൻ വായിക്കണം അല്ലേ. നമുക്ക് ഇത് ഈ മെസ്സേജൊക്കെ ഞാൻ വായിക്കാം കേട്ടോ. ഈ മെസ്സേജെല്ലാം ഞാൻ വായിക്കുന്നതായിരിക്കും. ഞാൻ അറിയാതെ വായിച്ച് പോയി പോവും കേട്ടോ. നിങ്ങൾ എൻ്റെ മനസ്സ് മനസ്സിലാക്കണം. ഓക്കെ, അപ്പം എന്തായാലും അതാ ഇനിയും. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. എല്ലാവരുടെയും മെസ്സേജുകളിലേക്ക് വരാം കേട്ടോ. അതിനു മുമ്പായിട്ട് ഞാൻ അടുത്ത പാട്ടുകൂടി നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യലി പ്ലേ ചെയ്യാനായിട്ട് പോവാണ്. അത് അതുലിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പേര് ശരീരങ്ങൾ അയച്ചു തന്ന അതുൽ മോഹൻ്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്. ഓക്കെ, ഒത്തിരി പേരുടെ മെസ്സേജാണ്. ഞാൻ എല്ലാവരുടെയും പേരുകളിലേക്കും നിങ്ങളുടെ എല്ലാവരുടെയും മെസ്സേജുകളിലേക്കും ഒക്കെ തന്നെ ഞാൻ ഈ ഒരു പാട്ടുകൾക്ക് ശേഷം വരുന്നതായിരിക്കും. ഇപ്പം നമ്മൾ ഈ ഒരു പാട്ടുകൂടി കേട്ടെന്ന് ആസ്വദിച്ചതിന് ശേഷം ഞാൻ എല്ലാവരുടെയും പേരുകളും എല്ലാവരുടെയും മെസ്സേജുകളിലേക്കും വരുന്നതായിരിക്കും. സമയം 9 കഴിഞ്ഞ് 29 ആണ്. മോർണിംഗ് സവാരിയാണ്, നമ്മുടെ മോർണിംഗ് സവാരിയാണ് കേൾക്കുന്നത്. ഞാൻ നിസ നിങ്ങൾക്കൊപ്പം. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி brought to you by സ്വർണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
1: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.

0: സ്റ്റുഡിയോ ക്ലോക്കിൽ സമയം 9 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞപോലെ തന്നെ എല്ലാവരുടെയും ശരിയുത്തരങ്ങൾ കാണാനായിട്ടുള്ള ഒരു ഒരു ഭംഗി, ഒരു സന്തോഷം ഒക്കെ തന്നെ ഇന്നത്തെ മെസ്സേജ് ബോക്സ് ഭയങ്കര ഭംഗിയുണ്ട് കാണാനായിട്ട് കേട്ടോ. ഷരീഫാണ് ആദ്യം ഉത്തരം അയച്ചത്, കറക്റ്റ് ആയിരുന്നു. അതോടൊപ്പം തന്നെ ആഷിദിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ടായിരുന്നു, ഫരീസാദ് അയച്ചു, അൻസൽ ഹബീബ് അയച്ചു, ഫാരിസിന്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ടായിരുന്നു, ഇഫ്തിക്കർ അയച്ചു, ഫിറോസിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, സന്തോഷ് മാത്യു, നസീമ, റാഷിദ് പി സി, അനൂപ്. ഞാൻ എല്ലാവരുടെയും പേരുകൾ മാത്രം പറയാൻ തോന്നുന്നു, കാരണം എല്ലാവരും റൈറ്റ് ആൻസറാണ് അയച്ചിട്ടുള്ളത്. ബിനോജ്, വിനോദിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, മാത്യൂസ് മെസ്സേജ് ചെയ്തു, സിംസ മെസ്സേജ് ചെയ്തു, മധു, സനീഷ് പോൾ, ജമേഷ് ഐരൂർ ആളുടെ മെസ്സേജ്, രാജു, പിന്നെ അതുപോലെ തന്നെ പേരില്ല റൈറ്റ് ആൻസർ വന്നിട്ടുണ്ട്. ഓക്കെ, രാജേഷ് മട്ടയ്ക്കൽ മെസ്സേജ് അയക്കുന്നു, പ്രഭുജിയുടെ മെസ്സേജ് ഉണ്ട്, അനീഷിൻ്റെ അക്കൗണ്ടിൽ നിന്നുള്ള മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ജഫർ വി സി മെസ്സേജ് അയക്കുന്നു, നിവേഷ്, ജസ്റ്റേച്ചി, കനിമോൾ, റിയാസ്, ജാസിം യൂനസ്. ഓക്കെ, ആ ഒരു സന്തോഷം ഒരു സ്റ്റിക്കറിൽ പറഞ്ഞിട്ടുണ്ട്, ജാസിം യൂനസ്. ഷഹീൻ മജീദിൻ്റെ റൈറ്റ് ആൻസർ കിട്ടിയിട്ടുണ്ട്, സി പി ആളുടെ മെസ്സേജ് ഉണ്ട്, സനിൽജി പറയുന്നത് ചോദ്യം എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്, അത് എല്ലാവർക്കും ഇഷ്ടമായി, എന്താ ചെയ്യുക. ഷാജഹാൻ റൈറ്റ് ആൻസർ അയക്കുന്നു, ദിബിൻ താസിൻ്റെ മെസ്സേജ്, പിന്നെ അതുപോലെ തന്നെ ജിറ്റ്സിൻ്റെ റൈറ്റ് ആൻസർ എത്തിയിട്ടുണ്ടായിരുന്നു, അമ്പിളി റിജേഷ് അയക്കുന്നു, അജി പറയുന്നത് ഒരു ക്ലൂ തരാം, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ് ഈ സിനിമ എന്നുകൂടി അജി പറഞ്ഞിട്ടുണ്ട്. വിശ്വൻ കൊട്ടാരം ആളുടെയും റൈറ്റ് ആൻസർ, അബ്ദുൽ ജബ്ബാറിൻ്റെ മെസ്സേജ് ഉണ്ട്, അമീൻ ആ ക്യാരക്ടർ ആരാണ് ചെയ്തത്, എന്താണ് അതിൻ്റെ പ്രത്യേകത, അങ്ങനെയുള്ള വിശേഷങ്ങളൊക്കെ പറയുന്നു. നെക്സ്റ്റ് മുല്ലപ്പള്ളി എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും റൈറ്റ് ആൻസർ വരുന്നുണ്ട്, മുഹമ്മദിൻ്റെ മെസ്സേജ്, വിനീത് മോഹൻ നെക്സ്റ്റ് അയക്കുന്നു, പിന്നെ വന്നിരിക്കുന്നത് അജീഷ്, അജീഷിൻ്റെ മെസ്സേജ് ഉണ്ട്, കറക്റ്റ് ആണ്, വിൻ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നും വിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, കറക്റ്റ് ആണ്. ഓക്കെ, നിക്കേഷ് റൈറ്റ് ആൻസർ ആണ്, അനസിൻ്റെ മെസ്സേജ് ഉണ്ട്, ഗുഡ് മോർണിംഗ് സുഖ അല്ലേ എന്ന് വയ്ക്കുന്നു, സുഖ മനസ്സേ. പിന്നെ അതുപോലെ തന്നെ അരുണിൻ്റെ മെസ്സേജ്, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്, അതുൽ മോഹൻ റൈറ്റ് ആയിട്ട് അയക്കുന്നു, ആർ കെ പാമ്പൂർ, പക്ഷേ സിനിമയുടെ പേരൊന്നും മാറിപ്പോയിട്ടുണ്ട് ഒരാൾക്ക് മാത്രം. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹരിയുടെ മെസ്സേജ്, മറിയാമ്മ കൽപ്പന ചേച്ചിയാണെന്ന് ഉറക്കെ വിളിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ട്, ഉറക്കെ വിളിച്ച് പറയാൻ പറ്റും, ഇതാ നമുക്കതൊന്ന് കേട്ടാലോ. ഹരി എന്തായാലും എന്നെ ഓർപ്പിച്ച സ്ഥിതിക്ക് നമുക്ക് ആ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് ഒന്ന് കേൾക്കാം കേട്ടോ. ആ ഒരു സിനിമയിലെ
1: ആരാ, എന്താ വേണ്ടേ?
2: ഒരു മിനിറ്റ്, യൂസിയും ആക്ച്വലി ഐ മീൻ
1: എന്താണോ പരിഗണനേ, തന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, പവൻ, പവൻ കെ മേനോൻ.
2: പക്ഷേ എന്നെ എങ്ങനെ മനസ്സിലായി?
1: ഞാൻ മറിയാമ്മയാടോ, താൻ പണ്ടേ എസ് എൻ കോളേജിൽ പഠിച്ചിരുന്നപ്പോ അവിടെ ഫൈനൽ ഇയർ ബി എസ് സിക്ക് പഠിച്ചു.
0: ഈ ഒരു ക്യാരക്ടർ നമ്മൾ മറക്കില്ല അല്ലേ? അപ്പൊ ഞാൻ എല്ലാരും ആ ഒരു കറക്റ്റ് ആയിട്ട് ഉത്തരം അയച്ചപ്പം ആ ഒരു ഓഡിയോ നിങ്ങളെ ഒന്ന് കേൾപ്പിച്ചെന്ന് മാത്രം കേട്ടോ. അബ്ദുൽ ജബ്ബാറിന്റെ മെസ്സേജ്, സുഖാണോ നിസ്സാന്നിരിക്കുന്നു, സുഖം, അടിപൊളിയായിട്ട് പോകുന്നു. ഷംസീറിന്റെ അക്കൗണ്ടിൽ നിന്നും മെസ്സേജ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്, ഓ ഷംസീർ തന്നെ മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഓക്കെ അടിപൊളി. അമീനിന്റെ മെസ്സേജ് പറഞ്ഞില്ല ഞാൻ, ഓക്കെ അമീനും കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഷാജി ട്രിവാൻഡ്രത്തിന്റെ മെസ്സേജ് എത്തിയിട്ടുണ്ട്, ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്, ഇഫ്തിഹാറുദ്ദീൻ ദാ ഇഷ്ടം എന്ന് പറഞ്ഞിട്ട്, എല്ലാവരും ഇഷ്ടത്തോടുകൂടി ആ ഒരു റൈറ്റ് ആൻസർ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാവരുടെയും ശരി ഉത്തരങ്ങളായിരുന്നു. എല്ലാവരും പറഞ്ഞതുപോലെ ഇഷ്ടം എന്നുള്ള ആ ഒരു മൂവി തന്നെയായിരുന്നു. ഷക്കീർ അഗ്ലാഡിൻ്റെ ഒരു മെസ്സേജുണ്ട്, സ്വപ്നങ്ങളിലേക്ക് ഒരു ചുവടുവയ്പ് കൂടി, ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്, അത്രമേൽ ഊർജത്തോടും ആത്മവിശ്വാസത്തോടും കൂടി ഈ പുതിയ ദിവസത്തെ നിങ്ങൾ നേരിടുക, നല്ലൊരു ദിവസം വിഷ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് ഷക്കീർ അഗ്ലാഡിൻ്റെ ഒരു മെസ്സേജ് എത്തിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഫുൾ ഊർജത്തോടുകൂടി എന്താ പറയുക, നമ്മളുടെ ഒരു ദിവസമാക്കി ഇന്നത്തെ ദിവസത്തെ നമുക്ക് മാറ്റാം. ഒക്ടോബർ 5 തീയതിന് ഓഡിയോ കേൾപ്പിച്ചതിന് നന്ദി എന്ന് കൂടി ഹരി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മെസ്സേജ് അയച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഒരു ക്യാരക്ടറിനെ ഒന്ന് ഓർത്തെടുക്കാൻ തോന്നി, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓഡിയോയിലേക്കും എത്തിയത് കേട്ടോ. താങ്ക് യു ഹരിക്കും എൻ്റെ ഒരു താങ്ക് യു പറഞ്ഞുകൊണ്ട്. ഇന്നത്തെ വിശേഷങ്ങളിൽ നിന്നും ഞാൻ അങ്ങോട്ട് ടാറ്റാ ബൈ ബൈ പറയുന്നു. ഇന്നത്തെ ദിവസം ഒക്ടോബർ 5 തീയതി തിങ്കളാഴ്ച ദിവസം നിങ്ങളുടെ എല്ലാവരുടെയും ലൈഫിലെ നല്ലൊരു ഡേ ആയിട്ട് മാറട്ടെ. ഇനി ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണി നിങ്ങളുടെ കൂടെ കുറച്ച് സമയത്തിനുള്ളിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടം മൂവിയിലെ പാട്ട് തന്നുകൊണ്ട് ഇഷ്ടത്തോടുകൂടി ഞാൻ അങ്ങോട്ട് ഗുഡ് ബൈ പറയുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM. Qatar's happiness frequency. Now available on Uridu TV channel number 911. ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 722-4990.
0: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
4: യുആർ ലിസണിംഗ് ടു
5: Radio Suno 91.7.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 10 മണി കഴിഞ്ഞ് 1 മിനിറ്റ് കേട്ടുകൊണ്ടേയിരിക്കുന്നു ഹോം ഡെലിവറി. ഗുഡ് മോർണിംഗ്, നമസ്കാരം, കാലൈ വണക്കം, സുപ്രഭാതം. എന്താണ് ഈ സമയത്ത് പതിവില്ലാത്തൊരു ശബ്ദം എന്ന് പലരും ചിന്തിക്കുന്നുണ്ടാവും. അതേ, ഹോം ഡെലിവറിയുമായിട്ട് അപ്പുണ്ണിയാണ് ഈ സമയം നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിട്ടുള്ളത്. 5 ഒക്ടോബർ തിങ്കളാഴ്ച ദിവസം. അപ്പോൾ നമ്മുടെ സന്ദീപ് കുട്ടൻ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ആയിട്ട് ആൾക്കൊരു എന്താ പറയുക, ഒരു സുഖമില്ലായ്മയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മളിവിടെ ഹോസ്പിറ്റലൊക്കെ പോയിരുന്നു. അത് കഴിഞ്ഞിപ്പോൾ നമ്മൾ വിചാരിച്ചു അവിടെ ഫാമിലിയോടൊപ്പം നിൽക്കുമ്പോഴാണല്ലോ അത് എന്തെങ്കിലും മാനസികമായിട്ടും അദ്ദേഹത്തിനൊരു സന്തോഷവും സ്നേഹവും ഒക്കെ കിട്ടും. അപ്പം ഞങ്ങൾ പതുക്കെ ഇന്നലെ അദ്ദേഹം നാട്ടിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കഴിഞ്ഞ് ആൾ വളരെ ചുറുചുറുക്കോടുകൂടി തിരിച്ചെത്തുന്നതായിരിക്കും. ശ്വാസം മുട്ടിൻ്റെയൊക്കെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ടാണ് അപ്പോൾ ആൾ നാട്ടിലേക്ക് പോയിരിക്കുകയാണ്, ചെറിയൊരു ഷോർട്ട് ഗ്യാപ്പിന് വേണ്ടിയിട്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമ്മളെല്ലാവരും കൂടെ ഉണ്ട്, അഷ്ടും നിസയും ഞാനും എല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ഈ ഹോം ഡെലിവറി യാത്ര ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് വിശേഷം? ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഒറ്റയ്ക്കാകുമ്പോൾ മൈൻഡാക്കാതെ പോകരുത്, മെസ്സേജുകൾ അയക്കണം, നല്ല നല്ല സന്ദേശങ്ങൾ കിട്ടണം, നിങ്ങളിന്ന് കാണുന്ന മനോഹരമായ കാഴ്ചകൾ അറിയിക്കണം, നിങ്ങളുടെ ജീവിതത്തിലെ ഇന്നത്തെ ഏറ്റവും വലിയ സന്തോഷം എന്താണ് അതറിയിക്കണം, അല്ലെങ്കിൽ നല്ലൊരു ഫുഡ് അടിച്ചാൽ അതിൻ്റെ ഫോട്ടോ അയച്ചു തരിക. അങ്ങനെ വളരെ സിമ്പിളാക്കി കൊണ്ടുപോകാന്നേ. എന്താണ്, 10 മണിയൊക്കെ കഴിയുമ്പോൾ മാർക്കറ്റിംഗ് ടീം, സെയിൽസ് ടീമൊക്കെ പുറത്തേക്ക് ഇറങ്ങുന്നൊരു സമയമായിരിക്കും ഇല്ലേ. അപ്പോൾ ഇന്നത്തെ മീറ്റിങ്ങുകളൊക്കെ ഗംഭീര മീറ്റിങ്ങുകളാവട്ടെ, ഒന്ന് ക്ലോസ് ചെയ്യാൻ പറ്റണം നമുക്ക്. സെയിൽസൊക്കെ അടിച്ച് കയറ്റണം. ഓക്കേ, ഒരു മാസത്തിൻ്റെ തുടക്ക ദിവസങ്ങളിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. കാര്യം ഒരു പ്രത്യേക സാഹചര്യമൊക്കെ ഉണ്ട് എന്നെങ്കിൽ കൂടിയിട്ടും നന്നായി പെർഫോം ചെയ്യാനും നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുപോകാനും ഒക്കെ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഹോം ഡെലിവറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം കേൾക്കാൻ പോകുന്നത് നമ്മുടെ ജോബ് കുര്യനും മൃദുല വാര്യരും ചേർന്ന് പാടിയ പാട്ട്. അപ്പം മെസ്സേജിൻ്റെ കാര്യം മറക്കണ്ട കേട്ടോ, 5000 009 17. ഇത് ഹോം ഡെലിവറി, കൂടെയുണ്ട് അപ്പുണ്ണി. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
0: Home delivery.
3: സമയം 10 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിക്കാണ് ഹോം ഡെലിവറി വിശേഷങ്ങളുമായിട്ട് അപ്പുണ്ണിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. പണ്ടൊക്കെ നമ്മളിപ്പോൾ ഇങ്ങനെ ഇപ്പോൾ മനഃശാസ്ത്രം എന്ന് പറയുന്ന ഒരു വാക്ക് കേൾക്കുകയാണെന്ന് വിചാരിച്ചാൽ, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു വാക്കൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്കതൊരു പേടിപ്പെടുത്തുന്ന ഒരു വാക്കായിരുന്നു. അത് എങ്ങനെ പറഞ്ഞാലും അത് എന്തോ ഒരു ഭയം അപ്പം തന്നെ നമ്മുടെ ഉള്ളിലേക്ക് വരും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇപ്പോഴൊക്കെ അങ്ങനെ പറയുന്ന സമയത്ത് അതിനെക്കുറിച്ച് കേൾക്കാനും അതിനെക്കുറിച്ച് പഠിക്കാനും ഒക്കെ ആയിട്ട് സാധാരണക്കാർ വരെ, അല്ലെങ്കിൽ എല്ലാവരും അതിനു വേണ്ടിയിട്ട്, നമ്മളെപ്പോലെയുള്ള എല്ലാവരും അതിനു വേണ്ടിയിട്ട് തയ്യാറാണ് എന്നുള്ളതാണ്. അപ്പം ഞാനിങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ ഓരോ ദിവസങ്ങളിൽ വിഷയങ്ങൾ അവതരിപ്പിച്ച് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ റിസർച്ച് ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മൾ ഓൺലൈനിൽ പരതും, അങ്ങനെ പരതിയിപ്പോൾ എനിക്ക് കിട്ടിയൊരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെയൊക്കെ ഓഫീസിൽ അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും വൈകി വരുന്ന ആളുകളുണ്ടല്ലോ. ഇപ്പം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ തന്നെ ചോദിക്കും, ഇതെന്നെ കുറിച്ചാണോ പറയണത്. അതായത് ഓഫീസിലാണെങ്കിലും ശരി, എന്തെങ്കിലും ഫംഗ്ഷനാണെങ്കിലും ശരി, വൈകി വരുന്ന ഒരു സ്വഭാവം. അതല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ 9:30 ഒരു സ്ഥലത്ത് എത്തണം എന്ന് കരുതുക. നമ്മൾ അവരെ ഒരു 9:20 ആകുമ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ ആളിയാ ഇറങ്ങി എവിടെ, ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടാവില്ല, ചേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു ഒരുക്കവും നടത്തി കാണില്ല. പക്ഷെ അവർ പറയും, എത്താറായി, അല്ലെങ്കിൽ എത്തി ഇപ്പം എത്തും 5 മിനിറ്റ്. ഈ 5 മിനിറ്റ് 10 മിനിറ്റാവും, 15 മിനിറ്റാവും, 20 മിനിറ്റാവും. അങ്ങനെ എന്താ പറയുന്നത്, നമ്മൾ പറയില്ലേ നമ്മളെ പോസ്റ്റാക്കും എന്നൊക്കെ പറയില്ലേ. തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു സുഹൃത്ത് നമുക്കുണ്ടാവും, അല്ലെങ്കിൽ ഒരു പക്ഷേ നമ്മൾ തന്നെ ഒന്ന് സ്വയം ചിന്തിച്ചാൽ നമ്മളിലും ആ ഒരു സ്വഭാവം ഉണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ മനഃശാസ്ത്രവുമായിട്ട് കണക്റ്റഡ് ആണ് എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ 9:30 ഓഫീസിലേക്ക് കയറണമെങ്കിൽ 9:29 ട്രാഫിക്കിനെ കുറിച്ച് നമ്മൾ പഴി പറയുമോ, അല്ലെങ്കിൽ ഒച്ചയെടുക്കും, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഇത് കരുതുന്ന ഒരു വെറൊരു മടിയായിട്ടല്ല ഈ സമയം പാലിക്കാത്തത് എന്നാണ് പറയുന്നത്. ഇത് മനഃശാസ്ത്രമായിട്ട് ബന്ധമുണ്ട് എന്നുള്ളതാണ് ഈ പുതിയ പഠനം പറയുന്നത്. അപ്പോൾ ആ പഠനത്തെക്കുറിച്ച് നമ്മളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വിശേഷങ്ങളിലേക്കൊക്കെ നമ്മളും വരുന്നതായിരിക്കും. എന്തായാലും ഇനി കേൾക്കാൻ പോകുന്ന അടുത്ത പാട്ടിന് മുമ്പായിട്ട് ഷഹബാസ് അമൻ, അദ്ദേഹം നമ്മുടെ ഖത്തറിലേക്ക് എത്തുന്ന ഒരു വിശേഷമുണ്ട്. ടിക്കറ്റുകളൊക്കെ ക്യൂ ടിക്കറ്റ്സിൽ അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ടിക്കറ്റൊക്കെ ഇടുക. അദ്ദേഹത്തിൻ്റെ പാട്ടുകളും ഒരു രീതി എന്ന് വെച്ചാൽ ഒരു പറഞ്ഞു പാടുന്ന ഒരു രീതിയാണല്ലോ, അപ്പോൾ അതിനെ ആസ്വദിക്കാൻ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുണ്ടാവും. അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ ഒരു പാട്ടിലേക്ക് നമ്മൾ പോവുകയാണ്. സമയം 10 മണി കഴിഞ്ഞ് 20 മിനിറ്റ്. ഇത് ഹോം ഡെലിവറി, കൂടെയുണ്ട് അപ്പുണ്ണി. താളം പിടിച്ച് ആസ്വദിച്ച്

0: in association with Nesto Hypermarket, now open at Old Passport Office, Karafa.
1: ഒക്ടോബർ 5th സമയം 10 കഴിഞ്ഞ് 30 തിങ്കളാഴ്ച ദിവസം മൺഡേ ഡേ. നമ്മൾ ചിലപ്പോൾ നാട്ടിലേക്കാണെങ്കിൽ പറയും മൺഡേ ഡേ എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ മൺഡേ എന്ന് പറയുമ്പോൾ ഒരു ചെറിയ മടിയുള്ള ഒരു ദിവസമാണ് എന്ന് പറയും. നമ്മളും പറഞ്ഞു വന്നിരുന്ന ഒരു കാര്യം ചില മടിക്കാരെ കുറിച്ച് തന്നെയാണ്. അതായത് അവരത് മടിയല്ല, സമയത്തിനെത്താതിരിക്കുക എന്നുള്ള ഒരു സ്വഭാവം. അത് എന്തുകൊണ്ടാണ്? മനഃശാസ്ത്രത്തിൽ അതിൽ പറയുന്നൊരു കാര്യം എന്താന്ന് വെച്ചാൽ, അവർക്ക് സമയത്തിൻ്റെ മേളിൽ ഓവർ കോൺഫിഡൻസ് ഉണ്ട്. സമയത്തിൻ്റെ മേളിൽ അവർക്ക് ഓവർ കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും അവർക്കൊരു പാളിച്ച പറ്റുന്നത്. ചടങ്ങുകൾക്കാണെങ്കിലും ശരി, ഓഫീസിലാണെങ്കിലും ശരി, ഒരു സമയമുണ്ടെങ്കിൽ ആ സമയത്തിന് അവർക്ക് എത്താൻ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഈ സമയത്തിൻ്റെ ബഫർ കൂട്ടുക എന്നുള്ളതാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ ഏറ്റവും കാര്യം. കാരണം 15 എടുക്കുന്ന ഒരു യാത്രയാണെങ്കിൽ കയ്യിൽ, അല്ലെങ്കിൽ ഒരു 30 കരുതി അത് നടത്തുക എന്നുള്ളതാണ്. അങ്ങനെയാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിൽ പ്രശ്നമുള്ള ആളുകൾ, അതായത് ഈ സമയത്തിന് എത്താതിരിക്കുക, ഓഫീസ് ടൈം ആണെങ്കിലും ശരി മറ്റേതെങ്കിലും ആണെങ്കിലും ശരി, പറഞ്ഞ സമയം പാലിക്കാൻ പറ്റാതിരിക്കുന്ന ആളുകൾ, അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല, അവരുടെ മടിയുമല്ല. അപ്പം അവർ ചെയ്യേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ടൈമറും അലാം ഇത് രണ്ടും സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ പഠിക്കണം. അതായത് ഒരു ജോലി തുടങ്ങാനാണെങ്കിൽ, അല്ലെങ്കിൽ ഒരിടത്ത് എത്താനാണെങ്കിൽ അതിനൊരു ടൈം സെറ്റ് ചെയ്ത് വയ്ക്കുക, അതിനെ റിമൈൻഡ് ചെയ്യിപ്പിക്കുന്ന ഒരു അലാം സെറ്റ് ചെയ്യുക, അത് ജീവിതത്തിൽ ശീലമാക്കുക എന്നുള്ളതാണ് ഈ പുതിയ പഠനം പറയുന്നത്. ഇപ്പം ചിലപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അത് തോന്നിയ ഒരു മീറ്റിംഗ് പറഞ്ഞു. ഇപ്പം സാധാരണ ഒരു മീറ്റിംഗ് എന്നൊക്കെ പറയുമ്പോൾ എപ്പോഴും നോക്കിക്കോ, ഒന്നുകിൽ നമ്മൾ പറയും 10 കാണാം, അതല്ലെങ്കിൽ മീറ്റിങ്ങിൻ്റെ സമയം പറയാം 10:30 കാണാം, 10:10, 11, 11:30 അങ്ങനെയുള്ള സമയങ്ങളായിരിക്കും. അപ്പോൾ എപ്പോഴും ഒരു 15 മുമ്പേ ബഫർ ടൈം കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. എന്ത് കാര്യം സ്റ്റാർട്ട് ചെയ്യാൻ, ഒരു ജോലി തുടങ്ങാനാണെങ്കിലും ശരി, ഒരു ഓഫീസിലേക്ക് ഒരു അപ്പോയിൻമെൻ്റ് എടുത്ത് ചെല്ലാനാണെങ്കിലും ശരി, ഒരു മീറ്റിങ്ങിനാണെങ്കിലും ശരി, ഒരു ഫംഗ്ഷനാണെങ്കിലും ശരി, അങ്ങനെ ശീലമാക്കാനാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകളുണ്ടാവാം. അവരൊക്കെ എന്തായാലും, എൻ്റെ ഫ്രണ്ട് അങ്ങനെയാണ്, നെയിം പറയുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മെസ്സേജ് ഉണ്ട്. അതായത് ചില ആളുകളുണ്ടല്ലോ, അപ്പോൾ ഫ്രണ്ട്സാണ് ഏറ്റവും കൂടുതൽ പണി തരുന്നത്. അതായത് എത്തി എത്തി എത്തി എത്തി 5 മിനിറ്റിലിറങ്ങി. ഞാൻ ആ സിഗ്നലിലുണ്ടാ, നമ്മൾ ഇവരെയും കാത്തിങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് പോസ്റ്റും തന്നിട്ട് ഇവരങ്ങ് പോകും. അപ്പോൾ എന്തായാലും രാജേഷ് മറ്റകൾ, അദ്ദേഹത്തിൻ്റെ ഗുഡ് മോർണിംഗ് ഉണ്ട്. എ കെ എന്ന് പറയുന്ന അക്കൗണ്ടിൽ നിന്നുള്ളൊരു ഗുഡ് മോർണിംഗ് എത്തിയിട്ടുണ്ട്. ബിബിൻ ദാസ് ഗുഡ് മോർണിംഗ് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ സന്ദീപിനുള്ള അന്വേഷണവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. തീർച്ചയായിട്ടും ഞാൻ സന്ദീപിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ഓക്കെ, ഷാഫീൻ്റെ മെസ്സേജ് ഉണ്ട്. അതുപോലെ തന്നെ അബ്ദു, അദ്ദേഹത്തിൻ്റെയും ഗുഡ് മോർണിംഗ് സന്ദേശം എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ രവികുമാർ, അദ്ദേഹത്തിൻ്റെയും ഗുഡ് മോർണിംഗ് സന്ദേശം. അദ്ദേഹം പറയുന്നു, ഒറ്റയ്ക്കാണെങ്കിലും മൈൻഡാക്കാതെ പോകുന്നില്ല എന്നൊക്കെയുള്ള ഈ സ്നേഹമാണ് വേണ്ടത്. നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് നിങ്ങളെല്ലാവരും നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളൊരു തോന്നൽ, അതാണ് വേണ്ടിയത്. അപ്പോൾ എന്തായാലേ, ഇനിയിപ്പോൾ വലിയ വലിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, ഒരു കുഞ്ഞു കാര്യത്തിലേക്ക് വരികയാണ്. ഒരു 4 ഞാൻ പറയും, അതേതാണെന്ന് നിങ്ങൾ അറിയിക്കണം. ഇന്ന് ഇങ്ങനെ ചിന്തിച്ച് പോകണം, വളരെ എളുപ്പമുള്ളൊരു സാധനമാണ് തരാൻ പോകുന്നത്. ഞാൻ പറയാം അതെന്താണെന്ന്, അത് ഏത് പാട്ടാണെന്ന് നിങ്ങളൊന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രം മതി. നാലകം കെട്ടണം, നാലാളെ കൂട്ടണം, പല്ലക്കിൽ പോകണം, പന്തലിൽ കൂടണം. എളുപ്പമല്ലേ? വളരെ എളുപ്പമല്ലേ? നാലകം കെട്ടണം, നാലാളെ കൂട്ടണം, പല്ലക്കിൽ പോകണം, പന്തലിൽ കൂടണം. ഇതതിൻ്റെ ടോണിൽ കിട്ടുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ കിട്ടുന്നൊരു സംഭവമാണ്. ഇപ്പോൾ ഏതാണ് ഒരു പാട്ട്, അല്ലെങ്കിൽ ഏതാണ് ഒരു സിനിമ, അറിയിച്ചോളൂ കേട്ടോ. 5000-00917, 5000-00917. പുലിവാൽ കല്യാണം, സലീം കുമാർ ഏട്ടൻ, കൊച്ചിൻ ഹനീഫ, ജഗദീഷ് ശ്രീകുമാർ, ഇത് അവരൊക്കെ കൂടെ നമ്മളെ ചിരിയുടെ മറ്റൊരു ലോകത്ത് കൊണ്ടുപോയത് ഇത്രയും.

0: in association with Nesto Hypermarket. Now open at Old Passport Office, Karafa.
1: അഞ്ച് മിനിറ്റ് കൊണ്ട് എനിക്ക് എന്തും ചെയ്ത് തീർക്കാൻ സാധിക്കും. ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും. ഒരു യാത്ര ഞാൻ പ്ലാൻ ചെയ്യുമ്പോൾ വഴിയിലെ ട്രാഫിക്കോ മറ്റേതെങ്കിലും തടസ്സങ്ങളോ വന്നേക്കാവുന്നത് ഒട്ടും ഞാൻ കണക്കാക്കാറില്ല. കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കുമെന്ന് വെറുതെ ഞാൻ വിചാരിക്കും. ഇങ്ങനെയുള്ള നമ്മളെപ്പോലെയുള്ള ആളുകളുടെ പ്രശ്നങ്ങളാണ് ഹോം ഡെലിവറിയിൽ നമ്മൾ സംസാരിച്ചു വന്നത്. അപ്പുണ്ണിയാണ് കൂടെയുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറേ സൊല്യൂഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ടൈമർ, അലാം, ഇതുപോലെയുള്ള സംവിധാനങ്ങളെയൊക്കെ നമ്മൾ നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാക്കിയാൽ മാത്രമാണ് മനഃശാസ്ത്രപരമായിട്ടുള്ള ഈ ഒരു മടിയല്ലാത്ത ഒരു കടമ്പയെ നമുക്ക് കടക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തിയത്. അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു ചോദ്യം ഞാനിങ്ങനെ ചോദിച്ചു വരായിരുന്നു. അപ്പോൾ ജസ്റ്റിൻ ജോസ്, അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഉത്തരം എത്തിയിട്ടുണ്ട്. ഇഫ്തിഹാറുദ്ദീൻ്റെ ശരിയായ ഉത്തരം എത്തിയിട്ടുണ്ട്. അഫ്നാസ് ശരിയായ ഉത്തരം അറിയിച്ചിട്ടുണ്ട്. ഷാനൂബ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സുമിഷ് അദ്ദേഹത്തിൻ്റെ മെസ്സേജുണ്ട്. റോബിൻ അബ്രഹാമിൻ്റെ മെസ്സേജുണ്ട്. തോമസ് സ്റ്റീഫൻ എന്തോ ഒരു ഓഡിയോ അയച്ചിട്ടുണ്ട്. അത് ഞാൻ കേട്ടു നോക്കുന്നതായിരിക്കും കേട്ടോ. അങ്ങനെ പേര് വയ്ക്കാത്ത ഒരുപാട് പേരുടെ മെസ്സേജുകളും വന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ചോദിച്ച ചോദ്യം വളരെ എളുപ്പമായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ള രണ്ട് വരികൾ മാത്രമാണ് നമ്മൾ പറഞ്ഞത്. നാലകം കെട്ടണം, നാലാളെ കൂട്ടണം, പല്ലക്കിൽ പോകണം, പന്തലിൽ കൂടേണം, ഇതായിരുന്നു നമ്മൾ ചോദിച്ചിരുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ ഇഷ്ടം മൂവിയിലെ കണ്ടു കണ്ടു കണ്ടില്ല എന്ന സോങ്ങിൽ നിന്നാണ് ആ നാല് വരികൾ നമ്മൾ മാറ്റിയെടുത്തത്. ഓക്കെ, ഇനിയും വേറെ വിശേഷങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രത്യേക കാര്യത്തിലേക്ക് എത്താനായിട്ടുള്ളത്, നമുക്കറിയാം ഈ രക്തം ദാനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ മഹത്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ദ സ്കോളേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളും അതോടൊപ്പം തന്നെ അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷനും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു ബ്രദർഹുഡ് ഇനീഷ്യേറ്റീവ് എടുക്കുകയാണ്. ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് വരികയാണ്. ക്യാമ്പ് വരുന്നത് സ്കോളേഴ്സ് സ്കൂളിൽ വെച്ചാണ്. മൂവായിരത്തിലെ സ്കോളേഴ്സ് സ്കൂളിൽ വെച്ച് തന്നെയാണ് ഈ ഒരു ക്യാമ്പ് നടക്കുന്നത്. ഒക്ടോബർ 6-ാം തീയതി, അതായത് നാളെ രാവിലെ 9 മണി മുതൽ 3 മണി വരെയാണ് ഈ ഒരു ബ്രദർഹുഡ് ഇനീഷ്യേറ്റീവ് എന്ന രീതിയിൽ സ്കോളേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളും അതോടൊപ്പം തന്നെ അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷനും ചേർന്ന് ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിലേക്ക് എത്തുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു മഹത്തരമായ ആശയത്തിന്, പ്രത്യേകിച്ചൊരു ഒരു ഇൻ്റർനാഷണൽ സ്കൂള് ഇങ്ങനെയുള്ള ആശയമൊക്കെ മുന്നോട്ട് വയ്ക്കുമ്പോൾ അത് മാതൃകാപരമാണ്. അപ്പോൾ ഈ ഒരു ആശയത്തിന് നമ്മുടെ എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് അടുത്ത പാട്ടിലേക്ക് പോകുന്നു. സമയം 10 മണി കഴിഞ്ഞ് 50 മിനിറ്റ് ആയിട്ടുണ്ട്.

0: റേഡിയോ സുനോ 91.7 FM.
1: കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: This is home delivery only on Radio Suno 91.7 FM
1: in association with Nestle.

0: सुनो अपडेट्स सुनो अपडेट्स लेके स्वागत अपडेटുകളുമായി നിസ സുസ്ഥിര ഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഖത്തറിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കായുള്ള ചാർജിംഗ് അടിസ്ഥാന സൗകര്യം വിപുലീകരിക്കുന്നു. കൂടുതൽ ചാർജിംഗ് സ്റ്റേഷനുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം ഡിജിറ്റൽ സേവനങ്ങളും ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. ഖരാമയുടെ നേതൃത്വത്തിലാണ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് ശൃംഖല വികസിപ്പിക്കുന്നത്. തത്സമയ ലഭ്യത അറിയാൻ സ്മാർട്ട് ഇവി ആപ്ലിക്കേഷൻ സൗകര്യം പ്രയോജനപ്പെടുത്താം. ജപ്പാനിലെ ഐഷിനാഗോയിൽ നടന്ന ഏഷ്യൻ ഗെയിംസിന് പ്രൗഢഗംഭീരമായ സമാപനം. 2030 21 ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ ഏഷ്യൻ ഒളിമ്പിക് കൌൺസിലിന്റെ ഔദ്യോഗിക പതാകയും ദീപശിഖയും ഖത്തർ ഏറ്റുവാങ്ങി. ജനന രജിസ്ട്രേഷൻ ഫോമുകളും ജനന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷകളും സ്വീകരിക്കുന്നതിനുള്ള പ്രവർത്തന സമയവും കേന്ദ്രങ്ങളും പൊതുജനാരോഗ്യ മന്ത്രാലയത്തിലെ ജനന മരണ രജിസ്ട്രേഷൻ വിഭാഗം പ്രഖ്യാപിച്ചു. നിയുക്ത ആശുപത്രി കേന്ദ്രങ്ങളിലെ സേവന സമയം ഈ രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 7:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെ വിമൻസ് വെൽനസ് ആൻഡ് റിസർച്ച് സെന്റർ അൽവക്ര ഹോസ്പിറ്റൽ, ആയിഷ ബിൻ ഹമദ് അൽ അതിയ ഹോസ്പിറ്റൽ, ദി ക്യൂബൻ ഹോസ്പിറ്റൽ, സിദ്ര മെഡിസിൻ. ഉച്ചയ്ക്ക് 1:30 മുതൽ വൈകുന്നേരം 6:30 വരെ വിമൻസ് വെൽനസ് ആൻഡ് റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലേക്കാണ് എത്തേണ്ടത്. അപേക്ഷകർ തങ്ങൾക്ക് സൌകര്യപ്രദമായ കേന്ദ്രങ്ങളും സമയവും പരിശോധിച്ച് സേവനങ്ങൾ പ്രയോജനപ്പെടുത്തണമെന്ന് മന്ത്രാലയം അറിയിച്ചു.
1: Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
2: സമയം 11 കഴിഞ്ഞ് 3 ആയിട്ടുണ്ട്. മോർണിംഗ് സവാരി അല്ല, ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. തിങ്കളാഴ്ച ദിവസമാണ്, 5 ഈ പറഞ്ഞതുപോലെ തന്നെ പഠിച്ചതല്ലേ പാടൂ, എപ്പോഴും പറഞ്ഞതല്ലേ പറയൂ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെയാണ്. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ഓഫീസിലെത്തിയിട്ട് ഒരു കാപ്പി കുടിച്ചു, 2 3 കുടിച്ചു, ക്ഷീണം മാറിയില്ല. വീട്ടിൽ ചെന്നു കാപ്പി കുടിച്ചു, അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പുറത്തേക്ക് പല മീറ്റിങ്ങുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോകുന്ന സമയമാണ്, ഒരു ഉഷാറ് കുറവ്. ഒരു കാപ്പി കുടിച്ചിട്ടൊന്നും ശരിയാവുന്നില്ല. ആ ഒരു നമ്മുടെ ഒരു എനർജി നമുക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? ഇന്നലെ എങ്ങനെ ഉറങ്ങിയായിരുന്നു? അതാണ് പ്രധാന ചോദ്യം. നമുക്കറിയാം, ഇപ്പം നമ്മുടെ ഒരു സാഹചര്യത്തിൽ പലതരത്തിലുള്ള ടെൻഷനുകളുണ്ട്. ജോലി ചെയ്യുന്നവർക്കുമുണ്ട്, ജോലി കൊടുക്കുന്നവർക്കുമുണ്ട്, എംപ്ലോയീസിനും എംപ്ലോയീസിനും ഒക്കെ ആ ഒരു ടെൻഷനുണ്ട്. പലതരത്തിലുള്ള ബിസിനസ് മേഖലയാണെങ്കിലും ശരി, പല ടെൻഷനും സ്ട്രെസ്സും ഒരുപാട് ഓവർ തിങ്കിങ്ങും ഒക്കെ ആയിട്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ഇതിനെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ അടുത്തുനിന്ന് മാറ്റാൻ പറ്റില്ല, കാരണം നമ്മളിലുള്ള ഒരു സാഹചര്യമാണ്. അതിനെ ചിലപ്പോൾ നമുക്ക് മാറ്റാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്താണ് നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത്. വെറുത്ത ആകാശത്തേക്ക് കണ്ണു നോക്കി കിടക്കണം എന്ന് പറഞ്ഞാൽ, വെറുതെ ചുമരുമ്മയ്ക്ക് കണ്ണു നോക്കി കിടക്കാൻ മാത്രമേ ചില സമയത്ത് നമുക്ക് പറ്റാറുള്ളൂ. ഇനി അങ്ങനെ ഈ രാത്രികൾ കഴിച്ചുകൂട്ടി പോകുന്ന ആളുകളോട് പ്രത്യേകമായിട്ട് ചില കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ കൂടി ഉണ്ട് എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് അതിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. അതായത് രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവ്, പിന്നെ എല്ലാവർക്കും അറിയാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയം നമ്മൾ എപ്പോഴും പറയേണ്ട കാര്യമൊന്നും, എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇനി ഇത്ര സമയം മുമ്പ് ഭക്ഷണം കിടക്കുന്നതിന് ഇത്ര മുമ്പ് നമ്മുടെ അത്താഴം കഴിഞ്ഞിരിക്കണം എന്നുള്ളൊരു കാര്യം. അപ്പം എന്ത് കഴിക്കണം എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഭക്ഷണവും ഉറക്കവും തമ്മിലുള്ള ആ ഒരു വലിയ ബന്ധം എന്ന് വെച്ചാൽ, വയറിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറിന് ഉറങ്ങാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഇന്നിലുള്ള സിമ്പിൾ ശാസ്ത്രം. അപ്പം ചില പ്രത്യേക ഭക്ഷണങ്ങൾ കൊണ്ട് നമുക്കിതിനെ പരിഹരിക്കാനായിട്ട് പറ്റും. അത്തരത്തിലുള്ള ഒരു 4 ഭക്ഷണ വിഭവങ്ങൾ, ഭക്ഷണ വിശേഷം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, അത് പറഞ്ഞുതരാം. വളരെ ലളിതമാണ്, നമുക്കൊക്കെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഭക്ഷണങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം കുറച്ച് നേരത്തിന് ശേഷം കേട്ടോ. പാട്ടുകൾക്കൊക്കെ ശേഷം നമുക്ക് തിരിച്ചു വരാം. ഇപ്പോൾ നമ്മൾ മേരിക്കേണ്ട ഒരു കുഞ്ഞാട് ചിരിച്ചു. ദിലീപേട്ടൻ ഒരുപാട് ചിരിപ്പിച്ച ചിത്രമാണ് മേരിക്കേണ്ട ഒരു കുഞ്ഞാട്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Gaana.
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
5: നമസ്കാരം, ഞാൻ കുഞ്ചാക്കോ ബോബൻ.
1: യു ആർ ലിസണിംഗ് ടു
5: റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: ചെന്നൈ ബീറ്റ്സ്,
6: തമിഴ് ഹിറ്റ് ഓഫ് ദി ആർ.
7: എന്താ ആട്ടം പോതുമാക്കുള്ളണ്ട്.

0: Radio Suno 91.7 FM Qatar's favorite radio station. Favorite radio station.
1: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
2: ഹോം ഡെലിവറി.

0: വചനങ്ങളിലൂടെ
1: നിങ്ങൾ കടത്തെ സൂക്ഷിക്കുക. കടം രാത്രിയിൽ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു.

സമയം 11:30 ആയിരിക്കുകയാണ്. ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയമാണ്. തിങ്കളാഴ്ച ദിവസം 5 October. അപ്പൊ നമ്മൾ പറഞ്ഞിരുന്നു ഇപ്പോഴത്തേക്ക് നമ്മുടെയൊക്കെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമ്മൾ മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സറിഞ്ഞ് നമുക്ക് ഉറങ്ങാൻ സാധിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം അതിൻ്റെ ക്ഷീണം കുറേയധികം സമയം നിൽക്കുകയും ചെയ്യും. അപ്പോൾ അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ തലേ ദിവസം, അതായത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പുള്ള നമ്മുടെ അത്താഴ ഭക്ഷണം ഒരുപാട് ഉറക്കത്തെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ഞാൻ പറഞ്ഞു നമ്മുടെ വയറിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ തലച്ചോറിന് ഉറങ്ങാനുള്ള ഒരു അത് സാധിക്കില്ല എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക്, ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് ഭക്ഷണങ്ങളുടെ കാര്യങ്ങൾ ഞാൻ അറിയിക്കാം എന്നുള്ളത്. ഇപ്പോൾ ഒന്ന് അടുത്ത് നോക്കി, ഈ മധുരക്കിഴങ്ങ് എന്ന് പറയുന്ന വിഭവം, ആ ഒരു സംഭവം ഇപ്പോൾ എല്ലായിടത്തും ഭയങ്കര ഹിറ്റാണ്. എല്ലാവരും അത് തങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നു, പർച്ചേസിലൊക്കെ അത് ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. അതായത് പെട്ടെന്ന് ദഹിക്കാൻ സഹായിക്കുന്ന ഫൈബറിൻ്റെ കലവറയാണ് മധുരക്കിഴങ്ങ്. അത് വയറിന് ഒരു എന്താ പറയുന്ന ഒരു നല്ലൊരു സുഖം നൽകുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ്. അപ്പോൾ രാത്രിയിൽ സ്വീറ്റ് പൊട്ടറ്റോ, മധുരക്കിഴങ്ങ് കഴിക്കുന്നത് നല്ല ഉറക്കത്തിന് സഹായകരമാകും എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഇലക്കറികളും പച്ചക്കറികളും, അത് പലരും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. വേവിച്ച ബ്രൊക്കോളി, അവക്കാഡോ, ഇതൊക്കെ രാത്രി കഴിക്കാൻ പറ്റുന്ന ഒരു ലൈറ്റ് ഫുഡാണ്. ഇലക്കറികളും പച്ചക്കറികളും, ഇപ്പോൾ അവക്കാഡോ പോലെയുള്ള ഫ്രൂട്ടും, അതിലേറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് ബ്രൊക്കോളി വേവിച്ച് കഴിക്കുന്നതാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്. അപ്പം അതും ഈ പറഞ്ഞതുപോലെ തന്നെ ദഹനത്തെ എളുപ്പമാക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നത് സാൽമൺ ഫിഷാണ് കേട്ടോ. സാൽമൺ ഫിഷിൻ്റെ ഏതെങ്കിലും തരത്തിൽ അത് പുഴുങ്ങി അതിൽ കുരുമുളകും ലൈമും ഒക്കെ ചേർത്ത് കുറച്ച് സാലഡ്സും ഒക്കെ ചേർത്ത് കഴിക്കുന്നതും നമുക്ക് നല്ല ഉറക്കം നൽകാൻ സാധിക്കും എന്നുള്ളതാണ്. പിന്നെ പറയുന്നൊരു സംഭവം വെച്ചാൽ ചൂടുള്ള ഒരു ബൗൾ പരിപ്പ് സൂപ്പ് രാത്രി കഴിക്കുന്നത് വയറിനൊരു കുളിർമ ഒരു സുഖം, ഈ പറഞ്ഞ പോലെ തന്നെ ദഹിക്കാനുള്ള എളുപ്പം, അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ഉറങ്ങാനുള്ള ഒരു സൗകര്യമുണ്ട്. വയറിനൊരു അസ്വസ്ഥതയും നമുക്കില്ലാത്തത് കൊണ്ട് അത്തരത്തിൽ പെട്ടെന്ന് ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടെങ്കിലും ആ ഉറക്കങ്ങളിലേക്ക് എത്താൻ പറ്റുന്ന ചില ഭക്ഷണം നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്താൽ, നമ്മുടെ ഡയറ്റിനെ നോക്കിയാൽ ഒരുപക്ഷെ സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കും എന്നുള്ളതാണ്. അതിൻ്റെ മറ്റൊരു കാര്യം, ഇതിനൊരു ഗോൾഡൻ റൂൾ കൂടിയുണ്ട്. ആ ഗോൾഡൻ റൂളിലേക്ക് ഞാൻ വരാം. അത് സമയമായിട്ട് കണക്റ്റ് ആവുന്നതാണ്, അതിലേക്ക് വരാം. എല്ലാവർക്കും അറിയാവുന്നതാണ്, വരാം കേട്ടോ.

പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ്. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

വിക്രമാദിത്യൻ മൂവിയിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. റേഡിയോ സുനോ 91.7 FM ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പുണ്ണിയാണ് ഈ സമയം കൂടെ ഉള്ളത്. ഒരു പ്രധാന അപ്ഡേറ്റിലേക്ക് കൂടി എത്തുകയാണ് കേട്ടോ. അതായത് നമുക്കറിയാം, നമ്മൾ ഓരോ ഇവൻറ്റുകളും സംഭവങ്ങളും ഒക്കെ ഖത്തറിൽ വരുന്ന സമയത്ത് നമുക്ക് ഒഴിവുണ്ടെങ്കിൽ, ചിലപ്പോൾ നമ്മളുടെ ജോലിക്കിടയിൽ തന്നെയാണെങ്കിൽ കൂടിയിട്ടും ഒഴിവുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആ ഒരു ഇവൻ്റ് ഒന്ന് കാണാനും ഒരു എക്സിബിഷൻ ഉണ്ടെങ്കിൽ ആ എക്സിബിഷൻ ഹാളിലേക്ക് ഒന്ന് കയറാനൊക്കെ നമ്മൾ ശ്രമിക്കാറുണ്ട്. അങ്ങനെ എന്തായാലും ദോഹ ജുവല്ലറി ആൻഡ് വാച്ചസ് എക്സിബിഷൻ 2022 എഡിഷൻ അതിന് സമാപനം കുറിച്ചിരിക്കുകയാണ്. ഡി സി സിയിൽ 6 ദിവസം നീണ്ടിടുന്ന പ്രദർശനത്തിൽ 34,000+ ആളുകൾ എത്തി എന്നുള്ളതാണ് അറിയിക്കുന്നത്. ഖത്തർ ടൂറിസം സംഘടിപ്പിച്ച എക്സിബിഷനിൽ 30 രാജ്യങ്ങളിൽ നിന്നുള്ള 500 ബ്രാൻഡുകളെ പ്രതിനിധീകരിച്ച് 50+ എക്സിബിറ്റർമാരാണ് അതിൽ പങ്കെടുത്തത്. നമുക്കറിയാം അവിടെ ചെല്ലുമ്പോൾ തന്നെ വളരെയധികം പ്രീമിയമായിട്ടുള്ള സംവിധാനങ്ങളാണ് അവിടെയുള്ളത്. അപ്പോൾ ഖത്തറി ഡിസൈനേഴ്സ് പവലിയൻ, അതുപോലെ തന്നെ തുർക്കിഷ് പവലിയൻ, പ്രത്യേകിച്ച് ഇന്ത്യൻ പവലിയൻ, ഇതെല്ലാം പ്രത്യേക ശ്രദ്ധ നേടി എന്നുള്ളതാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത്. എക്സിബിഷന്റെ ഭാഗമായിട്ട് വിവിധ വർക്ക്ഷോപ്പുകളും പാനൽ ചർച്ചകളും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു. അപ്പോൾ 34,000+ ആളുകൾ ആ ഒരു എക്സിബിഷന്റെ ഭാഗമായി എന്നുള്ളത്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു മനോഹരമായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ പിന്തുണയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ എബോവ് ഓൾ ഫൗണ്ടേഷനും അതുപോലെ തന്നെ ന്യൂയോർക്കിലെ പ്രശസ്ത ജ്വല്ലറി ബ്രാൻഡായ ഡേവിഡ് വെബും തമ്മിലുള്ള 2 വർഷത്തെ ഒരു പങ്കാളിത്തത്തിനും ഇതിൽ തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു വലിയ എക്സിബിഷൻ നടക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും കൈകോർക്കുന്നു എന്നുള്ളതാണ്. സന്തോഷം നൽകുന്നൊരു കാര്യമാണ് അല്ലേ. ഓക്കെ, നമ്മൾ സന്തോഷം വരുമ്പോൾ എന്താ ചെയ്യുക? സന്തോഷം വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഈ ഒരു ഉച്ചസമയമൊക്കെ ആകുമ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? ഓക്കെ, അടുത്ത മണിക്കൂറിൽ കേരളത്തിൻ്റെ ചില ബിരിയാണി വിശേഷങ്ങൾ ഇങ്ങനെ വരി വരിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ വെയിറ്റ് ചെയ്തോളൂ. ഇനിയിപ്പോൾ ഒരു ബിരിയാണി അടിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ, ഈ സമയം തോന്നുന്നുണ്ടെങ്കിൽ, പല റെസ്റ്റോറൻറ്റുകളിലും ദം പൊട്ടിച്ചിരിക്കുന്ന സമയമാണ്. കറക്റ്റ് ഒരു 11:30 ദം പൊട്ടിക്കും, 11:00 to 11:30 ദം പൊട്ടിക്കും. ഇതിപ്പോൾ 11:47 ആയിട്ടുണ്ട്. അപ്പോൾ ബിരിയാണിയൊക്കെ അടിച്ചിട്ട് പോരെ, ഒരു സുലൈമാനിയും കുടിച്ചിറങ്ങിക്കോ. ബിരിയാണി കഥ അടുത്ത മണിക്കൂറിൽ കേൾക്കാം, ഒരു ചിന്ന ബ്രേക്കിലേക്ക്.

0: ஷிவாட்டா போட்டோடே ஐ போட்டு தக்காளி செடி, நாரங்க செடி, பின் ஒரு மாங்க செடி.
1: மாங்க செடியோ மோளே, இது மாவல்லே, அதுக்கு போட்டே. இதெந்தா ஆகு பச்சப்பானல்லோ, எவ்ன இதுக்கு?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
0: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
2: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
5: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂവൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, or visit bima.com.qa.
6: Hi, this is Navya Nair. You're

0: brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: ചെറുതായിട്ട് വിശപ്പിന്റെ വിളി വരുന്ന സമയം, ഈ സമയം 12 മണി കഴിഞ്ഞ് 2 മിനിറ്റ്. ഹോം ഡെലിവറി വിശേഷങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹോം ഡെലിവറിയിൽ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ കോഴിക്കോട് വഴിയൊക്കെ ഒന്ന് പോയപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, അതായത് കേരളത്തിലെ എത്ര തരം വിവിധ ശൈലിയുള്ള ബിരിയാണികളുണ്ട്. പ്രത്യേകിച്ച് നമ്മളെപ്പോഴും കേൾക്കുന്നത് കോഴിക്കോടൻ ബിരിയാണി അല്ലെങ്കിൽ തലശ്ശേരി ബിരിയാണി, അതിനെക്കുറിച്ചാണ് നമ്മൾ കൂടുതൽ കേൾക്കുന്നത്. പിന്നെ ഈ അടുത്ത കാലത്തൊക്കെ ആയിട്ട് റീൽസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴാണ് ഞാൻ കുറ്റിച്ചിറയിൽ അങ്ങനെ ഒരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട് എന്നുള്ളതൊക്കെ അറിയുന്നത്. എന്തായാലും കേരളത്തിൽ തെക്ക് മുതൽ വടക്ക് വരെ ഓരോ പ്രദേശത്തിനും തനതായ രുചിയിലും നിർമ്മാണ രീതിയിലുള്ള വ്യത്യാസം കൊണ്ടും വിവിധ തരങ്ങളായിട്ടുള്ള ബിരിയാണികൾ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കൻ മലബാറിലേക്ക് നോക്കുകയാണെങ്കിൽ കൈമ അരി ബിരിയാണി മുതൽ, തെക്കൻ കേരളത്തിലേക്ക് നോക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ സ്പെഷ്യൽ ബിരിയാണികളും അതിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ തലശ്ശേരി മലബാർ ബിരിയാണി ഒരു നമുക്കറിയാം, പ്രത്യേക ഒരു ചെറിയ അരി ഉപയോഗിച്ച് ഇതിൻ്റെ പ്രധാന മേന്മ എന്നുള്ളതാണ്. അത് മാത്രമല്ല ഈ ജീരകശാല കൈമ അങ്ങനെയൊക്കെയുള്ള എല്ലാവരും ഒരു ബിരിയാണി ലവറാണ്. ചില ആളുകളുണ്ട് കേട്ടോ ബിരിയാണി അത്ര ലവ് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്. എന്തായാലും ഈ തലശ്ശേരി ബിരിയാണിയുടെ ഒരു വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നെയ്യിൽ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, വറുത്ത ഉള്ളി ഇതൊക്കെ ചേർത്തിട്ടുള്ള ആ ഒരു ദം അല്ലേ, ദമ്മ്. പിന്നെ കോഴിക്കോടൻ ബിരിയാണി, അതിനും ഇതുപോലെ തന്നെ കോഴിക്കോടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു സ്പെഷ്യലാണ് ബിരിയാണി. പിന്നെ റാവുത്തർ ബിരിയാണിയാണ്, അത് പാലക്കാട് വളരെ പാലക്കാട് കോയമ്പത്തൂർ നിന്ന് അവിടെ നിന്ന് കിട്ടിയതായിരിക്കാം അല്ലേ റാവുത്തർ ബിരിയാണി എന്ന് പറയുന്ന, അതിൻ്റെ ഒരു രുചിക്കൂട്ടും അതിനൊരു തമിഴ് കേരള മിക്സ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു ബിരിയാണിയാണ്. ഇനിയാണ് ഏറ്റവും കൂടുതൽ ചീത്തപ്പേര് കേട്ടിട്ടുള്ള ബിരിയാണി, അങ്ങനെയല്ല കേട്ടോ, ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബിരിയാണി. ഇപ്പോൾ എറണാകുളം കോട്ടയം ഭാഗത്ത് വരുന്ന ഒരു ബിരിയാണി എന്ന് വെച്ചാൽ നീളം കൂടിയ അരി അല്ലേ, നീളം കൂടിയ അരിയിൽ ബിരിയാണി തയ്യാറാക്കുന്ന ഒരു രീതിയാണ്. ഇപ്പം ഞങ്ങളുടെ അവിടെയൊക്കെ ആണെങ്കിൽ ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്യും, ചിക്കൻ ആദ്യം ഫ്രൈ ചെയ്ത് മാറ്റിയിട്ട് പിന്നെ അതിൻ്റെ മസാല സെറ്റ് ചെയ്ത് ബിരിയാണി റൈസും റൈസ് ദം ചെയ്യും കേട്ടോ, റൈസ് ദം ചെയ്യും നീളമുള്ള അരിയിൽ. അതിലാണ് സിനിമകളിലൊക്കെ പറയുന്ന പോലെ ചിലർ പൈനാപ്പിൾ ഇടുന്നവരുണ്ട് എന്നൊക്കെ പറയുന്നു. നമ്മുടെ അവിടെ ഇച്ചിരി പൈനാപ്പിളിൻ്റെ ഒരു ഫ്ലേവറും റോസ് വാട്ടറിൻ്റെ ഒരു ഫ്ലേവറോടൊക്കെ കൂടിയിട്ടാണ് ബിരിയാണി സെറ്റായിട്ട് വരിക. പ്രത്യേകിച്ച് അത്തരത്തിലുള്ള ബിരിയാണികൾ ഹോട്ടലുകളേക്കാൾ കൂടുതൽ എന്തെങ്കിലും വിശേഷ ദിവസങ്ങളുള്ള സമയത്ത്, ഇപ്പോൾ എൻഗേജ്മെൻ്റ് അല്ലെങ്കിൽ കല്യാണം അതല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള പിറന്നാൾ ഫംഗ്ഷൻസൊക്കെ ബിരിയാണി ആണെങ്കിൽ അത് പ്രധാനമായിട്ടും ചിക്കൻ ബിരിയാണിയാണ്. ചിക്കൻ ഫ്രൈ ചെയ്ത് ആ എണ്ണയിൽ തന്നെ ധാരാളം ഉള്ളിയും തക്കാളിയൊക്കെ മസാല പോലെയൊക്കെ ആക്കി അതൊരു സ്ഥലത്ത് മാറ്റിവെക്കും. അതിനുശേഷമാണ് ഈ പറഞ്ഞ പോലെ തന്നെ നീളമുള്ള അരി ദം ചെയ്ത് അതിന് ശേഷം അത് വാങ്ങി അത് ദം പൊട്ടിച്ചതിന് ശേഷമാണ് അതിലേക്ക് ഈ പറഞ്ഞ പോലെ തന്നെ വറുത്ത അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ചിലപ്പോൾ ചെറിപ്പഴം കട്ട് ചെയ്തതിൻ്റെ സംഭവങ്ങളെല്ലാം ചേർത്ത് അത് ഗംഭീരമായിട്ട് സെറ്റാക്കി എന്നിട്ട് റൈസ് ഒരു സൈഡിൽ വിളമ്പും, മറ്റൊരു സൈഡിൽ ചിക്കൻ ഈ റോസ്റ്റ് പോലെയുള്ള ചിക്കൻ വിളമ്പും. ഓഫ് പറയുമ്പോൾ തന്നെ നാട്ടിലേക്ക് പോയൊരു ഫീലാണ് വരുന്നത്. പിന്നെ തൈരിൽ ചേർത്ത് സവാളയും തക്കാളിയൊക്കെ ചേർത്ത് ഒരു സാലഡ് ഉണ്ടാവും, നല്ല നാരങ്ങ അച്ചാറുണ്ടാവും, ചിലപ്പോൾ കഴിക്കാനായിട്ട് ഒരു പൈനാപ്പിളിൻ്റെ കട്ട് പീസ് ഉണ്ടാവും, പിന്നെ ചൂട് ജീരക വെള്ളം, ഇതാണ് അതിൻ്റെ ഒരു കോംബോ. ഭയങ്കര രസമാണ്. ഇപ്പം തലശ്ശേരിയും കോഴിക്കോടും ഉള്ള ആളുകൾ അവിടുത്തെ ദം ബിരിയാണി ആസ്വദിക്കുന്നത് പോലെ തന്നെയാണ് ഈ പറഞ്ഞതുപോലെ തന്നെ എറണാകുളം അല്ലെങ്കിൽ കോട്ടയം ഭാഗങ്ങളിലുള്ള ആ ഒരു ബിരിയാണി എന്ന് പറയുന്നത്. പിന്നെ തിരുവനന്തപുരത്തിന് തിരുവിതാംകൂർ ബിരിയാണി, തെക്കൻ കേരളത്തിൻ്റെ തനത് ശൈലിയുണ്ട്, നീളമുള്ള ബസ്മതി അരിയും അതൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു തമിഴ്നാട് ഹൈദരാബാദ് സ്വാധീനം ഉണ്ടെന്ന് പറയാം. കാരണം തിരുവനന്തപുരത്ത് ബിരിയാണിയിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ കളർഫുള്ളായിട്ടുള്ളൊരു ബിരിയാണി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്തായാലും മലയാളിയുടെ ബിരിയാണിക്കഥ തീരുന്നില്ല എന്നുള്ളതാണ്. ഇത് ഹോം ഡെലിവറിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഏതെങ്കിലും ഒരു ബിരിയാണിയുടെ കഥ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഒന്ന് വിളിച്ചോളൂ കേട്ടോ, 444-99-17, അല്ലെങ്കിൽ മെസ്സേജുകൾ അയക്കാം. നിങ്ങളുടെ നാട്ടിലെ ബിരിയാണി ഏതാണ്?

0: சிவட்டை போட்டுடே ஐவட்டு தக்காளி செடி, நாரங்க செடி, பின் ஒரு மாங்க செடி.
1: மாங்க செடியோ மோளே, இது மாவல்லே, அதுக்கு போட்டே. இதெந்தா ஆகு பச்சப்பானல்லோ, எவ்வளோ இதொக்கே?
2: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പോ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
0: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
2: ഇവള് തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
3: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്കാവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
5: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
6: ആകെ സെഡാണ് മോനെ.
7: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാന്ന് പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനെ പോയാലോ?
5: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
8: ഹായ്, ഞാൻ ഫിലിം ഡയറക്ടർ സജി സുരേന്ദ്രൻ. ഖത്തറിന്റെ ഏറ്റവും ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM.

എം ജി ശ്രീകുമാർ, കെ എസ് ചിത്ര കോംബോയിൽ വന്നൊരു പാട്ട്. എം ജി എണ്ണം വന്നു പോയി, ഖത്തറിൽ വന്ന് നമ്മളെ കണ്ട് പോയി. ദാ ചിത്ര ചേച്ചി വരാനായിട്ടിരിക്കുന്നു. വരും ദിവസങ്ങളിൽ അതിൻ്റെ ഓൾറെഡി എല്ലാവരും സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞു കാണും. അപ്പം എന്തായാലും കെ എസ് ചിത്ര ചേച്ചി നമ്മുടെ ഖത്തറിലേക്ക് വരുന്നുണ്ട്. വീണ്ടും സ്കൈ മീഡിയയുടെ ഒരു ഗംഭീര പ്രോഗ്രാമിനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യാണ്. അപ്പം എം ജി അദ്ദേഹം വന്നു പോയതിൻ്റെ ഓളങ്ങൾ ഇതുവരെ അവസാനിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ, അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ നിന്ന് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്കുള്ള ഒരുപാട് കണ്ടന്റുകൾ അദ്ദേഹം സമ്മാനിച്ചിട്ടാണ് പോയത്. അപ്പോൾ യൂട്യൂബിലൊരു മുഴുനീള ഇൻ്റർവ്യൂ ആയിട്ടിട്ടെങ്കിലും പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം റീൽസിന് വേണ്ടി തന്നു എന്നുള്ളതായി. അതിൻ്റെയൊക്കെ റീൽസ് ഇപ്പോഴും, ഇന്നലെ ഒരു റീൽസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണും എന്ന് കരുതുന്നു. അങ്ങനെ ബിരിയാണി വിശേഷങ്ങൾ കേട്ട് വരുന്ന വഴിയിലാണ് നമ്മളെല്ലാവരും ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചു, ഇപ്പോൾ അതെ ഈ ബിരിയാണിയുടെ കാര്യം പറഞ്ഞപ്പോഴേ പ്രാദേശികമായിട്ടുള്ള ആളുകൾ ഓടി ഓടി വന്നു എന്നുള്ളത്. പ്രഭുജി പറയുന്നത് പാലക്കാടൻ റാവുത്തർ ബിരിയാണി കഴിഞ്ഞിട്ടേ ഉള്ളൂ, എന്ത് പ്രഭു മാടമ്പിക്കാട്ടിൽ, അദ്ദേഹത്തിൻ്റെ മെസ്സേജാണ്. അതുപോലെ തന്നെ അനീസും ബിരിയാണി ട്രിവാൻഡ്രം ബിരിയാണി നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട് അനീസിൻ്റെ ഒരു മെസ്സേജുണ്ട്. അതായത് കൊല്ലം ട്രിവാൻഡ്രം സ്റ്റൈലിൻ്റെ ബിരിയാണി നമ്പർ വൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ പറഞ്ഞില്ല ഈ ഒരു വിഷയം എപ്പോഴും സദ്യയും ബിരിയാണിയും മലയാളിയെ സംബന്ധിച്ച് എപ്പോഴെടുത്താലും പ്രാദേശികമായിട്ടുള്ളൊരു തർക്കം ഉണ്ടാവും എന്നുള്ളതാണ്. അലമീൻ ബീഫ് ദം ബിരിയാണി ഓർഡർ ചെയ്തു. ഓഫ്, ബിരിയാണി കഥ കേട്ടപ്പോഴേക്കും ആൾ ബിരിയാണി ഓർഡർ ചെയ്തു. അതാണ് സന്തോഷം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് സനീഷ് പോള് ഇങ്ങനെ കൊതി കാണിക്കുന്ന ഇമോജിയൊക്കെ ഇട്ട് തന്നിട്ടുണ്ട്. സനീഷ് പോൾ എവിടെയാണ്, നാട്ടിലെവിടെയാണ് സ്ഥലം? എന്തായാലും ഇനി ബിരിയാണിയുടെ ഒരു ചരിത്രം, എനിക്ക് തോന്നുന്നത് ഇത് പണ്ടെപ്പോഴോ നമ്മളും പറഞ്ഞു പോയിട്ടുള്ളൊരു കാര്യമാണ്. ബിരിയാണിയുടെ ഒരു ചരിത്രം എങ്ങനെയാണ് കേരളത്തിലേക്ക് ബിരിയാണി എത്തിയത് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു സിൽക്ക് റൂട്ടിൻ്റെ കഥയാണ് എന്നുള്ളതാണ്. ഈ അറബ് വ്യാപാരികളും നമ്മുടെ സിൽക്ക് റൂട്ടുണ്ടല്ലോ, സിൽക്ക് റൂട്ടും തമ്മിലുള്ളൊരു ബന്ധമാണ്. കേരളത്തിലെ ബിരിയാണികളുടെ ആദ്യ രൂപം എത്തുന്നത് മലബാർ തീരത്തു നിന്നുള്ള വിദേശ വ്യാപാരത്തിലൂടെയാണ് എന്നാണ് പറയുന്നത്. വിദേശ കപ്പലുകളിൽ വന്നിറങ്ങിയിരുന്ന, പ്രത്യേകിച്ച് കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോടൊക്കെ ഭാഗങ്ങളിൽ വന്നിരുന്ന അറബ് വ്യാപാരികൾ അവരുടെ ഭക്ഷണം അരി ഇറച്ചി കൂട്ട്, അതായത് അരിയും ഇറച്ചിയും ഒരുമിച്ച് വേവിച്ചിട്ടുള്ള ആ ഒരു കൂട്ട്, ഇപ്പോൾ ഈ പറഞ്ഞ പോലെ മജ്ബൂസ് ആയിരിക്കാം, മന്തി ആയിരിക്കാം, അതല്ലെങ്കിൽ കപ്ച ആയിരിക്കാം, ഇതിൽ നിന്നാണ് ബിരിയാണിയുടെ ഒരു വരവ് എന്നാണ് കരുതപ്പെടുന്നത്. അത് മാത്രമല്ല, ഈ അറബ് ഫുഡ് അരിയിറച്ചി വേവിക്കലിനോടൊപ്പം തന്നെ നമ്മുടെ സുഗന്ധ വ്യഞ്ജനങ്ങളും, അതായത് ഏലക്കയും ഗ്രാമ്പൂവും കറുവപ്പട്ടയും, അതോടൊപ്പം തന്നെ അതിന് വലിയൊരു പ്രത്യേകത നാടൻ നെയ്കൾ ചേർത്തതുകൂടിയാണ് ഇതിൻ്റെ ഒരു രുചിരൂപം മാറി ഇതിനെ ഒന്ന് മലയാളീകരിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ പാലക്കാട് ഭാഗത്തുള്ള ബിരിയാണിക്കും ഈ പറഞ്ഞ ഹൈദരാബാദ് നവാബ്മാരുടെയൊക്കെ സ്വാധീനം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം റാവുത്തർ ബിരിയാണിയൊക്കെ കുറിച്ച് പറയുന്നത് പാലക്കാട്ടേക്ക് കുടിയേറിയ റാവുത്തർ സമുദായം, തമിഴ്നാട്ടിലെ തഞ്ചാവൂർ നവാബ്മാരുടെ പാചക രീതിയെ പിന്തുടർന്നുണ്ടാക്കിയ ബിരിയാണി, അതാണ് ആ റാവുത്തർ ബിരിയാണിയുടെ പ്രത്യേകത എന്നാണ് പറയുന്നത്. പിന്നെ 19th century ഹൈദരാബാദ് അല്ലെങ്കിൽ അവിടെ നിന്നുള്ള കൊട്ടാരങ്ങളിൽ നിന്നുള്ള സൈനികരും പാചകക്കാരും വഴിയാണ് തിരുവിതാംകൂറിൽ ആ ഒരു സ്റ്റൈലിലുള്ള ബിരിയാണിയും അതിനെയും മലയാളീകരിച്ച് കേരളവൽക്കരിച്ചു എന്നാണ് പറയുന്നത്. സത്യം പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്ന ഒരു വലിയ കൊടുക്കൽ വാങ്ങലുകളുടെ വ്യത്യാസമാണ് എന്നുള്ളതാണ്. ഒരു പേർഷ്യൻ അറബ് പാചക രീതികൾ കേരളത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളുമായി നാടൻ അരികളും ഒത്തു ചേർന്നപ്പോൾ ഉണ്ടായ ഒരു സാംസ്കാരിക ഭക്ഷണ ഫ്യൂഷൻ, അതാണ് ഇന്ന് നമ്മൾ കഴിക്കുന്ന ഏത് ബിരിയാണി ആയിക്കോട്ടെ, തലശ്ശേരി തൊട്ട് ട്രിവാൻഡ്രം വരെയുള്ള ഏത് ബിരിയാണി ആയിക്കോട്ടെ, അതിൻ്റെ പ്രത്യേകത ഒരു സാംസ്കാരിക ഭക്ഷണ ഫ്യൂഷനാണ് എന്നുള്ളതാണ്. വിയറ്റ്നാം കോളനി മൂവിയിലെ പാട്ടിലേക്ക് പോകണം, റാവുത്തറിനോർത്തു പെട്ടെന്ന്. സമയം 12 കഴിഞ്ഞ് 20 ആയിരിക്കുകയാണ്. ഹോം ഡെലിവറി വിശേഷങ്ങൾ കേട്ടു പോകുന്ന സമയം. എങ്ങനെയാണ്, ചൂടുണ്ടോ? ചൂട് കുറയുമെന്നൊക്കെ പറയുന്നു, പുറത്തുള്ളവരൊന്ന് അറിയിച്ചോളൂട്ടെ. എപ്പോഴ വെതർ എത്രയാണെന്നൊക്കെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരും. നിങ്ങൾ ഏത് സ്ഥലത്താണ് നിങ്ങൾ നിൽക്കുന്നതെന്ന് അറിയിക്കും.

0: പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: 91.7 FM,
1: Qatar's favorite radio station.
2: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: Hi, this is Arya.
0: You're listening to
4: Radio Suno.
5: സമയം 12 മണി കഴിഞ്ഞ് 40 മിനിറ്റ്. ഈ സമയം എന്ന് പറഞ്ഞാൽ ഭക്ഷണ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ച് അല്ലേ, ഇങ്ങനെ ഭക്ഷണത്തെ സ്നേഹിച്ച് പോകുന്ന ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ഇന്ന് 12 മണി തൊട്ട് ബിരിയാണി കേരളത്തിലേക്ക് വന്നതിന്റെ ചരിത്രം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ, ഒരു അരി ഇറച്ചി സംസ്കാരത്തിൽ നിന്നും സുഗന്ധ വ്യഞ്ജനങ്ങളും നെയ്യും ചേർന്നപ്പോൾ നമ്മുടെ കേരള സ്റ്റൈൽ ബിരിയാണി ഉണ്ടായി. കേരള സ്റ്റൈലിൽ തന്നെ പല ബിരിയാണികൾക്കും പല രീതികളുണ്ട്. തലശ്ശേരി മുതൽ അല്ലെങ്കിൽ കോഴിക്കോട് മുതൽ അങ്ങത്ത് ട്രിവാൻഡ്രം വരെ നോക്കുകയാണെങ്കിൽ പല വ്യത്യസ്തങ്ങളായ ബിരിയാണി രീതികളാണ്. ഇതൊക്കെ പറഞ്ഞ സമയത്ത് നമ്മുടെ സിറാജ്, അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒരു കുഞ്ഞു ഓർമ്മയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു.
6: ഞാനൊരു ബിരിയാണി മേക്കറാണ്, അതുകൊണ്ടാ എനിക്കത് മനസ്സിലായത്. കാരണം ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്ന ഒരാളാണ്. ബിരിയാണി മാത്രം, കൂടുതൽ ഹൈദരാബാദി നോമ്പ് സമയത്ത് ഞാൻ നാട്ടിൽ 3 പള്ളിയിൽ ഓർഡർ ഉണ്ടാവും ബിരിയാണിക്ക്. ഒന്ന് നമ്മളെ അതേ എല്ലാം 3 പള്ളിയിൽ നോമ്പ് തുറക്കുമ്പോൾ ബിരിയാണിക്ക് ഓർഡർ ഉണ്ടാവും. ഒന്ന് എൻ കോളേജിന്റെ അടുത്തുള്ള പള്ളി, കല്ലിക്കണ്ടി ടൗണിലെ ജുമാസിലെ, ഒന്ന് എന്റെ വീട്ടിന്റെ അടുത്ത് 300-350 ബിരിയാണി ഓർഡർ ഉണ്ടാവും. 5-6 വർഷമായിട്ട് തുടർച്ചയായിട്ട് വന്നതാണ്.
5: 5-6 വർഷമായിട്ട് സിറാജ് ഖാസ്, അദ്ദേഹം അങ്ങനെ ഒരു മെസ്സേജ് അയക്കാനുണ്ടായ ഒരു പ്രത്യേക കാര്യം കൂടി ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, എന്തോ ഒരു ടെക്നിക്കൽ സംഭവം നടന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എനിവേ, സിറാജിക്ക് പെട്ടെന്ന് അത് പറയാനുണ്ടായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിങ്ങനെ ബിരിയാണിയുടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സമയത്ത് എനിക്കിങ്ങനെ വയലു വെള്ളം വന്നു. അപ്പോൾ അദ്ദേഹം സിറാജിക്ക് വന്നിട്ട് എനിക്ക് മെസ്സേജ് അയച്ച് ഹലോ ഇങ്ങനെ സംഭവിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് 20 വർഷമായിട്ട് ബിരിയാണി മേക്കിംഗ് ആണ്. അത് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കും, അതുപോലെ ഒരുപാട് ബിരിയാണികൾ അദ്ദേഹം തയ്യാറാക്കും പള്ളികളിൽ. നോമ്പ് സമയത്ത് അദ്ദേഹം നാട്ടിൽ പോവുകയും ചെയ്യും. അതൊരു വലിയൊരു ഉത്തരവാദിത്തമായിട്ട് നോമ്പിൻ്റെ എല്ലാ ദിവസങ്ങളിലും ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു അദ്ദേഹത്തിൻ്റെ കുടുംബവും ചേർന്നുകൊണ്ടാണ് അദ്ദേഹം അത് ചെയ്യുന്നത്. ആ കഥയൊക്കെയാണ് കേട്ടത്. അപ്പോൾ എന്തായാലും ബിരിയാണി നമ്മളെയൊക്കെ അല്ലേ, ഒരു ബിരിയാണി കഴിച്ച് ഒരു സുലൈമാനി കുടിച്ച് പിരിയുന്ന സന്തോഷം, പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ. അപ്പം എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ ഹോം ഡെലിവറിയിൽ നിന്ന് എനിക്ക് ടാറ്റാ ബൈ ബൈ പറയേണ്ട സമയമായിരിക്കുകയാണ്. അപ്പം എല്ലാവർക്കും മനോഹരമായൊരു ഉച്ച ആശംസിക്കുകയാണ്. നന്നായിട്ട് വയറ് നിറച്ചു ഭക്ഷണം കഴിക്കുക, സ്നേഹത്തോടെ ഇരിക്കുക, റെസ്റ്റൊക്കെ ആവശ്യത്തിന് എടുക്കുക. ഇതൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ടാറ്റാ ബൈ ബൈ.

0: പതുക്കെ ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ഫ്രീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: നമസ്കാരം, ഞാൻ രാജിക്. നിങ്ങൾ കേൾക്കുന്നത് റേഡിയോ സുനോ 91.7. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
1: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ കഥർ നിങ്ങളോടൊപ്പം. നീറ്റ്, ജെഇഇ കോച്ചിംഗ്, CBSE ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005-6123.
2: 100 റിയാലിന്റെ സാരി 75 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായ് നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
4: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
5: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ് ടോയിങ് ആൻഡ് റിക്കവറി ടയർ ചേഞ്ച് ഫ്യൂൽ ഡെലിവറി ബാറ്ററി ബൂസ്റ്റ് ലോക്ക്ഔട്ട് സപ്പോർട്ട് പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ് ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ട്രാൻസ്പോർട്ടേഷൻ സർവീസും സമാധാനമായിരിക്കും ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ കോൾ 800-786 വാട്സ്ആപ്പ് 7405055 or visit bima.com.qa.

0: 15 വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ്റ് കഥർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
1: Matinee Classics.

0: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: ഇഷ്ട
6: ജോണർ ഏതാണെങ്കിലും ഇവിടെ ടിക്കറ്റ് റെഡി. റേഡിയോ സുനോ സിനിമാറ്റിക് യൂണിവേഴ്സ് മാറ്റിനി മാഷപ്പ് ഞായർ മുതൽ വ്യാഴം വരെ ഉച്ചയ്ക്ക് 2 മണി മുതൽ.
7: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട. വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: മാറ്റിനി മാഷപ്പ് വിശേഷങ്ങളുമായിട്ട് നിങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാനായിട്ട് എത്തിയിരിക്കുന്നത് അഷ്ടമിയും നിസയുമാണ്. ഗുഡ് ആഫ്റ്റർനൂൺ.
1: അതെ, ഒരുപാട് സിനിമാ വിശേഷങ്ങൾ ഇന്ന് നമുക്ക് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. ഞാനിങ്ങനെ ബെത്ലഹേം കുടുംബ യൂണിറ്റിൽ ആരുടെയെങ്കിലും ഇന്റർവ്യൂ എടുക്കാം എന്റെ മൈൻഡ് ഇന്ന് അതിന് സെറ്റ് ആയിരുന്നു രാവിലെ മുതല്. കുറെ പേരെ ട്രൈ ചെയ്തു,
0: ആരെടുത്തില്ല.
1: ഒരാളെടുത്തു ഒരാളെടുത്തു സംസാരിച്ചു, പക്ഷെ ആളപ്പ ഫ്രീ അല്ലായിരുന്നു. അപ്പൊ ഇനി അടുത്ത ദിവസം എപ്പോഴെങ്കിലും ഒരു ദിവസം ഫ്രീ ആവുന്ന ടൈമിൽ നമുക്ക് വേണ്ടി ടൈം തരാന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ ഒ ടി ടിയിൽ വന്നതിന് ശേഷം എല്ലാരും ഇപ്പൊ മെസ്സേജ് ഇട്ടോണ്ടിരിക്കാം. മറ്റേ എന്താ പറയാ, രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കൂടെ കണ്ടു, ഉച്ചക്ക് ലഞ്ചായപ്പോ വീണ്ടും കണ്ടു, ഇനി വൈകുന്നേരം ചായയുടെ കൂടെ കണ്ടു, ഇനിയിപ്പോ കണ്ടിട്ട് വേണം വീണ്ടും കണ്ടത് ഓർമ്മ
1: വേണ്ടി പറയുന്നത്. തീർച്ചയായിട്ടും, കാരണം ആ സിനിമ അങ്ങനെയാണ്. ഇപ്പൊ ഇൻസ്റ്റ മുഴുവൻ നോക്കുവാണെങ്കിൽ അങ്ങനത്തെ കുറെ റീൽസും, കാരണം നമ്മൾ അറിയാത്ത കുറെ ബ്രില്യൻസും അങ്ങനെ കുറെ കുറെ സംഭവങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്നാലും ഇങ്ങനെ എല്ലാ സിനിമകളും ഇങ്ങനെ അടിപൊളിയായിട്ട് നമ്മുടെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു പുതിയ സിനിമാ വിശേഷങ്ങൾ ഈ ഒരു മണിക്കൂറിൽ പുതിയ സിനിമകളെ കുറിച്ചൊന്ന് പറഞ്ഞാലോ, അല്ലെങ്കിൽ വരാൻ പോകുന്ന സിനിമകളെ കുറിച്ച് പറഞ്ഞാലോ എന്ന് ഞങ്ങൾ ഇങ്ങനെ വിചാരിക്കുകയാണ്. അപ്പൊ അതില് ഫാമിലി ട്രിപ്പ് എന്ന് പറയുന്ന സിനിമയുടെ പോസ്റ്റർ നമ്മൾ ഷറഫുദ്ദീന്റെ ഇൻസ്റ്റയിൽ ഒരു പക്ഷെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
0: അതെ, ആ ഒരു പോസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എല്ലാവരും നടന്ന് ഇങ്ങനെ വരി വരിയായി പോകുന്ന ഒരു പോസ്റ്ററാണ്.
1: അതെ അതെ അതെ, നല്ല ഭംഗിയുള്ള ഒരു സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഏതോ ഒരു ഹിൽ ഏരിയ ഒക്കെ പോലത്തെ ഒരു സ്ഥലമാണെന്ന് തോന്നുന്നുണ്ട്.
0: അതെ,
1: അപ്പൊ അതിലൂടെ ഷറഫുദ്ദീൻ ഉണ്ട്, വീണയുണ്ട്, ജാഫറിടിക്ക ഉണ്ട്, ഒരു ഫാമിലി നടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, എന്താണ് സ്റ്റോറി നടത്തില്ല, പേര് അങ്ങനെ തന്നെയാണല്ലോ, ഫാമിലി ട്രിപ്പ് എന്നാണല്ലോ, അപ്പൊ പോയതായിരിക്കാം എന്ന് പ്രതീക്ഷിക്കാം.
0: അതാണെന്ന് തോന്നുന്നു. എന്തായാലും ഇത് കാണുമ്പോ ഈ പറഞ്ഞ പോലെ പണ്ടൊക്കെ ഫാമിലി ട്രിപ്പ് പോകുമ്പോഴത്തേക്കും ഒരു സംഭവം ഉണ്ട്, നമ്മളൊന്നും മൈൻഡ് ചെയ്യാണ്ട് അച്ഛന്മാർ ഇങ്ങനെ ഫ്രണ്ടിൽ പോകും,
1: ഏറ്റവും ഫ്രണ്ടിൽ,
0: ആ ഏറ്റവും ഫ്രണ്ടിൽ പോകും, എന്താ എവിടെയാ
1: വന്നു
0: ഏതാ സ്ഥലം എന്നൊക്കെ പറ അങ്ങനത്തെ ഒരു വൈബ് അടിക്കുന്നുണ്ട്. എന്തായാലും ഇത് എങ്ങനത്തെ ഒരു അച്ഛൻ ആൻഡ് ഓൾസോ ദാറ്റ് ഫാമിലി, ഇങ്ങനത്തെ ഫാമിലിയാണ്, ഇവരെങ്ങോട്ടേക്കാണ് പോകുന്നത്, ഇതൊക്കെ അറിയാനായിട്ട് ഇനി ട്രെയിലർ വരേണ്ടി വരും.
1: അത് മാത്രമല്ല, ഇതില് തമിഴ് പോസ്റ്ററും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ മലയാളം ഇങ്ങനെ മാറ്റി മാറ്റി നോക്കുന്ന സമയത്ത് തമിഴ് പോസ്റ്ററും കൂടെ അവര് ചെയ്തിട്ടുണ്ട് കൂട്ടത്തിൽ.
0: മലയാളം
1: തമിഴിലേക്കും വരുന്നുണ്ടാകും. ഈ ഫാമിലി ട്രിപ്പ് എന്ന് കേട്ടപ്പോ എനിക്ക് ടൂറിസ്റ്റ് ഫാമിലി ഒക്കെ ഓർമ്മ വന്നു, പേരിന്റെ ഒരു കണക്ഷൻ
0: വെച്ചിട്ട്. ഫുൾ
1: യാത്ര തന്നെയാണ്
0: അതൊരു വല്ലാത്ത യാത്ര.
1: അതെ, പ്രത്യേകത.
0: എന്തായാലും ഇങ്ങനത്തെ യാത്രാ സിനിമകൾ ഒരുപാട് ഉണ്ടാവും നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടാവും കുറെ സിനിമകൾ. ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചേക്കൂട്ടോ 5000917 ലേക്ക്.

0: Radio Suno, 91.7 FM.
1: Qatar's favorite radio station.
2: വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6th ബ്രാഞ്ച് അൽവക്രയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005 6123.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കൂ, ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 8000786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: 91.7 FM.
1: Qatar's favorite radio station.
2: പതിനഞ്ച് വർഷത്തെ പാരമ്പര്യവും പകരം വയ്ക്കാനില്ലാത്ത വിശ്വാസവുമായി ബ്രില്യൻ ഖത്തർ നിങ്ങളോടൊപ്പം. നീറ്റ് ജെഇ കോച്ചിംഗ്, സിബിഎസ്ഇ ട്യൂഷൻ, ഓഫ്ലൈൻ ആൻഡ് ഓൺലൈൻ ക്ലാസുകൾ. ഞങ്ങളുടെ 6-ാമത് ബ്രാഞ്ച് അൽ വഖറയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 5005613.
3: നമസ്കാരം, ഞാൻ ഇന്ദ്രജിത് സുകുമാരൻ.
0: യു ആർ ലിസണിംഗ് ടു
3: ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM. കേട്ട് കേട്ട് കൂട്ടുകൂടി.

0: ചില സിനിമകളിൽ ഉണ്ടല്ലോ, ആരെങ്കിലും ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അവർക്ക് യാദൃശ്ചികമായി വരുന്ന ആ സിറ്റുവേഷനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിലുണ്ടാവും. അതേ വ്യക്തി തന്നെ മറ്റൊരു സിനിമയിൽ വീണ്ടും അതേ ഏകദേശം സിറ്റുവേഷൻസ് കാര്യങ്ങളൊക്കെ റിലേറ്റ് ചെയ്ത് അഭിനയിക്കുന്ന സമയത്ത് ഓക്കെ അത് യാദൃശ്ചികമായി വന്നതാണെന്ന് വിചാരിക്കും. വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത്, ചില നടന്മാരെ കാണുമ്പോൾ ചോദിക്കൂലേ, എല്ലാ സിനിമയിലും മരിക്കുകയാണോ, എല്ലാ സിനിമയിലും കാമുകി തേച്ചിട്ട് പോവുകയാണോ, ഇങ്ങനെയൊക്കെ നമ്മൾ
1: പേരുകളൊക്കെ ഇടും, ഓരോ സ്റ്റാർ ഇടും, പേരുകളൊക്കെ വരും. ഇപ്പൊ നമ്മുടെ ബി കെ യുനകത്ത് അച്ഛനുണ്ടല്ലോ, ആഷ്ലിയുടെ അച്ഛൻ തങ്കച്ചൻ, ആ ക്യാരക്ടർ അവതരിപ്പിച്ച അദ്ദേഹത്തിന്റെ പേര് ജയശങ്കർ അല്ലേ,
0: ജയശങ്കർ.
1: ആ ജയശങ്കർ, അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ഒരു സംഭവം ഞാനിപ്പോ ഒരു പേജിൽ കണ്ടതാണ്. അതായത് ആ പുള്ളിയാണ് അച്ഛനാകുന്നതെങ്കിൽ ഒരു പടത്തിനകത്ത് കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറാനായിട്ട് മോള് ജർമ്മനിയിൽ പോകുന്നുണ്ട്. അത് ഞാൻ പ്രകാശൻ സിനിമയിലെ നിഖില അവതരിപ്പിച്ച സലോമി എന്നാന്ന് തോന്നുന്നു ആ ക്യാരക്ടറിന്റെ പേര്.
0: ഓക്കെ,
1: അപ്പൊ പുള്ളിക്കാരി ജർമ്മനിയിലാണ് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ദൃശ്യം ത്രീയിലല്ലേ,
0: ദൃശ്യം ത്രീയില് മറ്റേ നമ്മുടെ ഈ പറഞ്ഞ ലാലേട്ടിനെ ഹെൽപ്പ് ചെയ്ത ആളുണ്ടല്ലോ, മറ്റേ കുഴിയൊക്കെ എടുക്കാൻ വേണ്ടിട്ട്. അപ്പൊ ആൾക്ക് ഈ പറഞ്ഞ പോലെ മോളെ ഇതാക്കാനും പഠിപ്പിക്കാനും അതുപോലെ വീട് വെക്കാനും ഒക്കെ തന്നെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുമല്ലോ, നമ്മുടെ ബക്കറ്റ്.
1: അപ്പൊ അതില് ഇദ്ദേഹത്തിന്റെ മകള് കുടുംബത്തിന്റെ കഷ്ടപ്പാട് മാറാൻ വേണ്ടിട്ട് ഗൾഫിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോ നേരെ ബി കെയിൽ വരുന്ന സമയത്ത് ആഷ്ലി യു കെക്ക് പോകുന്നു.
0: അപ്പൊ
1: അങ്ങനെ ഒരു കൗതുകം ഇദ്ദേഹം അച്ഛനാവുന്ന കഥാപാത്രങ്ങൾക്ക് എങ്ങനെയോ അറിഞ്ഞോ അറിയാതെ ഇവരൊക്കെ മറ്റു രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ആര് കണ്ടുപിടിക്കുന്നതാണ് എന്റെ ഒരു, അല്ല ഇത് ആലോചിച്ച് കണ്ടുപിടിക്കണ്ട, ഇങ്ങനെ ആ മൂവിയിൽ ഇതുണ്ട്, ഈ മൂവിയിൽ ഇതുണ്ട് എന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ.
0: ഒട്ടും ഓർമ്മ തന്നെ ഇല്ല ഇദ്ദേഹം.
1: ഇപ്പൊ ഞാൻ പറഞ്ഞ തെറ്റുണ്ടോന്നാണ് എനിക്ക് ഡൗട്ട് ഉണ്ട്.
0: അതെ, എനിക്ക് ഞാൻ പ്രകാശം സത്യമായിട്ട് എനിക്ക് ഓർമ്മ പോലുമില്ല അദ്ദേഹത്തിന്റെ ക്യാരക്ടർ. പക്ഷെ ഈ തങ്കച്ചൻ ഭയങ്കരമായിട്ട് നമ്മുടെ മൈൻഡിലുണ്ട്. അതാണ് പിന്നെ ഞാൻ വേറൊരു ഇതേപോലെ ഒരു റീല് കണ്ടതാണ്. ലാസ്റ്റ് ആഷ്ലിയും ജസ്റ്റിൻ ചേട്ടനും കൂടി ഇതാക്കുമ്പോ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന സമയത്ത് ഭാര്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഈ തങ്കച്ചൻ ചേട്ടൻ പറയുന്നത് എന്തേലാവട്ടെ,
1: ഇങ്ങോട്ട് പോരെ,
0: ഇങ്ങോട്ട് പോരെന്ന് പറയുന്നത്
1: ബാക്ക് സ്റ്റോറി ഇല്ലേ,
0: ആ ബാക്ക് സ്റ്റോറി നേരെ ഫ്ലാഷ് ബാക്ക് പോകുന്നത് പ്രേമത്തില് ആ
1: പിടിച്ചു
0: വലിച്ച് മറ്റേ കൊങ്ങയ്ക്ക് പിടിച്ച് കയറ്റി നിർത്തുന്നത് ഇതേ തങ്കച്ചൻ ചേട്ടനെ
1: തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് എല്ലാരും സമ്മതിച്ചോടെ ഈ ബ്രില്യൻസുകൾ കണ്ടുപിടിക്കുന്നതിന്, ഒന്നും വരത്തില്ല എന്നുള്ളതാണ്. ഈ സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്, ആളുകളുടെ മനസ്സിൽ നിന്ന് പോവില്ലല്ലോ. അങ്ങനെ പോവാതെ നിൽക്കുന്ന ഈ പേര്, ഇപ്പം ബെത്ലഹേം കുടുംബ യൂണിറ്റ് എല്ലാരും ബി കെ യു എന്നല്ലേ പറയുന്നത്, പ്രതിബന്ധിഷ്ഠ കുറ്റക്കാര് പറയുന്നത് പി ഡി കെ. അങ്ങനെയാണെങ്കിൽ തമിഴിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാം.
0: ഓക്കെ,
1: പെട്ടെന്ന് കിട്ടുന്ന ഒരു ഉത്തരമാണ്, അതുകൊണ്ട് ചോദിക്കാണ്, വി ടി വി എന്താണ്?
0: എനിക്കറിയാം,
1: എല്ലാവർക്കും അറിയാം. ഒരു കൗതുകത്തിന്റെ പുറത്ത് ചോദിക്കുന്നതാണേ.
0: പ്രേമം ഇഷ്ടപ്പെടുന്നവർക്ക് അല്ലെങ്കിൽ പ്രണയിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അത്രയും നല്ല നല്ല എന്താ പറയാ റൊമാൻറ്റിക് മൂവീസ് കാണുന്നവർക്ക് എങ്ങനെ മറക്കാൻ പറ്റും?
1: അതെ, കിട്ടുന്നവർ ഒന്ന് മെസ്സേജിൽ പറഞ്ഞോ,
0: 5000917 ലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
0: ചെന്നൈ ബീറ്റ്സ്.
3: തമിഴ് ഹിറ്റ് ഓഫ് ദി ഹവർ.
4: എന്താ ആട്ടം പോതുമാക്കൊണ്ട്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music.
3: നാട്ടിലേക്ക് വേഗത്തിൽ പണമയക്കാൻ വിസ ഡയറക്റ്റ് ഖത്തറിൽ അൽ ദാർ എക്സ്ചേഞ്ചിൽ മാത്രം. ഇന്ന് തന്നെ ഞങ്ങളുടെ 38 ശാഖകളിൽ ഏതെങ്കിലും ഒന്ന് സന്ദർശിക്കൂ, അല്ലെങ്കിൽ അൽ ദാർ എക്സ്ചേഞ്ച് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.
4: റേഡിയോ സുനോ 91.7.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വചനങ്ങളിലൂടെ അറിയുക, ഹൃദയം നന്നായാൽ ശരീരം മുഴുവനും നന്നായി, അത് ദുഷിച്ചാൽ ശരീരം മുഴുവൻ ദുഷിച്ചു.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ അസറബാങ്കിനുള്ള സമയം.

0: മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: You're listening to Radio Sonora 91.7.

0: ചില സിനിമകൾ കുറച്ച് വലിയ പേരുകളായതുകൊണ്ട് തന്നെ അതിനെ ഷോർട്ടാക്കി ഇനിഷ്യൽ വെച്ചിട്ട് പറയുന്നതാണ് നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പറഞ്ഞ പോലെ ബി കെ യു, ബെത്ലഹേം കുടുംബ യൂണിറ്റിന് വേറെ ഇപ്പൊ എല്ലാരും അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ കുറച്ച് പി ഡി കെനെ കുറിച്ച് പറഞ്ഞു, പ്രഥമ ദൃഷ്ട്യാ കുറ്റക്കാർ.
1: അതെ,
0: അതിനോടൊപ്പം തന്നെ പറഞ്ഞൊരു കാര്യമാണ് വി ടി വി. അത് ഏതാണെന്ന് ചോദിച്ചപ്പോൾ എല്ലാവർക്കും അറിയാം,
1: അതെ,
0: വിണ്ണൈ താണ്ടി
1: വരുവായ. എനിക്ക് കിട്ടും, എനിക്ക് ആ സമയത്തേക്ക് വി ടി വി നടന്ന് കൂടുതലും
0: പറഞ്ഞുകൊണ്ടിരുന്ന
1: എല്ലാരും പറയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്.
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിസ, ഈ ഒരു ഷോർട്ടാക്കൽ പരിപാടി ഉണ്ടല്ലോ ഇങ്ങനത്തെ ഇനിഷ്യൽ വെച്ചിട്ട്, ഏകദേശം ഈ ഒരു ട്രെൻഡ് കൊണ്ടുവന്നത് ആരായിരിക്കും?
1: ഈ ട്രെൻഡ് കൊണ്ടുവന്നത്
0: ഇന്ത്യൻ സിനിമയില്
1: ആരായിരിക്കും?
0: കരൺ ജോഹർ.
1: കരൺ ജോഹർ,
0: കെ3ജി.
1: കെ3ജി അതിനു മുമ്പ് ഉണ്ടാവാൻ സാധ്യത,
0: മുൻപും ഉണ്ടാവാം, പക്ഷെ കുറേക്ക് എന്താ അറിയോ, പണ്ടത്തെ സിനിമകൾ കൂടുതലും ദിൽവാലെ, റോജ,
1: ചിലത്
0: കുറച്ച് ചെറുതായിരിക്കും, പക്ഷെ ഇത്രയും വലുതുണ്ടെങ്കിലും ഇങ്ങനെ ഷോർട്ടിലേക്ക് പറയൂല, സംസാരിക്കില്ല.
1: അതെ, സോഷ്യൽ മീഡിയ ഒക്കെ വന്നു കഴിഞ്ഞപ്പോ എന്തായാലും നമുക്ക് ഷോർട്ട് ഫോം പറ്റും, ഇത് ഫുൾ എഴുതാനും പറ്റില്ലല്ലോ.
0: അതെ അതെ അതെ.
1: അപ്പൊ എന്തായാലും ശരിയാ, ഡി ഡി എൽ ജെ അതുപോലത്തെ ഒരു പേര്. ഇതുപോലെ വേറെ ഏതെങ്കിലും നിങ്ങൾ നോട്ട് ചെയ്തിട്ടുള്ള ഷോർട്ട് ഫോംസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പറയാവുന്നതാണ് കേട്ടോ.
0: ഒരുപാടുണ്ടാവും, ചിലപ്പോ ഈ പറഞ്ഞ പോലെ കബി അൽവിദാ നാക്കി, അങ്ങനെ ഹിന്ദിയിലാണ് കൂടുതൽ ലോങ് ആയിട്ടുള്ളത്, മലയാളത്തിലൊക്കെ ചിലപ്പോ വളരെ വളരെ ചുരുക്കമായി.
1: ഈ അടുത്താണ് ഇങ്ങനെ വന്നത്, ബി കെ യു എന്നൊക്കെയുള്ള രീതിയിൽ വന്നു തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്.
0: ഉറപ്പായിട്ടും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും വന്നെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കാനായിട്ട് മറക്കരുതേ. ഇനിയിപ്പോ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഉണ്ടാക്കി കൊണ്ടുവരരുത്. ഞാൻ ആലോചിക്കരുത്, കൃഷ്ണഗുടിയിലെ ഒരു പറഞ്ഞിട്ട് വരും,
1: അങ്ങനെയൊക്കെ പറയാലോ. നമുക്ക്
0: നമുക്ക് പറയാം, പക്ഷെ പറഞ്ഞിരുന്ന കാലമില്ല.
1: പറഞ്ഞിരുന്ന കാലം വേണമെങ്കിൽ നമുക്ക് ആക്കി എടുക്കാം. അപ്പൊ എന്തായാലും പ്രഥമ ദൃഷ്ടി ആ കുറ്റക്കാരെ കുറിച്ച് പറഞ്ഞ സമയത്ത് ഒ ടി ടിയിലേക്ക് പ്രഥമ ദൃഷ്ടി കുറ്റക്കാർ വരാനായിട്ട് പോകുന്നു എന്നിങ്ങനെ വരുന്നുണ്ട്. അത് ഒഫീഷ്യലായിട്ട് അവർ ഡിക്ലെയർ ചെയ്തിട്ടില്ല എന്നും പറയുന്നു. പക്ഷെ ഒക്ടോബർ 9 എന്ന് പറയുന്ന ഒരു ഡേറ്റ് കാണുന്നുണ്ട്.
0: ഓക്കെ,
1: അപ്പൊ നമുക്ക് ഒക്ടോബർ 9 എത്തോ ഇല്ലയോ എന്നൊക്കെ ഒരു ഒഫീഷ്യൽ എന്താ പറയാ പ്രഖ്യാപനമൊക്കെ വരും എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഒക്ടോബർ 9 പ്രഥമ ദൃഷ്ടി കുറ്റക്കാർ മിക്കവാറും വരാനായിട്ട് പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
0: എന്തായാലും ഈ പറഞ്ഞ പോലെ അത് ഒന്ന് ഒ ടി ടിയിലേക്ക് എത്തിയതിനു ശേഷം കാണാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടാവും.
1: പിന്നെ അതിഗംഭീരമായിട്ട് ശ്രദ്ധിക്കപ്പെട്ട സിനിമയായിരുന്നു പ്രഥമ ദൃഷ്ടി കുറ്റക്കാർ എന്ന് പറയുന്നത്. എന്താ പറയാ, നല്ല നല്ല കളക്ഷൻ ഒക്കെ നേടി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മൂവിയാണ്.
0: ഉറപ്പായിട്ടും. എന്തായാലും ഇത് പറഞ്ഞ് ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്ത് അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ വേറൊരു കാര്യം കൂടെ പറയട്ടെ. നീക്കോ നാച്ച,
1: നീ നിന്നെ കൊല്ലും
0: ഞാനും ചാവും.
1: അതെ, ശരി. നീക്കോ
0: നാച്ച,
1: നീക്കോ നാച്ച,
0: നാച്ച
1: നായണോ?
0: ആ നായ പറയുമ്പോ നായായിരുന്നു,
1: നായായിരുന്നു.
0: നീക്കോ നാച്ച,
1: ശരി. അങ്ങനെ സംഭവം ഉണ്ട്. ഇപ്പൊ ഇതുപോലെ കണ്ടുപിടിക്കാൻ താല്പര്യമുള്ളവർക്ക് കണ്ടുപിടിക്കാം.
0: എന്റെ മൈൻഡിലേക്ക് പെട്ടെന്ന് വന്നവരാണ്. ഇതേപോലെ നിങ്ങൾക്കും ചിലപ്പോൾ ഒരുപാട് വരുന്നുണ്ടാവും. സോ ജസ്റ്റ് മെസ്സേജസ് ഓക്കെ 5000917 ലേക്ക്.

0: 91.7 FM.
1: Brought to you by Safari, world class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: വെൽക്കം ബാക്ക് അങ്ങനെ മാച്ചിനി മാഷപ്പിൾ സിനിമ വിശേഷങ്ങൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയം അഷ്ടമിയും ലിസയാണ് കൂടെയുള്ളത്. ഇനി നമുക്ക് ചെറുതായിട്ട് ഈ പറഞ്ഞ പോലെ ചില അപ്ഡേറ്റുകളിലേക്ക് പോകാം.
1: അതെ, ഈ ഒരു മണിക്കൂറുകളിലൊക്കെ നമ്മൾ പുതിയ പുതിയ സിനിമകളെ കുറിച്ച് പറഞ്ഞു വരുമായിരുന്നു. മലയാളത്തിലെ ഹിറ്റ് മേക്കറും കന്നഡയിലെ ഒരു സൂപ്പർ സ്റ്റാറും കൂടെ ഒന്നിക്കുന്ന സമയത്ത് എന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളതാണ് ഇനി സിനിമാ ലോകത്തിന് ചർച്ചകൾ വരിക.
0: ഉറപ്പായിട്ടും നമുക്കൊക്കെ തന്നെ പ്രിയപ്പെട്ട മഞ്ഞുമൽ ബോയ്സ് എന്ന് പറയുന്ന സിനിമ, അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാവരിലേക്കും എത്തിച്ച വലിയ റെക്കോർഡുകൾ നേടിയിട്ടുള്ള ഒരു ഡയറക്ടർ തന്നെയാണ് ചിദംബരം എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ സിനിമ ഈ പറഞ്ഞ പോലെ ബാലൻ എന്ന് പറയുന്നത് വീണ്ടും ഇപ്പൊ ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമ അങ്ങനെ പറയണം. ആ ഒരു സിനിമയും ഈ പറഞ്ഞ പോലെ ഇൻ ബിറ്റ്വീൻ നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാവരും ചർച്ച ചെയ്തൊരു സിനിമ തന്നെയാണ്. ആൻഡ് ഓസ്കാർ ഈ പറഞ്ഞ പോലെ ചർച്ചകളിൽ പോലും വരേണ്ട സിനിമയാണ് അല്ലെങ്കിൽ വന്നിരുന്ന സിനിമയായിരുന്നു എന്നുള്ളൊരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇൻ ബിറ്റ്വീൻ അദ്ദേഹം കുറെ ചെയ്തു, ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയാണ്.
1: അപ്പൊ എന്തായാലും ചിദംബരവും ഋഷഭ് ഷെട്ടിയും കൂടിയാണ് ഇനി കൈകോർക്കാൻ പോകുന്നത്. ശരിക്കും മൊത്തത്തിൽ ഒരു പാൻ ഇന്ത്യന്റെ ഒരു മേളം നമുക്ക് കാണാൻ പറ്റുന്ന തോന്നുന്നുണ്ട്. കാരണം രണ്ട് സിനിമയ്ക്ക്, സാധാരണ നമ്മൾ ഒരു സിനിമ വരാൻ പോകുന്നൊക്കെയല്ലേ കേൾക്കുന്നത്, ഇത് രണ്ട് സിനിമകൾക്ക് വേണ്ടിയിട്ട് ഇവർ ജോയിൻ ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് പോകുന്നു എന്നുള്ളതാണ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നത്. അതിലൊരു കന്നഡ മൂവി, ഒരു സ്പോർട്സ് ഡ്രാമ ടൈപ്പ് ഒരു മൂവി ആയിരിക്കും എന്ന് പറയുന്നു. അടുത്തത് ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും വന്നിട്ടില്ല, ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്.
0: ഈ ഋഷഭ് ഷെട്ടി എവിടെ നിന്നാണ് ഇത്ര സമയം എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം കാന്താര 2 കഴിഞ്ഞിട്ട് ഇപ്പൊ ഇനി തേർഡ് ഒരു പാർട്ടിന് വേണ്ടിട്ടൊക്കെ തന്നെ ഒരുങ്ങുന്നു എന്നിടയ്ക്ക് കേട്ടു. അദ്ദേഹം ഒരു ഡയറക്ടർ ആണ്, പ്രൊഡ്യൂസർ ആണ്, അഭിനയിക്കുന്നു, എല്ലാത്തിന്റെ ഇടയിൽ എങ്ങനെ അദ്ദേഹത്തിന് സമയം കിട്ടുന്നു എനിക്കറിയില്ല.
1: പക്ഷെ പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, നമ്മുടെ ഒരു ഇൻഡസ്ട്രിയിൽ നിന്നും മറ്റ് ഇൻഡസ്ട്രിയിലേക്ക് പോയിട്ട് അവിടുത്തെ സൂപ്പർ താരങ്ങളെ വെച്ചിട്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമയൊക്കെ എടുക്കുക എന്ന് പറയുന്ന, കുറെ കാലം മുമ്പ് നമ്മൾ അധികം ഒന്നും അങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ അത് കോമൺ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ഭാഷകൾക്ക് അതീതമായിട്ട് നമ്മളെ സിനിമയെ ആസ്വദിക്കുന്ന പോലെ മറ്റ് ഇൻഡസ്ട്രികളും അതിനെ ഏറ്റെടുത്തു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യമാണ്.
0: അദ്ദേഹം ട്രിവാൻഡ്രത്തിൽ ലാസ്റ്റ് വന്നപ്പോ പോലും നമ്മളിങ്ങനെ വിചാരിക്കായിരുന്നു അദ്ദേഹം ഇതിൽ ആരുടെ കൂടെ ആയിരിക്കും കണക്ട് ആവാൻ പോകുന്നത് അല്ലേ. ഇങ്ങനെ ആലോചിക്കായിരുന്നു ഏതെങ്കിലും മൂവിയിൽ, അദ്ദേഹത്തിന് ഏതെങ്കിലും മൂവിയിൽ നിമിഷ് രവി വർക്ക് ചെയ്തിട്ടുണ്ടോ ഞാൻ ചിന്തിക്കായിരുന്നു. അപ്പൊ ഇങ്ങനെ ആലോചിച്ചു, ഇനി വരാൻ പോകുന്ന ഏതെങ്കിലും മൂവിയിൽ വർക്ക് ചെയ്യുന്നതാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു.
1: നമുക്കറിയില്ല,
0: അറിയില്ല,
1: വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇത് ഒരു ഗംഭീര സിനിമയായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ നല്ല പ്രതീക്ഷയുണ്ട്. കാരണം ഇപ്പൊ നമുക്ക് എല്ലാം പ്രതീക്ഷകളുണ്ട്. എല്ലാവരുടെ സിനിമകൾക്കും എന്തെങ്കിലും ഇല്ലാതെ ഇപ്പൊ ആരും സിനിമയുമായിട്ട് വരുന്നില്ല എന്നുള്ളതാണ്. ഏത് ഭാഷയാണെങ്കിലും അല്ലേ.
0: അതെ അതെ, ഉറപ്പായിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന അറിയാം. ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ ഇനി വരാനിരിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പൊ ആ ഒരു അപ്ഡേറ്റ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞങ്ങളും നിങ്ങളുടെ അരികിലേക്ക് എത്തിക്കുന്നതായിരിക്കും. എന്തായാലും നേരൊരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരാം. ഇത് കത്തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ.

0: 91.7 FM.
1: Qatar's happiness frequency.
2: Now available on
1: Uridu TV channel number 911.
3: ിൽ മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is only on
0: Radio Suno 91.7 FM.
2: Brought to you by
5: Safari, world-class shopping experience, Doha, Qatar.
2: And
3: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: അമ്മയ്ക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ.
1: ആകാശമായവളെ,
0: പാട്ടിൽ നിറയുന്ന പ്രണയം. ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
2: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒക്ടോബർ 16 QNCC-യിൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
4: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
3: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
5: കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.
3: വെൽക്കം ബാക്ക് ദ ഫ്യൂറി റേഡിയോ സ്റ്റേഷൻ, റേഡിയോ സനോ 91.7 FM. ഇനി ഒരു നല്ല ബ്യൂട്ടിഫുൾ പെയേഴ്സിനെ കുറിച്ചിട്ട് സംസാരിക്കേണ്ട സമയമാണ്.
4: അതെ, മലയാള സിനിമയിലെ നമുക്ക് എക്കാലത്തെയും പ്രിയപ്പെട്ട കൂട്ടുകെട്ടുകളിൽ ഒന്നാണ് ജഗദീഷും ഉർവശിയും.
3: അതെ,
4: ഒരുപാട് സിനിമകൾ ഇപ്പൊ നമ്മുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ടാകും. അവർ രണ്ടുപേരും വീണ്ടും നായകനും നായികയായിട്ട് അഭിനയിക്കാനായിട്ട് പോവുകയാണ്. റൂം നമ്പർ 9 എന്നാണ് ഈ സിനിമയുടെ പേര്.
3: നല്ലൊരു കഥയാണെന്ന് തോന്നുന്നു. എന്തായാലും എല്ലാരും വിചാരിച്ചിരിക്കുന്ന അവരുടെ ആ ഒരു കോമഡി വർക്ക് ഔട്ട് ആവുമോ, അതോ രണ്ടുപേരും
4: സീരിയസ് ആണോ? ഒരു പോസ്റ്റർ കണ്ട ഒരു സീരിയസ് ലുക്ക് തോന്നുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ രണ്ട് കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി വരുന്നതായിട്ട് രണ്ട് സൈഡിൽ നിന്ന് വരുന്ന ഒരു പോസ്റ്ററാ വന്നിട്ടുള്ളത്. കണ്ടിട്ട് ഒരു സീരിയസ് പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പം എങ്ങനെയാണെന്ന് അറിയില്ല,
3: നമുക്കൊന്നും പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യമാണ്. പക്ഷെ എത്രയ്ക്കാണെങ്കിലും എപ്പോഴും ജഗദീഷ് ചേട്ടൻ പറയുന്നൊരു കാര്യമുണ്ട്, ഒരു സമയത്ത് ആരും നായികയായിട്ട് വരാനായിട്ട് ചിന്തിച്ചിരുന്നൊരു സമയമായിരുന്നു തന്റെ കൂടെ അഭിനയിക്കാനായിട്ട്. പക്ഷെ ഒരു മടിയും ഇല്ലാതെ എത്ര സിനിമകൾ വേണമെങ്കിലും അഭിനയിക്കാൻ റെഡിയായിട്ട് നിന്നിരുന്ന ഒരാളാണ് ഉർവശി എന്ന് പറയുന്നത്. ഈവൻ വിത്ത് ശ്രീനിവാസ് ഏട്ടൻ, അങ്ങനെ ഒരുപാട് പേരുടെ കൂടെ ആരാ എന്നൊന്നും നോക്കാണ്ട് അഭിനയിക്കാൻ റെഡിയായിട്ട് നിന്നിരുന്ന ഒരാൾ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ കുറച്ചും കൂടി എല്ലാവർക്കും
4: സ്പെഷ്യൽ ആയിരിക്കും. അപ്പൊ നമ്മൾ വിചാരിച്ചു ഇവർ രണ്ടുപേരും കോമ്പിനേഷൻ വരുന്ന സിനിമകളുടെ ചെറിയ കുറച്ച് ഡയലോഗുകൾ കേൾപ്പിക്കാം. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് സിനിമ കണ്ടുപിടിക്കാൻ പറ്റും. ഞങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആയിട്ടോ,
3: ഞങ്ങൾ കുറച്ച് നേരമായിട്ട് ഇരുന്നിട്ട് കറി മിസ്
4: അതല്ല ഇതല്ല, ഞാൻ ആ ഫയലിൽ എഴുതി വെച്ചാൽ മതിയായിരുന്നു.
3: പേരെഴുതി വെച്ചാ പ്രശ്നം തീർന്നേനെ, പക്ഷെ ഇത് എടുക്കുന്ന സമയത്ത് ചിന്തിച്ചില്ല
4: ഞാൻ. എനിക്കറിയാലോ, അറിയാലോ, തെറ്റില്ലല്ലോ എന്ന് വിചാരിച്ചു.
3: ചില സമയത്ത് സംഭവിക്കാറുണ്ട്,
4: കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾ ആ കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്നറിയാം.
3: അപ്പൊ
4: നമുക്കൊരു ഓഡിയോ കേൾപ്പിക്കാം, എന്നിട്ട് ഈ സിനിമ ഏതാണ്, ഉർവശി ജഗദീഷ് ഒന്നിച്ച് അഭിനയിച്ച ഈ മൂവി ഏതാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കൂ.
5: എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഒന്ന് വാങ്ങിച്ചു കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. സാരി നല്ല ഒരു

0: Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 റിയാലിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 150 റിയാലിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
3: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകൾ

0: You are listening to
1: Radio Sino 91.7 FM, Qatar's favorite radio station. Favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
2: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
4: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
6: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
7: അതെ, എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
8: ആകെ സെഡാണ് മോനെ.
9: സംസമീന്ന് ഒരു മന്തി കഴിച്ചാ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
7: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം, സംസം മന്തി. ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗൂത്ത്.
10: ഹായ്, നമസ്കാരം, ഞാൻ മനോജ് കെ ജയൻ,
11: ദിഗംബരൻ.
12: തിരനുറയും ചുരുൾ മുടിയും.
11: യു ആർ ലിസണിംഗ് ടു
10: റേഡിയോ സുനോ.

0: നല്ല രസമുള്ളൊരു പേർ തന്നെയാണ് ഉർവശിയും ജഗദീഷേട്ടനും. അപ്പൊ ആ ഒരു പേർ വീണ്ടും എത്തുന്നു എന്ന് പറയുമ്പോൾ ചില സിനിമകൾ അവരൊരുമിച്ച് അല്ലെങ്കിൽ ഐക്കോണിക്കായിട്ട് നമ്മൾ ഓർത്തിരിക്കുന്ന ചില സിനിമകൾ നമ്മുടെ മനസ്സിലേക്ക് വരും.
1: ഓക്കെ, അങ്ങനെ നമ്മളൊരു ഓഡിയോ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഏത് സിനിമയാണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. ഓഡിയോ ദാ ഇങ്ങനെയായിരുന്നു.
2: എന്റെ സാരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ കൊടുക്കുന്നതും മറ്റുള്ളവരുടെ ഒന്നും വാങ്ങിച്ചു കൊടുക്കുന്നതും എനിക്കിഷ്ടമല്ല. സാരി നല്ല ഒരു സാധനം.
3: ഞങ്ങൾ ഈ വീട്ടിൽ ആരോഗ്യ ശാസ്ത്രം നോക്കിയൊന്നുമല്ല ജീവിക്കുന്നത്. ഉള്ള വസ്ത്രങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ഉടുക്കാറുണ്ട്. ആരും ഒന്നും അങ്ങനെ സ്വന്തമാക്കി വെച്ചിട്ടില്ല.
0: അപ്പൊ ഇത് ഏതാണ് സിനിമയെന്ന് മനസ്സിലായില്ലേ?
1: എല്ലാരും പറഞ്ഞല്ലോ.
0: ഈ പറഞ്ഞ ഒരു വല്ലാത്തൊരു ഭാര്യ എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് ഓർമ്മ വരും.
1: പക്ഷെ ഇപ്പൊ ഞാൻ ആ വീഡിയോ ഒക്കെ എടുത്ത് നോക്കുവായിരുന്നു കേട്ടോ. ആ ഇത് കട്ട് ചെയ്യാൻ വേണ്ടിട്ട് വീഡിയോ ഒക്കെ എടുത്ത് നോക്കിയ സമയത്ത് അതിന്റെ കമന്റ് ബോക്സ് ചുമ്മാ നോക്കി നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു സമയത്ത് ആളുകൾ ഈ ഭാര്യനെ ഒരു വില്ലത്തി ഭാര്യയായിട്ടും അതല്ലെങ്കിൽ ഒരു ഭയങ്കര റൂട്ട് സ്വഭാവം എന്നൊക്കെ പറയാമായിരുന്നു. പക്ഷെ ഇപ്പൊ കമന്റ് ബോക്സ് കണ്ടു കഴിഞ്ഞാൽ നേരെ തിരിച്ചാണ്.
0: പറഞ്ഞ
1: ശരിയാണ്, കാരണം അവർക്ക് അവരുടേതായ സ്പേസ് വേണം. അവരങ്ങനെ വന്നിട്ടുള്ളൊരു ഫാമിലി ഒരു സ്ത്രീയാണ്, അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് അതിനേതായ സ്പേസും കാര്യങ്ങളും കൊടുക്കണം എന്ന് ആ കമന്റ് ബോക്സിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്കഷൻസ്
0: നമ്മൾ
1: ജസ്റ്റ് വെറുതെ നോക്കിക്കഴിഞ്ഞാൽ കൊടുമ്പിരി കൊണ്ട ഡിസ്കഷൻ അവിടെ കാണാൻ പറ്റും.
0: അത് എനിക്ക് ഉർവശിനനുസരിച്ച്
1: മാറിയിട്ടുണ്ടെന്നുള്ളതാണ്.
0: ഒരുപാട് സിനിമകളിൽ ഇങ്ങനെ വന്നിട്ടുള്ള ഒരു കാര്യമാണ് ഉർവശിയുടെ. പ്രത്യേകിച്ചും എന്തെങ്കിലും ഒരു ഡയലോഗ് ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അന്ന് നമ്മള് ഇതെന്താ ഇങ്ങനെ പറയുന്നതെന്ന് വിചാരിച്ചവർ നമ്മൾ തന്നെ ഇപ്പൊ മാറ്റി പറയുന്നു. ഓ കറക്റ്റ് അല്ലേ,
1: ശരിയല്ലേ. ആ ക്യാരക്ടർ അങ്ങനെ നമ്മളാണെങ്കിലും ചിലപ്പോ അങ്ങനെ ആവില്ലേ, ഇത്തിരി ചിലപ്പം റിപ്ലൈ ചെയ്യുക എന്നൊക്കെയുള്ള രീതിക്ക് മാറ്റങ്ങളും വന്നിട്ടുണ്ട്.
0: ഈവൻ ലാലേട്ടിന്റെ കൂടെയുള്ള ആ സിനിമയിൽ മറ്റേ ടൂറും കഴിഞ്ഞ് തിരിച്ചിങ്ങനെ കയറി വരുമ്പോ അച്ഛൻ ചോദിക്കൂലേ, എങ്ങനെയുണ്ടായിരുന്നു മോളെ ട്രിപ്പ് എന്ന് ചോദിക്കുമ്പോ പറഞ്ഞു. പിന്നെ നല്ല രസം, ഭയങ്കര കോമഡി ആയിട്ടാ പറയുന്നത്.
1: എല്ലാരും
0: ഒരുമിച്ച് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പോയി, ഭയങ്കര ഇതായിട്ടുണ്ട്. പക്ഷെ അത് ഇപ്പൊ ആലോചിക്കുമ്പോ ശരിയാണ്.
1: അതെ, ഇങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്. കാലത്തിനനുസരിച്ച് സിനിമയുടെ കോൺസെപ്റ്റ് ഒക്കെ മാറിപ്പോകുന്നു,
0: നമ്മുടെ മൈൻഡും
1: നമ്മുടെ ചിന്തയും മാറുന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും ഒരു ഡയലോഗ് കൂടെ ഞങ്ങൾ കേൾപ്പിക്കാം ഈ പാട്ടുകൾക്ക് ശേഷം കേട്ടോ.

0: brought to you by Safari, world-class shopping experience, Doha, Qatar, and
1: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: ഉർവശിയും ജഗദീഷും ഒരുമിച്ച് അഭിനയിച്ച സിനിമകൾ, അതില് ഭാര്യ എന്ന സിനിമയെ കുറിച്ചിട്ടും ഒപ്പം അതിലെ ചില ഡയലോഗുകളും കാര്യങ്ങളും ഒക്കെ തന്നെ നമ്മൾ കേട്ടു. ഇനി ഇവര് തമ്മിലുള്ള നല്ല ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസ് ഇനിയും ഉണ്ട്.
1: ഒരു ഫൺ കോമ്പിനേഷൻ, അല്ലെങ്കിൽ ഒരു ഫൺ രസമുള്ള ഇവരുടെ ഒരു ഒരു കോമ്പിനേഷൻ ഒരു സിനിമയിലുണ്ടായിരുന്നു. ഈ സിനിമയിൽ ഇവർ നായകനും നായികയും അല്ല കേട്ടോ, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളാണ് രണ്ടുപേരും.
0: ഓക്കെ,
1: നമുക്കൊന്ന് ഓഡിയോ കേട്ടാലോ.
2: സാഹസികനായ ഈ യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കസുവിന്റെ ഓരോ പ്രവൃത്തികൾ. എന്റെ കാര്യത്തിൽ കസുവിന് യാതൊരു ശ്രദ്ധയുമില്ല.
3: വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കില്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിൽ അല്ലാതെ വേറെ ആരുടെ കാര്യത്തിൽ എനിക്ക് ശ്രദ്ധ?
0: ഇതാണ് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഈ ഒരു കോമ്പിനേഷൻ. ഈ ചില സിനിമയിൽ ഇങ്ങനത്തെ മൈന്യൂട്ട് ആയിട്ട് വരുന്ന
1: കുറച്ചേ ഉള്ളൂ.
0: പൂവാലനുണ്ടല്ലോ, ഭയങ്കര രസാ. എനിക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടായിരുന്നു. കിരീടത്തിലാന്ന് തോന്നുന്നു, മറ്റേ ആ ഇതിന്റെ മുന്നിലൂടെ ഇങ്ങനെ വരൂലേ,
1: സൈക്കിൾ
0: വന്നിട്ട് ഇങ്ങനെ ഷൂളൊക്കെ അടിച്ച് നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞ് തിരിച്ചു ചെല്ലുമ്പോ ലാലേട്ടൻ അവിടെ നിക്കുന്നുണ്ട്. പക്ഷെ ലാലേട്ടൻ അറിയില്ലല്ലോ പെങ്ങളാന്ന് അറിയാണ്ട് അവിടെ പോയി നിന്നിട്ട് ഓ രണ്ടു പേരെന്നൊക്കെ പറഞ്ഞ് പറയുന്ന ആ ഒരു ഇതും ഹിറ്റ്ലറില്.
1: ആ ഹിറ്റ്ലറിലെ കറക്കും. നീ ഹിറ്റ്ലർ ആണോ സൈക്കിൾ വിട്ടി വരുന്നത്?
0: അല്ല, രണ്ടിലെ സൈക്കിൾ.
1: രണ്ടിലെ സൈക്കിളാണ്?
0: രണ്ടിലെ സൈക്കിൾ. അങ്ങനെ
1: കിടിലം ക്യാരക്ടേഴ്സ് ഉണ്ട്. അതെ, ഹിറ്റ്ലർ ആണ് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടപ്പെട്ട ക്യാരക്ടറാണ്. രസമുള്ള ക്യാരക്ടറാണ്. അപ്പൊ എന്നാലും ഈ ഒരു സിനിമ ഏതാന്ന് മനസ്സിലായി. ഇതിന് പകുതി ക്ലൂ അതിനകത്ത് തന്നെ ഉണ്ട്. ഡയലോഗിൽ തന്നെ പകുതി ക്ലൂ ഉണ്ട്
0: ഉറപ്പായിട്ടും. അതിലൊന്ന് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടിയാൽ.
1: അതെ, ഒന്ന് മെസ്സേജിൽ പറഞ്ഞോളൂ കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: ഇങ്ങനെ 25% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ബായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
3: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
4: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം.

0: Pay just 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലയബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.

0: 91.7 FM.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar, and
2: സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ഡയമണ്ട് ഷോറൂം.
3: മാറ്റിനി മാഷപ്പാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഉർവശി ജഗദീഷ് രണ്ടുപേരും നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഹിറ്റായിട്ടുള്ള ഒരു കോംബോ ആണ്. അവരുടെ സിനിമകളെ കുറിച്ച് പറഞ്ഞു വരികയാണ്, കാരണം അവരുടെ ഒരു പുതിയ മൂവി വരാൻ പോകുന്നുണ്ട്.
4: അതെ, അതിന്റെ ഒരു ഇത് പറഞ്ഞു വന്നപ്പോഴാണ് ഇവരുടെ ഐക്കോണിക് ആയിട്ടുള്ള ചില സീനുകളും ചില സിനിമകളും ഒക്കെ ഓർമ്മയിലേക്ക് വന്നത്. എന്തായാലും നായിക നായകൻ അല്ലെങ്കിൽ പോലും ഭയങ്കര രസമായിട്ടുള്ളൊരു സീനാണ് ഞങ്ങൾ കുറച്ചു മുൻപ് കേൾപ്പിച്ചിട്ടുള്ളത്. ഈ ഒരു ഓഡിയോ
5: സാഹസികനായ യുവാവിനെ മാനസികമായി തകർക്കുന്ന രീതിയിലാണ് ഈയിടെ കസൂന്റെ ഓരോ പ്രവൃത്തികൾ. എന്റെ കാര്യത്തിൽ കസൂന് യാതൊരു ശ്രദ്ധയുമില്ല.
6: വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കില്ല എന്റെ പൊന്നെ. എന്റെ മുത്തിന്റെ കാര്യത്തിലല്ലാതെ വേറെ ആരുടെ കാര്യത്തില എനിക്ക് ശ്രദ്ധ?
4: കേട്ടപ്പോ തന്നെ മനസ്സിലായി കാണും ഏതാണ് സിനിമ എന്ന്.
3: അതെ, കൂടുതലൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കസ്തു എന്ന് വിളിക്കുന്നുണ്ട്, കസ്തുവിയാണല്ലോ. അപ്പൊ റൈറ്റ് ആൻസർ വിഷൻ ലോകം എന്നുള്ള സിനിമ.

0: കേട്ട് നോക്കേ.
1: അമ്മക്കെന്താ എന്നോട് മുൻവൈരാഗ്യം വല്ലതുണ്ടോ? എല്ലാ ജോലിയും ഞാൻ ചെയ്യണം, ആരും ഒരു കൈ സഹായിക്കില്ല. എപ്പ നോക്കിയാലും എന്നെ എന്റെ വീട്ടുകാരി ഓരോ കുത്തുവാക്ക് പറച്ചില്.
2: ഈ 55 വയസ്സിൽ അമ്മയുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാളും എളുപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാ.
0: ഇതിന്റെ ആൻസർ കണ്ടുപിടിച്ചിട്ട് മെസ്സേജ് അയക്കാം. അതെ, 500-009-17.

0: are listening to Radio Suno 91.7 FM,
1: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്ന ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി. ഇവള് തന്നെ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ

0: തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
1: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
2: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
3: ആകാശമായവളെ,
2: പാട്ടിൽ നിറയുന്ന പ്രണയം, ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ്, പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
0: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.

0: റേഡിയോ സ്റ്റേഷനായ റേഡിയോ സുനോ 91.7 FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.
1: Brought to you by Safari, world-class shopping experience, Doha, Qatar. And
2: സ്വർണവില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണവില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡൻ ഡയമണ്ട് ഷോറൂം.

0: is Radio Suno 91.7 FM, Qatar's happiness frequency.
1: Now available on
2: Huawei App Gallery.
3: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ് bima.com.qa.
0: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
1: റിലാക്സ് ആൻഡ് റീചാർജ് വിത്ത് 917 ഈവനിംഗ്.
0: പവർ അപ്പ് യുവർ ഈവനിംഗ്സ് വിത്ത് 917 ഈവനിംഗ്സ്. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: Joy Alukas 917 evenings presented by
3: Joy Alukasil verum 10% advance nalgi ethum kurnya swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
5: Powered by
6: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi Madbi Madfood Madgood thudangi authentic Arabic cuisine de ruchi ariyam. Call 4001707
7: and Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: സിനിമയൊക്കെ വളരെ പെട്ടെന്ന് എല്ലാരും കണ്ടുപിടിച്ചു. അതിനൊന്നും ആലോചിച്ച് പോകേണ്ട വന്നില്ല. ഒരു ചെറിയ ഓഡിയോ ആണ് ഞങ്ങൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു.
1: ഉറപ്പായിട്ടും. അപ്പൊ ഈ ഒരു ഉർവശി ജഗദീഷ് കോമ്പിനേഷനിലുള്ള ഇനിയും നിരവധി സിനിമകളുണ്ട്. പക്ഷെ അതിൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ചില സിനിമകൾ, ഒന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ഭാര്യ കേൾപ്പിച്ചു, അതിനുശേഷം ചെറിയ സീനാണെങ്കിൽ പോലും നമ്മൾ വിഷ്ണു ലോകത്തിലേക്കൊന്ന് പോയി. എന്നാലും കുറച്ചു മുൻപ് കേൾപ്പിച്ച ആ ഒരു ഓഡിയോ ഇതാണ്.
2: അമ്മക്ക് എന്താ, എന്നോട് മുൻവൈരാഗ്യം വല്ലതുണ്ടോ? എല്ലാ ജോലിയും ഞാൻ ചെയ്യണം, ആരും ഒരു കൈ സഹായിക്കില്ല. എപ്പോ നോക്കിയാലും എന്നെ എന്റെ വീട്ടുകാരെ ഓരോ കുത്തുവാക്ക് പറച്ചില്ല.
3: ഈ 55 വയസ്സിൽ അമ്മയുടെ സ്വഭാവം മാറ്റുന്നതിനേക്കാളും എളുപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്.
1: ഈ സിനിമ എല്ലാവർക്കും അറിയാവുന്ന സിനിമ.
0: സ്ത്രീധനം, നമുക്ക് വിഷമവും സങ്കടവും ആ കഥാപാത്രം, അയ്യോ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മീനയുടെ കഥാപാത്രത്തോട് നമുക്ക് ദേഷ്യം, ഇങ്ങനെ അമ്മയമ്മ ആവരുത് എന്നൊക്കെ സങ്കടം. പക്ഷെ ഉർവശി എത്ര ഭംഗിയായിട്ട് അഭിനയിച്ചിരിക്കുന്ന അല്ലെ രണ്ടുപേരും. ആ അമ്മയുടെ അമ്മ കഥാപാത്രത്തോട് ദേഷ്യം വരണമെന്നുണ്ടെങ്കിൽ അവർ അത്ര മനോഹരമായിട്ട് ചെയ്തിട്ടുള്ളതുകൊണ്ടാണല്ലോ ആ ക്യാരക്ടറോട് നമുക്ക് ദേഷ്യം വരുന്നത്.
1: ഉറപ്പായിട്ടും.
0: അപ്പൊ എല്ലാരും കട്ടക്കട്ടയ്ക്ക് നിന്നൊരു ഒരു ഒരു സിനിമ കൂടിയായിരുന്നു സ്ത്രീധനം എന്ന് പറയുന്നത്.
1: അതെ, എനിക്ക് ഈ സ്ത്രീധനം കാണുമ്പോൾ ഭയങ്കര ഇതാവും. അതേപോലെ തന്നെ എനിക്ക് ഉർവശിയുടെ മറ്റൊരു സിനിമയാണ് മറ്റേ തലയണമന്ത്രം. ഇങ്ങനത്തെ ചില സിനിമകൾ നമ്മുടെ മൈൻഡിൽ അങ്ങനെയേ കിടക്കുന്നുണ്ടാവും
0: എന്നുള്ളതാണ്. ശരിയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു സിനിമാ വിശേഷങ്ങളും ഈ ഒരു കോമ്പിനേഷൻ വീണ്ടും വരുന്ന സമയത്ത് അതൊരു ഹിറ്റ് മൂവി ആയിട്ട് മാറട്ടെ എന്നുകൂടി നമ്മൾ വിഷ് ചെയ്യുന്നു.
1: അതെ, ഉറപ്പായിട്ടും. അതിനോടൊപ്പം തന്നെ നിങ്ങളോടൊക്കെ തന്നെ ഒരു വലിയ കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊക്കെ അറിയാം ഓരോ രക്തദാനവും മഹാദാനമാണ്. ആർക്കെങ്കിലും നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ അവരുടെ ലൈഫിനെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുമായിട്ട്, ഒരു ബ്രദർഹുഡ് ഇനിഷ്യേറ്റീവുമായിട്ട് എത്തുന്നത് ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളാണ്. ഹമദ് മെഡിക്കൽ കോർപ്പറേഷനുമായി ചേർന്നുകൊണ്ടാണ് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. 6 October, അതായത് നാളെയാണ് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നത്. സമയം രാവിലെ 9 മുതൽ ഏകദേശം ഉച്ചയ്ക്ക് 3 വരെയാണ് കേട്ടോ. ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ചിട്ട് തന്നെയാണ്. ഇത് എവിടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മൈദറിലാണ്. മൈദറിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ നിന്ന് നമ്മുടെ വെയ്സിലൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ, മാപ്പിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ലൊക്കേഷൻ കിട്ടും. അവിടേക്ക് ചെല്ലുക, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളുടെ ബ്ലഡും ഡൊണേറ്റ് ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ.
0: ഓക്കെ, ഈ ഒരു ഇനിഷ്യേറ്റീവിന് നമ്മളുടെയും ഹൃദയം നിറഞ്ഞ പ്രത്യേകമായുള്ള സപ്പോർട്ട് കൂടി പറഞ്ഞുകൊണ്ട് ഇനി സിനിമാ വിശേഷങ്ങളിലേക്ക് പോകേണ്ടതുണ്ടോ?
1: ഒരു ചായ കുടിച്ചിട്ട് എനിക്ക് തിരിച്ചു വരാനുണ്ട്.
0: ആണോ, എന്നാ ഞാൻ പോട്ടെ.
1: അതെ, ഞാൻ തിരിച്ചു വരുന്നതായിരിക്കും. അപ്പൊ നിസ തൽക്കാലം ഒന്ന് ബൈ ബൈ പറഞ്ഞു പോവാണ്. സോ എവ്രി വൺ കീപ് ലിസണിംഗ് ഇത് കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

सुनो अपडेट्स। सुनो अपडेट्स लेके स्वागतम। अपडेटുകളുമായി നിസ। 2030-ൽ 21-ാമത് ഏഷ്യൻ ഗെയിംസിന് ഖത്തർ ആതിഥേയത്വം വഹിക്കും. സമാപന ചടങ്ങിൽ ഏഷ്യൻ ഒളിമ്പിക് കൗൺസിലിന്റെ ഔദ്യോഗിക പതാകയും ദിബശുകയും ഖത്തർ ഏറ്റുവാങ്ങി. 2006-ലെ പ്രസിദ്ധമായ ദോഹ ഏഷ്യൻ ഗെയിംസിന് ശേഷം കൃത്യം 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യയിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം ഖത്തറിലേക്ക് തിരിച്ചെത്തുന്നത്. ഖത്തറിൽ സർക്കാർ ജീവനക്കാരുടെ സിക് ലീവ് നടപടികൾ കൂടുതൽ വേഗത്തിലും എളുപ്പത്തിലും പൂർത്തീകരിക്കാം. ഖത്തറി ഗവൺമെന്റിന്റെ ഡിജിറ്റൽ പരിഷ്കരണത്തിന്റെയും സർക്കാർ സേവനങ്ങൾ വികസിപ്പിക്കുന്നതിന്റെയും ഭാഗമായാണ് സിവിൽ സർവീസ് ഗവൺമെന്റ് ഡെവലപ്മെന്റ് ബ്യൂറോയും പൊതുജനാരോഗ്യ മന്ത്രാലയവും ചേർന്ന് സർക്കാർ ജീവനക്കാരുടെ സിക് ലീവ് നടപടികൾ എളുപ്പമാക്കുന്ന നടപടികൾ പ്രഖ്യാപിച്ചത്. വിന്റർ ക്യാമ്പിംഗ് സീസണിന്റെ രജിസ്ട്രേഷൻ നടപടികൾ പ്രഖ്യാപിച്ച് പരിസ്ഥിതി കാലാവസ്ഥ വ്യതിയാന മന്ത്രാലയം. ഒക്ടോബർ 25 ആരംഭിക്കുന്ന ക്യാമ്പിംഗ് സീസൺ 2027 ഏപ്രിൽ 20 വരെ നീണ്ടു നിൽക്കും. ക്യാമ്പിംഗിനായുള്ള രജിസ്ട്രേഷൻ നടപടികൾ ഒക്ടോബർ 11 മുതൽ ആരംഭിക്കും.

0: to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
1: സമയം 5 മണി കഴിഞ്ഞ് 10 മിനിറ്റ്. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സെറോ 91.7 FM. ഒരു ചായക്ക് കുറിച്ച് ഞാൻ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. കുറച്ച് മുമ്പ് ചോദിച്ചതിൻ്റെയൊക്കെ തന്നെ ആൻസേഴ്സ് ഒക്കെ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനിടയിൽ ഇതാ കാക്കത്തൊള്ളായിരം എന്നൊരു മൂവി ഉണ്ട് ഉർവശിയുടെ, സൂപ്പറാണ്. ആഷിക്കിൻ്റെ മെസ്സേജാണ്, ശരി കേട്ടോ. അങ്ങനെ കുറേ ഉണ്ട്, നമ്മൾ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ തീരില്ലെന്നേ. ആൻഡ് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പ്രശാന്ത്, എന്താ ഇത്, സിറ്റ്ലെക്സോ? ഈ സിറ്റ്ലെക്സ് എന്ന് പറയുന്ന പേരാണോ? ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കൂ കേട്ടോ. ശ്രീസനുണ്ടെ മെസ്സേജ് ഉണ്ട്. അഭിനയ ഓ അഭിനയ രാക്ഷസി, രാക്ഷസി എന്നായിരിക്കും ഉദ്ദേശിച്ചത്. അല്ലാതെ എന്ത് പറയാൻ, ഓൺലി വൺ ആൻഡ് ഓൺലി ലേഡി സൂപ്പർ സ്റ്റാർ, നോ ഡൗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചിരിക്കുകയാണ് ശ്രീസരുൺ. അതുപോലെ ഫാബിയുടെയും റിഷാലിൻ്റെയും വി നേരിടുന്ന വിഷ്ണു എന്ന് തോന്നുന്നു, ബൈജു എല്ലാവരുടെയും മെസ്സേജ് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും അതൊക്കെ പറഞ്ഞുകൊണ്ട് ഇതാ നിസ പോയിട്ടുണ്ട്. എന്തായാലും ഞാൻ തിരിച്ചെത്തുന്ന ഈ ഒരു മൊമെന്റിൽ, ഇന്നത്തെ ദിവസം ഉണ്ടല്ലോ, ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്ന് ജെയിംസ് ബോണ്ട് ഡേ ആണ്. ഈ ജെയിംസ് ബോണ്ട് എന്നൊക്കെ പറയുമ്പം എത്രയൊക്കെയാണെങ്കിലും എല്ലാവരുടെയും മനസ്സിലേക്ക് പെട്ടെന്ന് എന്താ വരിക, 007 അല്ലേ. എനിക്ക് പെട്ടെന്ന് അതാട്ടോ വരുന്നത്. എനിക്ക് ഈ ജെയിംസ് ബോണ്ട് എന്താണെന്ന് പോലും അറിയാതിരുന്നൊരു സമയം ഉണ്ടായിരുന്നു. ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ഈ വീട്ടിലൊക്കെ ചിലപ്പോൾ ചേട്ടന്മാരൊക്കെ ഉള്ള സമയത്തോ, അല്ലെങ്കിൽ ഒരു ഐ മീൻ ഒരു ബ്രദർ ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ആൺകുട്ടിയാണെങ്കിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ കൂടുതൽ ജെയിംസ് ബോണ്ടിലേക്ക് ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക അട്രാക്ഷൻ, അല്ലെങ്കിൽ അങ്ങനത്തെ മൂവീസൊക്കെ കാണാനായിട്ടൊക്കെ ഉള്ളൊരു സംഭവം വരിക കുഞ്ഞുനാളിലൊക്കെ. എന്തായാലും എന്നെ സംബന്ധിച്ച് എനിക്കിത് എന്താണെന്ന് പോലും അറിയാൻ തരുന്ന സമയത്താണ് എനിക്ക് ജിമെയിൽ ഐ ഡിയിൽ 007 വെച്ചിട്ടൊക്കെ സെറ്റ് ചെയ്ത് തന്നത് എൻ്റെ ബ്രദർ. അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്താ സംഭവം എന്നൊക്കെ. പിന്നെ നോക്കുമ്പോൾ എല്ലാവർക്കും ഇതൊക്കെ തന്നെയെന്ന്, ഏതെങ്കിലുമൊക്കെ പണ്ടത്തെ നമ്മുടെ ഫേസ്ബുക്ക് തുടക്കകാലത്തും അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമൊക്കെ തുടങ്ങിയിരുന്നപ്പോൾ ഇട്ടിരുന്ന യൂസർ നെയിമിൽ വരെ എനിക്ക് തോന്നുന്നു കുറേ പേര് ഈ 007 ആഡ് ചെയ്തവരുണ്ടാവും. അങ്ങനെ 007 നിങ്ങളുടെ ഏതെങ്കിലും ലൈഫിൽ ഏതെങ്കിലും മൊമെന്റിൽ എന്തെങ്കിലും ഒരു സംഭവത്തിൽ ആഡ് ചെയ്തിട്ടുള്ള ആൾക്കാരാണോ നിങ്ങൾ? ആണെങ്കിൽ ഒന്ന് മെസ്സേജ് അയക്കണേ എനിക്ക്, ഒന്ന് അയക്കണേ. ഐ ജസ്റ്റ് വാണ്ടിട്ടുണ്ടോ. അതുകൊണ്ടാണ്. നിതി മോഹൻ എന്താ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഒരു ദിവസം ഒരു ഡേ മതി, ഓൾറെഡി ടീച്ചേഴ്സ്. ഓക്കെ, അത് ഒരു ദിവസം ഒരു ഡേ ആണെങ്കിലും ഒരു ദിവസം ഇവിടെ 4 ഷോ ഉണ്ട്. രാവിലെ ഫുള്ള് അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞില്ലേ, അപ്പം പിന്നെ എനിക്ക് പറയാൻ എന്തെങ്കിലും വേണ്ടേ? അതല്ലേ പ്രശ്നം. അപ്പം എന്തായാലും ഞാൻ വേറെ എന്തെങ്കിലും ഈവനിങ്ങിന് നമുക്ക് പറ്റിയ എന്തെങ്കിലും സംഭവമൊക്കെ ആയിട്ട് വരണ്ടേ, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ആൻഡ് അടുത്ത മെസ്സേജ് വന്നിരിക്കുന്ന എന്താണ്, ഇഫ്തിൻ്റെ മെസ്സേജ് ഉണ്ടായിരുന്നു 007 എന്ന് പറഞ്ഞിട്ട്. റിമെമ്പർ ഒക്ടോപ്പസ് മൂവി ഇന്ത്യൻ? ഇല്ല, എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഓ, ഓർക്കുട്ട്, ഓർക്കുട്ടിലാണ് അതങ്ങനെയായിരുന്നു അല്ലേ. 007 അടിപൊളി. മൈ ഓൾഡ് ഫോട്ടോ, ഷമീറിൻ്റെ മെസ്സേജാണല്ലോ. ഓ, ജെയിംസ് ബോണ്ടിൻ്റെ ഒരു അടിപൊളി കുഞ്ഞ് ടീഷർട്ട് ഇട്ടിട്ടുള്ളൊരു ഫോട്ടോ. അയ്യോ ഷമീറെ, ഭയങ്കര ക്യൂട്ട് കേട്ടോ ഷമീറെ. നല്ല രസമുണ്ട് ആ ഫോട്ടോ കാണാനായിട്ട്. ഭയങ്കര നല്ലൊരു ഫോട്ടോ. ഭയങ്കര എന്താ പറയുക, ഒരു ഫ്രീക്ക് ചെക്ക നിൽക്കണ പോലെ ഉണ്ട് കുഞ്ഞ്. എനിക്കത് എത്ര വയസ്സുണ്ടാവും, 2 വയസ്സോ അല്ലെങ്കിൽ 3 വയസ്സോ എന്തോ ഉണ്ട് അല്ലേ. ഗുഡ് ഈവനിങ് ജസ്റ്റിൻ, ഗുഡ് ഈവനിങ് വിഷ്ണു. വിഷ് പറയണേന്ന് വൈഫ് നിഖിലയ്ക്ക് ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയാമോ എന്ന്. ഉറപ്പായിട്ടും പറഞ്ഞിരിക്കും. ഇന്ന് ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എല്ലാ ടീച്ചേഴ്സിനും വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഹാപ്പി ടീച്ചേഴ്സ് ഡേ പറയും കേട്ടോ. ജെറിനെ ഗുഡ് ഈവനിങ്, ഗുഡ് ഈവനിങ്. എല്ലാവരുടെയും ആ ഒരു മെസ്സേജസ് ഒക്കെ തന്നെ കാണുന്നുണ്ട്. എന്തായാലും നല്ലൊരു പാട്ടിലേക്ക് പോയി നമുക്ക് തിരിച്ചു വരാം. അപ്പൊ നിങ്ങളുടെ മെസ്സേജസും പോന്നോട്ടെ 5000 9 1 7.

0: വചനങ്ങളിലൂടെ.
1: അടുത്ത ബന്ധുക്കൾക്ക് ആവശ്യമായിരിക്കെ മറ്റുള്ളവർക്ക് ചെയ്യുന്ന ദാനം സ്വീകരിക്കപ്പെടുകയില്ല.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
3: ഇപ്പോൾ മൈരിബ് ബാങ്കിനുള്ള

0: അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണ വില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ. ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്.
1: This is Radio Suno
2: 91.7 FM,
1: Qatar's favorite radio station.
3: Nine one seven evenings. ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്നതിൽ മിൻഹാസ്, ഹായ് മിൻഹാസ്, നിഷിൽ വിജയന്റെ ഫ്രണ്ടായിട്ടുള്ള മിൻഹാസിന് ഒരു ഹായ് പറയുന്നു കേട്ടോ. ഇപ്പൊ കേട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഒപ്പം തന്നെ കുറച്ച് മുൻപ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 007 ജെയിംസ് ബോണ്ടും ഒക്കെ തന്നെ നിങ്ങളുടെ ലൈഫിൽ എവിടെയെങ്കിലൊക്കെ ചെറിയ ചെറിയ പാർട്ടായിട്ടുണ്ടെങ്കിൽ എന്തായാലും മെസ്സേജ് അയക്കണേന്ന്. അപ്പൊ വിപിൻ മെസ്സേജ് അയച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഇമെയിൽ ഐ ഡി എൻഡ് ചെയ്തിരുന്നത് ഈ പറഞ്ഞ പോലെ 007. യു ആർ വെരി മച്ച് ലൈക്ക് മീ. എൻ്റെതും അതുപോലെ തന്നെയായിരുന്നു. വിപിൻ ആ ഒരു ഫുൾ ജിമെയിൽ ഐ ഡി അയച്ചു തന്നിരിക്കുകയാണ്, രീതിയിൽ അയച്ചു തന്നിരിക്കുകയാണ്. എൻ്റെതും ഏകദേശം അതേപോലെ തന്നെയായിരുന്നു കേട്ടോ. തത്തയുടെ വക മെസ്സേജ് ഉണ്ടല്ലോ, ഗുഡ് ഈവനിങ് ഓൾ, എല്ലാവർക്കും നല്ലൊരു സായനം ആശംസിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രശാന്ത് ഏട്ടാ, ഓക്കെ ഓക്കെ, ഓട്ടോ കറക്റ്റ് ചില സമയത്ത് വാട്സപ്പിൽ വരും. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. നമസ്കാരം അഷ്ടമി, ഗുഡ് ഈവനിങ്. അഷ്ടമി, പ്രോഗ്രാം അതിഗംഭീരമാണ്, എപ്പോഴും കേൾക്കാറുള്ള പാട്ടുകളൊക്കെ കേൾക്കാറുണ്ട്. ഓക്കെ, പാട്ടുകളൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. ഇന്നൊരു പ്രിയപ്പെട്ട പാട്ട് കേൾപ്പിക്കാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ് ഫൈസലിന്റെ മെസ്സേജ് വന്നിരിക്കുന്നത്. ഉറപ്പായിട്ടും കേൾപ്പിക്കുന്നതായിരിക്കും. ഏത് പാട്ടാണ് വേണ്ടതെന്നും കൂടി പറയൂ കേട്ടോ. ശ്രീയുടെ വക മെസ്സേജ് ഉണ്ടല്ലോ. ഓക്കെ, ശ്രീ അയച്ചു തന്നിരിക്കുകയാണെന്ന് തോന്നുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ, ഓ 1983 ഒരു പണ്ടത്തെ മൂവിയാണല്ലേ. ഓക്കെ, ജെയിംസ് ബോണ്ട് സീരീസിലെ ഒരു മൂവിയാണ്, ഒരു സ്പൈ ആൻഡ് ഒരു ഒരു സ്പൈ ഫിലിം എന്ന് വേണമെങ്കിൽ പറയാൻ പറയാം. ഒക്ടോപസി എന്ന് പറയുന്ന ഫിലിം. സത്യം പറഞ്ഞു ഞാനത് കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ അധികം ഈ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ പോലെ എവിടേക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളുടെ ലൈഫിലൊക്കെ തന്നെ ഈ പറഞ്ഞൊരു ജെയിംസ് ബോണ്ട് ഒരു ടച്ച് എവിടെയെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കുറേയൊക്കെ ചിലപ്പോൾ നമുക്ക് കുറേ പേർക്കൊന്നും അറിയണ്ടാവില്ല, സിനിമകൾ കണ്ടവരായിരിക്കില്ല. പക്ഷെ നേരെ തിരിച്ച് അവർക്ക് എങ്ങനെയെങ്കിലും അവരുടെ വീട്ടിലൊരു ഒരു ജെയിംസ് ബോണ്ട് ഫാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും ചിലപ്പോൾ ആ ഒരു ഇൻഫ്ലുവൻസ് വന്നിട്ടില്ല. അങ്ങനെ വന്നിട്ടുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഈ സിനിമ കണ്ടിട്ടില്ലാന്ന് കേട്ടോ. പക്ഷെ ഉറപ്പായിട്ടും ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ ഇനിയിപ്പോൾ കാണുമ്പോൾ ഇഷ്ടപ്പെട്ടാലോ. അപ്പോൾ ഈ സിനിമ നല്ലതാണെന്നാണോ ശ്രീ പറയണേ? ഉറപ്പായിട്ടും ഞാൻ കണ്ടു നോക്കാം കേട്ടോ. എനിക്ക് നല്ലൊരു സിനിമ സജസ്റ്റ് ചെയ്തതിന് ഒരുപാട് സന്തോഷം. ആൻഡ് സക്കീർ, ഹലോ, എന്നാ ഉണ്ട് വിശേഷം, സുഖമായിട്ടിരിക്കുന്നോ? എന്തായാലും ഈ ഒരു ടൈമിൽ നമുക്ക് നേരെ നല്ലൊരു പാട്ടിലേക്കും കൂടി പോകേണ്ട സമയമായിരിക്കുകയാണ്. ശങ്കർ മഹാദേവനും അനുരാധയും പാടിയ മജ മൂവിയിലെ സോങ്.

0: ஜாய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜாய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ ഓഫർ നവംബർ 7 വരെ മാത്രം
2: പവർഡ് ബൈ
3: ഖത്തറിനെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗൂട്ട് തുടങ്ങി ഒതന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം കോൾ 4000 1707
4: ആൻഡ്
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.

0: update brought to you by Sky Jewelry.
1: Sky Jewelry now open at Safari Mall Abu Hamur.
2: ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് ഇങ്ങനെയാണ്. 24 ക്യാരറ്റ് ഗോൾഡ് 501.5 പൂജ്യം കത്തറിയാൽ, 22 ക്യാരറ്റ് ഗോൾഡ് 462 കത്തറിയാൽ, 21 ക്യാരറ്റ് ഗോൾഡ് 436 കത്തറിയാൽ, 18 ക്യാരറ്റ് ഗോൾഡ് 376.5 പൂജ്യം കത്തറിയാൽ. ഇതാണ് ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അപ്ഡേറ്റ് ബൈ സ്കൈ ജ്വല്ലേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട് വെൽക്കം ബാക്ക് അഷ്ടമിയാണ് കൂടെയുള്ളത്. നമ്മളിപ്പം കുറച്ച് നേരമായിട്ട് ജെയിംസ് ബോണ്ടിന്റെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എനിക്കിവിടെ കുറെ സിനിമയുടെ സജഷൻസ് വരികയെന്നേ ഭയങ്കരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ താങ്ക് യു സോ മച്ച് പ്രശാന്തിനോടൊക്കെ എനിക്ക് താങ്ക് യു പറയാനായിട്ടുണ്ട്. അതിനിടയിൽ അസറിന്റെ മെസ്സേജ് ഉണ്ടായിരുന്നു, ഹായ് ഗുഡ് ഈവനിങ്. എനിക്കൊരു സിം ഉണ്ടായിരുന്നു, അതായത് ഫോൺ, നമ്മുടെ ഫോണിന്റെ സിം ഉണ്ടായിരുന്നു, എൻഡിങ് വിത്ത് 007 ബാക്ക് ഇൻ 2015, 2015. ആൻഡ് ആ ഒരു സിം ഞാൻ എൻ്റെ അമ്മയ്ക്ക് നൽകി. ആൻഡ് അമ്മ ഇപ്പോഴും ആ സെയിം നമ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് അസർ പറഞ്ഞിരിക്കുന്നത്. സോ ഷീ സ്റ്റിൽ യൂസിങ് ദ സെയിം നമ്പർ എന്ന് പറഞ്ഞു. സോ താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിങ് ദാറ്റ് ഓൾസോ വിത്ത് അസ്. അറ്റ് ദ സെയിം ടൈം, ഓൾവേസ് ബോൺ ഫിലിംസ് ആർ അസോസിയേറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് ഓർ അഡ്വാൻസ്ഡ് ടെക്നോളജി. ഇൻ ദാറ്റ് LCD TV വാസ് ദെയർ. ഓക്കെ, വിജയ് അമൃതരാജ് ടെന്നീസ് പ്ലെയർ വാസ് ആക്ടിങ് ആസ് എൻ ഇന്ത്യൻ പെയർ ഓഫ് ബോണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഒക്ടോപസിനെ കുറിച്ചിട്ട് ശ്രീ എനിക്ക് മെസ്സേജ് ഇരിക്കുകയാണ്. പ്രശാന്തും ഈ പറഞ്ഞ പോലെ ഒരുപാട് സിനിമകൾ പറഞ്ഞ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദോസ് സജഷൻസ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ കുറച്ചധികം ആൾക്കാർ ഈ പാട്ടൊക്കെ കേട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഈ ഒരു വർത്തമാനമൊക്കെ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഷെടാ ഇതെന്തൊരു ട്രാഫിക്കാന്ന് വിചാരിച്ച് പോകുന്നുണ്ടാവും. അപ്പം അവർക്ക് വേണ്ടിയിട്ട് നമുക്കൊന്ന് ട്രാഫിക് അപ്ഡേറ്റ് പറഞ്ഞു കൊടുക്കാം. ഈ നമുക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് ഞാൻ പറയേണ്ട കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും എവിടെയെങ്കിലും ട്രാഫിക് കാണുകയാണെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്, മനസ്സിലായോ? 5000097 എനിക്ക് ഒന്ന് അപ്ഡേറ്റ് അയച്ചാൽ മതി, അപ്പം നമുക്ക് ഒരുമിച്ച് പറഞ്ഞു കൊടുക്കുന്ന പോലെ ആവുമല്ലോ. ഇപ്പം എന്തായാലും തൽക്കാലം എനിക്ക് അറിയാൻ പറ്റുന്നത് ദാറ്റ് സീറിംഗിൽ പ്രത്യേകിച്ചും അൽസദിൽ നിന്നും ഇങ്ങനെ നേരെ സീറിംഗിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ സീറിംഗിൽ നിന്നും അങ്ങ് എയർപോർട്ട് റോഡിലേക്ക് വരുന്ന വഴി വരെ നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടെന്നും അതിനോടൊപ്പം തന്നെ സൽവാർ റോഡിലും ഏകദേശം കുറച്ച് ട്രാഫിക് ഉണ്ട്, സ്ലോ മൂവിംഗ് ആണ്. അതിനോടൊപ്പം തന്നെ എക്സ്പ്രസ് ഹൈവേയിൽ പ്രത്യേകിച്ചും അല്ലമരി റോഡിൽ നിന്നും നേരെ ഡിറിംഗിലേക്ക് പോകുന്ന വഴിയും അതുപോലെ തന്നെ ദോഹ എക്സ്പ്രസ് ടുവേർഡ്സ് വക്ര ആ ഒരു ഭാഗത്ത് നല്ല ട്രാഫിക് ഉണ്ട്. ഇനി ഏകദേശം ഡിറിംഗിൽ നിന്നും തന്നെ നമ്മുടെ ദോഹ എക്സ്പ്രസിലേക്ക് വരുന്ന റൌത്ത് അൽഖലി സ്ട്രീറ്റിലൂടെ വരുന്ന ആ ഒരു പോർഷനിലും നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ട്. വക്രയിൽ കുഴപ്പമില്ല, സ്ലോ മൂവിംഗ് ആണ്. ആൻഡ് ഓൾഡ് എയർപോർട്ട് റോഡ് നോക്കിക്കഴിഞ്ഞാലും മത്താർ സ്ട്രീറ്റിലും കുറച്ച് സ്ലോ മൂവിംഗ് ട്രാഫിക് ഉണ്ട്. വേറെ എവിടെയെങ്കിലും ട്രാഫിക് ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ഇപ്പോൾ 5000097 ഒന്ന് അയച്ചാൽ മതി. ആൻഡ് അൽവാബ് ഇന്റർചേഞ്ചിലും നല്ല രീതിയിൽ സ്ലോ മൂവിംഗ് ട്രാഫിക് കാണുന്നുണ്ട്. ആസ്പയർ പാർക്കിൻ്റെ അവിടെയും കുറച്ച് സ്ലോ മൂവിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് പറയാനുള്ള കുറച്ച് അപ്ഡേറ്റുകൾ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
3: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
4: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
2: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
4: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
5: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
0: സഫാരി, വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ, ഖത്തർ.
6: ഖത്തറിന്റെ പ്രിയപ്പെട്ട റേഡിയോ സുനോ

0: 15 riyalിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? 200 riyalിന്റെ ഇലക്ട്രോണിക് ഐറ്റംസ് 180 riyalിന് കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
1: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
2: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ ഒക്ടോബർ 25 വരെ മാത്രം.
3: Safari, world-class shopping experience, Doha, Qatar. Pay just 10% advance at Joya Lucas to book your favorite jewelry now.
4: Now? We still have time for the festive season.
3: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advance booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: 917 Evenings. 917 Evenings.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil. Verum 10% advance nalgi. Ettavum kuranja swarna nirakil. Ningalude jewelry munkooti book cheyyu. Offer November 7 vare matram.
2: Powered by
0: Khattarine Arabic Mandiyude best destination. Zamzam Mandi. Mandi, Madbi, Madfu, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000-1707. And
3: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
4: വെൽക്കം ബാക്ക് അതെന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 എഫ്എമ്മിൽ അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം 6 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആയിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു സമയം നല്ല രീതിയിൽ ഈ പറഞ്ഞ പോലെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ചെറുതായിട്ട് നമ്മൾ ആ ഒരു ട്രാഫിക് അപ്ഡേറ്റും കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനിടയിൽ എനിക്ക് അടുത്തൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. സോ മെസ്സേജ് വന്നിരിക്കുന്നത് നമ്മുടെ ശ്രീയുടെ അടുത്തു നിന്നാണ്. ശ്രീ പറഞ്ഞിരിക്കുന്നത് രാവിലെ മെൻഷൻ ചെയ്യുന്ന കേട്ടു ഇന്നത്തെ ദിവസം ടീച്ചേഴ്സ് ഡേ ആണെന്ന്. ആക്ച്വലി അത് September 5th ആണെന്ന് പറഞ്ഞിട്ടാണ് അയച്ചിരിക്കുന്നത്. ശ്രീ, September 5th ടീച്ചേഴ്സ് ഡേ തന്നെയാണ്, ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ September 5th ടീച്ചേഴ്സ് ഡേ നമ്മൾ പണ്ട് മുതലേ ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒന്ന് തന്നെയാണ്. അത് ഇന്ത്യൻ രീതിയിൽ നോക്കുമ്പോഴാണ് അത് ടീച്ചേഴ്സ് ഡേ ആയിട്ട് നോക്കുന്നത്. ഓക്കെ, ടീച്ചേഴ്സ് ഡേ പൊതുവെ നമ്മൾ നാഷണലി ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് September 5th. പക്ഷേ ഇന്റർനാഷണലി നോക്കുന്ന സമയത്ത്, ഓക്കെ, അത് എവിടെ വേണമെങ്കിലും ഒന്ന് നോക്കി കഴിഞ്ഞാൽ മതി, ഇന്റർനാഷണലി നോക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത് ആക്ച്വൽ ഡേറ്റ് എന്ന് പറയുന്നത് ഇന്നാണ്, October 5th ആണ് കേട്ടോ. അപ്പോൾ അതാണ് സംഭവം. എനിക്കും എപ്പോഴും എല്ലാ വർഷവും ഉണ്ടാകുന്ന ഒരു കൺഫ്യൂഷനാണെന്നേ മിക്കപ്പോഴും നമുക്ക് എല്ലാവർക്കും തോന്നുന്നു. നമ്മൾ ഇവിടെ ആണെങ്കിലും ഇന്ത്യൻ സ്കൂളിലൊക്കെ പഠിക്കുകയാണെങ്കിൽ നമ്മളത് September 5th ചിലപ്പോൾ ആഘോഷിക്കാം. പക്ഷേ ഇന്റർനാഷണൽ ടീച്ചേഴ്സ് ഡേ എന്ന് പറയുന്നത് നമ്മൾ ആഘോഷിക്കേണ്ട ഒന്നാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് September 5th അതുപോലെ തന്നെ നമ്മുടെ October 5th നമുക്ക് ഒരുപോലെ ഭയങ്കര ഒരു സ്പെഷ്യൽ ദിവസമായിട്ടുള്ളത്. ആൻഡ് യുനെസ്കോ ആക്ച്വലി ഈ ഒരു ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് October 5th തന്നെയാണ്. സോ ദാറ്റ് ഈസ് ദ വേൾഡ് ടീച്ചേഴ്സ് ഡേ. ഓക്കെ, അപ്പോൾ ആ ഒരു ഡൗട്ടും കൂടി ഞാൻ ക്ലിയർ ചെയ്തുകൊണ്ട്, ടീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ടാവും, നിങ്ങളുടെ ഫേവറേറ്റ് ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളെ കുറേ ചീത്ത പറഞ്ഞ ടീച്ചേഴ്സ് ഉണ്ടാവും, നിങ്ങളെ ഒരുപാട് സ്നേഹിച്ച ടീച്ചേഴ്സ് ഉണ്ടാവും. ടീച്ചേഴ്സ് കാരണം ലൈഫ് തന്നെ മാറിപ്പോയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. നമ്മുടെയൊക്കെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ടീച്ചേഴ്സിൻ്റെ ഒരു വലിയ പങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ചേഞ്ചസ് കൊണ്ടുവരുന്ന ആൾക്കാരാണ് ടീച്ചേഴ്സ് എന്ന് പറയുന്നത്. എന്നെ സ്പെഷ്യലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എവിടെയും പറയും എൻ്റെ ടീച്ചേഴ്സ് ഇസ് ലൈക്ക് ദേ ലൈക്ക് ഫാമിലി ടു മീ എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ഈ പറഞ്ഞ September 5th നാഷണൽ ടീച്ചേഴ്സ് ഡേ അല്ലെങ്കിൽ ഇന്ത്യൻ ടീച്ചേഴ്സ് ഡേ എന്ന് നമ്മൾ പറയുന്ന ടീച്ചേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്ന ദിവസം തന്നെ എനിക്ക് എൻ്റെ പ്രിൻസിപ്പൽ മാമിനെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഐ വാസ് സോ ഹാപ്പി ആൻഡ് ഐ വിഷ്ഡ് ഹർ ഹാപ്പി ടീച്ചേഴ്സ് ഡേ ഓൾസോ. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിന് വേണ്ടിയിട്ട് ഒരു വിഷ് അയക്കേണ്ട സമയമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിങ്ങളുടെ മക്കളുണ്ടോ, അവരെ കൊണ്ട് അയപ്പിക്കൂ. നിങ്ങളുടെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ, മക്കളുടെ ടീച്ചേഴ്സ് ഒക്കെ തന്നെ ഇപ്പൊ കേൾക്കുന്നുണ്ടെങ്കിലോ ചിലപ്പോൾ, അതുകൊണ്ട് ഏത് സ്കൂളിലെ ഏത് മിസ്സാണെന്ന് പറയണേ. അതിനോടൊപ്പം ഇപ്പോൾ കേട്ട് പോയിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കൾ അല്ലെങ്കിൽ വലിയ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഭയങ്കര ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുള്ള, നിങ്ങൾ ഒരിക്കലും മറക്കാത്ത, അതിപ്പോൾ വഴക്ക് പറഞ്ഞിട്ടുള്ള ടീച്ചറായിരിക്കാം, സ്നേഹിച്ചിട്ടുള്ളതായിരിക്കാം, നിങ്ങൾക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത ഒരു ടീച്ചർ ഉണ്ടെങ്കിൽ ആ ഒരു ടീച്ചറിൻ്റെ പേര് ഒന്ന് മെസ്സേജ് അയക്കണേ 5000-0917 നമുക്ക് ജസ്റ്റ് അവർക്കൊന്ന് ഒന്ന് വിഷ് ചെയ്യുന്നത് അവർ കേട്ടില്ലെങ്കിലും നമുക്ക് അവരുടെ പേരൊന്ന് മെൻഷൻ ചെയ്യാമല്ലോ, അതുകൊണ്ടാണ്. പക്ഷേ ഏത് സ്കൂളിലെയാണ് എന്നും കൂടി ഒന്ന് മെസ്സേജ് അയച്ചേക്കണേ. അപ്പോൾ അതുകൂടി പറഞ്ഞുകൊണ്ട് നേരെ അടുത്ത പാട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് വന്നിട്ട് നമ്മളതൊക്കെ തന്നെ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ ഒക്കെ തന്നെ പേര് പറയാൻ മറക്കണ്ട, ഞാൻ എൻ്റെയും ടീച്ചേഴ്സിൻ്റെ പേര് പറയുന്നതായിരിക്കും. അതിലേക്കൊക്കെ എത്തണം. പക്ഷേ ഇപ്പോൾ തൽക്കാലം നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിൻ്റെ പേര് പറയൂ. മക്കളെ കൊണ്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അയപ്പിക്കും അവരുടെ ടീച്ചേഴ്സിൻ്റെ പേര്.

0: Vodafone Shuf app.
1: $100 സാരി $75 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്? $200 ഇലക്ട്രോണിക് ഐറ്റംസ് $180 കൊടുക്കാൻ പറ്റുമോ സക്കീർ ഭായിക്ക്?
2: ഇങ്ങനെ 25% 50% വരെ കുറച്ചു കൊടുക്കുന്നിടത്തേക്ക് ഈ സക്കീർ ഭായി നിന്നെ കൊണ്ടുപോകാം സഫാരിയിലേക്ക്.
3: ഓഫറുകളുടെ തലപ്പക്കത്തിൽ സഫാരി വീണ്ടും. സഫാരിയിൽ സെയിൽ അപ് ടു 50% ഗാർമെന്റ്സ്, ഫുട്വെയർ, ലേഡീസ് ബാഗ്സ്, ടെക്സ്റ്റൈൽസ്, ഐടി, ഇലക്ട്രോണിക്, ടോയ്സ്, ഹൗസ് ഹോൾഡ്, സ്റ്റേഷനറി, സ്പോർട്സ് തുടങ്ങി സെലക്ടഡ് ഐറ്റംസിലെല്ലാം സെയിൽ അപ് ടു 50%. ഈ പ്രമോഷൻ October 25 വരെ മാത്രം.
4: Safari, world-class shopping experience, Doha, Qatar.
5: ആഘോഷങ്ങൾക്കായുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പമാണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ November 8 മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: അസ്സലാമലൈക്കും, നമസ്കാരം. ഞാൻ താജ്ജുദ്ദീൻ വടകര.
7: യു ആർ ലിസണിംഗ് ടു റേഡിയോ
6: ഖത്തറിന്റെ സ്വന്തം റേഡിയോ സ്റ്റേഷനായ റേഡിയോ കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: This is Radio Suno
1: 91.7 FM,
0: Qatar's favorite radio station.
2: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
3: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
4: 917 ഈവനിംഗ്സ്.
5: നമ്മുടെ ജീവിതത്തിലൊക്കെ തന്നെ നമ്മൾ ഒട്ടും മറക്കാത്ത ചില മൊമെന്റ്സ് ഉണ്ടാവും, ചില ടീച്ചേഴ്സ് ആയിരിക്കാം. അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ കുറച്ചധികം ടീച്ചേഴ്സിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ പല പല മെസ്സേജസ് വന്നു. അവൻ ചില കഥകൾ കേൾക്കാനായിട്ട് പറ്റി. ഞാൻ നേരെ ഇവിടെ ഉള്ള ഒരാളുമായിട്ടിരുന്ന് ടീച്ചേഴ്സിനെ കുറിച്ചിട്ട് സംസാരിച്ചിട്ടിരുന്നപ്പം ഞാൻ വെറുതെ ചുമ്മാ ചോദിച്ചത്, ഇങ്ങനെ പണ്ട് എത്ര തവണ താങ്കളെ ബെഞ്ചിൻ്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ടുണ്ട്, ക്ലാസ്സിൽ നിന്നും പുറത്തിറക്കി വിട്ടിട്ടുണ്ട് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എന്തിനായിരുന്നു എന്നൊക്കെ ചോദിച്ചു. ഞാൻ സിജിലിലാണോ ചോദിച്ചേട്ടോ, ഇവിടെ നമ്മുടെ ഡിജിറ്റലുള്ള സിജില് പറയാം. എനിക്ക് ഓർമ്മയില്ല, കാരണം കുറേ തവണ നിന്നതുകൊണ്ടും കുറേ തവണ പുറത്താക്കിയതുകൊണ്ടും ഒട്ടും ഓർമ്മയില്ല എന്തിനൊക്കെ ആയിരുന്നു എന്നുള്ളത്. ഫുള്ളിങ്ങനെ എന്താ പറയുക, ഈ ക്ലാസ് റൂമിലൊക്കെ വരച്ച് വെച്ചതിനൊക്കെ തന്നെ വേറെ ആരോ ചെയ്തൊക്കെ തലയ്ക്ക് വീണിട്ട് അങ്ങനെയൊക്കെ പുറത്താക്കിയിട്ടുണ്ട്, വീട്ടിൽ നാളെ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ കുറേ കഥകളൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. ആ കഥകളിൽ ഇങ്ങനെ പോയി പോയി പോയി ഞാനും എൻ്റെ ഈ പറഞ്ഞ പോലെ പല പല സ്കൂൾ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം നമുക്ക് എത്രയ്ക്കാണെങ്കിലും ഈ സ്കൂൾ ഫ്രണ്ട്സിനെ തിരിച്ചു കിട്ടുമ്പോഴുണ്ടല്ലോ, ഈ സ്കൂളിൽ നടന്നിട്ടുള്ള ഓരോ കഥകൾ വീണ്ടും വീണ്ടും പറഞ്ഞിരുന്ന് ചിരിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, എൻ്റെ മോനെ അതുപോലൊരു ഫീൽ ഉണ്ടല്ലോ, വേറെ എവിടെ പോയാലും കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ ചില മൂമെൻറ്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരുന്നുണ്ടാവും. സത്യം പറ ആത്മാർത്ഥമായിട്ട് പറയണം കേട്ടോ, എത്ര തവണ നിങ്ങളെ സ്കൂളിൽ നിന്നല്ല ക്ലാസ് ചെയ്ത് പുറത്ത് വിട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പുറത്താക്കിയിട്ട് അല്ലെങ്കിൽ പണിഷ്മെൻറ്റ് തന്നിട്ട് പുറത്തിരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് നല്ല രീതിയിൽ ചീത്ത കിട്ടിയിട്ടുണ്ട്, എത്ര തവണ എണ്ണിയെടുക്കാൻ പറ്റുമോ? ചിലപ്പോൾ ഒന്നോ രണ്ടോ എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ, ചില ആൾക്കാർക്ക് ചിലപ്പോൾ എണ്ണാൻ പറ്റൂല, ഇൻഫിനിറ്റി ആയിരിക്കും. ഡെയിലി വഴക്കിട്ടുന്ന ചില ആൾക്കാരുണ്ടാവും, നമ്മുടെയൊക്കെ തന്നെ ക്ലാസ്സിൽ ഓരോ ചെണ്ടയുണ്ടാവും, എങ്ങനെ പോയാലും അവർക്ക് കൊട്ടുകിട്ടും, അങ്ങനെ ചില ആൾക്കാരുണ്ടാവും. എന്തായാലും നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ചില ടീച്ചേഴ്സിനെ ഓർമ്മയുണ്ടെങ്കിൽ പ്ലീസ് ഡു ലെറ്റ് എസ് നോ. ആ ഒരു മെസ്സേജ് എന്തായാലും 5000 9017 തന്നെ അയക്കുക. അതിനോടൊപ്പം എൻ്റെ കയ്യിലൊരു ചോദ്യം ഉണ്ട് കേട്ടോ, ആ ഒരു ചോദ്യത്തിലേക്കും കൂടിയാണ് ഞാൻ പോകുന്നത്.
1: 917 ഈവനിംഗ്സ് ഗെയിം ബോക്സ്.
5: സോ ബേസിക്കലി ചില ടീച്ചേഴ്സ്, ചില സിനിമകളിലെ ചില ടീച്ചേഴ്സ് അവരൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ഈ ഒരു ശബ്ദത്തിൽ നിങ്ങൾക്ക് കേൾക്കാനായിട്ട് പറ്റുക. അപ്പോൾ ഇത് ഏതാണ് സിനിമ, ആ ടീച്ചറിൻ്റെ പേര് ഓർമ്മയുണ്ടെങ്കിൽ ടീച്ചറിൻ്റെ പേര് ഇതാണ്. ഒരാൾ എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മളൊക്കെ പറയുന്നൊരു പേര് തന്നെയാണ്. എന്തായാലും നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയക്കണേ, ഈ ഒരു ഡയലോഗ്സ് ഒന്ന് കേട്ടോളൂ.
6: ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം.
7: ബുക്ക് എടുത്ത അടുത്തേക്ക് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാ, ആർക്കൊക്കെ ബുദ്ധിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ.
5: അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ നിങ്ങളുടെ ലൈഫിൽ ഡെയിലി കേട്ടിട്ടുള്ള പല പല ഡയലോഗുകളായിരിക്കാം. പക്ഷെ ഇപ്പൊ എനിക്കറിയേണ്ടത്, ഈ സിനിമകൾ കേട്ടതിന് ശേഷം ആദ്യം തന്നെ ഇൻ ബിറ്റ്വീൻ കേട്ട ആ ഒരു മെയിൽ വോയിസ് കേട്ടപ്പോ തന്നെ മനസ്സിലായല്ലോ എന്താണ്, ആരാണ്, ഏത് സിനിമയാണ് ഒക്കെ മനസ്സിലായി. പക്ഷെ ബാക്കിയുള്ള സിനിമകളും കൂടി പറയണേ, ഒരെണ്ണം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ 5000 9017 കേട്ടോ. വേഗം തന്നെ മെസ്സേജ് പോന്നോട്ടെ. ഒന്നും കൂടി കേൾക്കണമെന്നുണ്ടോ? വേണ്ടല്ലോ, ഒരു തവണ കേട്ടാ മതി, കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ? ആ സൂപ്പർ, റൈറ്റ് ആൻസേഴ്സ് ആണ് എല്ലാവരുടെയും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വേഗം അയച്ചോളൂ.

0: Sunno 91.7 FM, Qatar's favorite radio station.
1: Mom, see what I bought today? I bought a thakkali chedi, naranga chedi, pinne oru maanga chedi.
2: ഹേ മാങ്ങ ചെടിയോ മോളെ, ഇത് മാവല്ലേ? അതൊക്കെ പോട്ടെ, ഇതെന്താ ആകെ പച്ചപ്പാണല്ലോ, എവിടുന്നാ ഇതൊക്കെ?
3: ഞങ്ങള് ഷോപ്പിങ്ങിന് സഫാരിയിലേക്കല്ലേ പോയത്. സഫാരിയിൽ ഇപ്പൊ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീൻ പ്രൊമോഷൻ തുടങ്ങിയിരിക്കുക. അവിടുത്തെ ചെടികളും അറേഞ്ച്മെന്റ്സും ഒക്കെ കണ്ടപ്പോ ഇവളാകെ എക്സൈറ്റഡ് ആയി.
1: Yeah, it's so cool, mom. Lot of flower plants ഉണ്ട് അവിടെ. I chose the best ones.
3: ഇവള് തന്നെയാ ഓരോന്ന് സെലക്ട് ചെയ്തത്. ഇനിയും ഒരുപാടുണ്ട്, നമുക്ക് ഒരുമിച്ച് പോവാം.
4: വിവിധ ഇനം പച്ചക്കറി, ഫലത്തൈകൾ, ഔഷധ അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, വിവിധ ഇനം വിത്തുകൾ, ഗാർഡൻ ടൂളുകൾ, ഫെർട്ടിലൈസർ, വളങ്ങൾ തുടങ്ങി കൃഷിക്ക് ആവശ്യമായതെല്ലാം ഒക്ടോബർ 5 മുതൽ ഗോ ഗ്രീൻ ഗ്രോ ഗ്രീന്റെ ഭാഗമായി സഫാരിയിൽ ഒരുക്കിയിരിക്കുന്നു.
5: സഫാരി വേൾഡ് ക്ലാസ് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്, ദോഹ ഖത്തർ.
6: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800786, വാട്സ്ആപ്പ് 7405055, or visit bima.com.qa.
7: malare ninne kaana.
8: Hi everyone, this is Vijay Shudas.
9: You're listening to
8: Radio Suno 91.7

0: ஜாய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜாய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைஞ்ச ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ஆஃபர் நவம்பர் 7 வரை மட்டும்.
2: பவர்ட் பை
3: கத்தரினே அரபிக் மந்தியோட பெஸ்ட் டெஸ்டினேஷன் ஜம்ஜம் மந்தி. மந்தி, மத்பி, மத்ஃபூ, மத்குட் தொடங்கி ஆத்தென்டிக் அரபிக் குசின்டே ருசி அறியாம். கால் 4000 1707.
4: அண்ட்
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: ഗെയിം ബോക്സ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ചെറിയൊരു ചോദ്യമാണ് ചോദിച്ചത്. ഈവനിങ് സമയം നിങ്ങളിങ്ങനെ വണ്ടിയിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചില സിനിമകളിൽ നിന്നുള്ള ചില ടീച്ചേഴ്സിൻ്റെ ഒക്കെ തന്നെ ശബ്ദങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും ഇതാരാണ്, ഇത് ഏത് സിനിമയാണെന്ന് ഓർമ്മയിൽ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പറയണം. അപ്പം അങ്ങനെ ചോദിച്ചപ്പം ഒരുപാട് പേര് ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമാണ് നമ്മുടെ സ്വന്തം ചാക്കോ മാഷ്. ചാക്കോ മാഷിനെ ആർക്കാണ് മറക്കാൻ പറ്റുന്നത് അല്ലേ? എല്ലാവരുടെയും മനസ്സിൽ അതുപോലുള്ള ഒരാളാണ് ചാക്കോ മാഷ്.
7: 917 evenings game box.
6: അപ്പൊ ചാക്കോ മാഷിനെ പോലെ തന്നെ മറ്റ് രണ്ട് ക്യാരക്ടേഴ്സ് കൂടി ഉണ്ടായിരുന്നു.
8: ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ട പൂജ്യം.
9: ബുക്ക് ഒക്കെ എടുത്തേക്ക് ഒരു സർപ്രൈസ് ടെസ്റ്റ് നടത്താൻ പോവാ. ആർക്കൊക്കെ ബുദ്ധിയുണ്ടെന്ന് ഞാൻ നോക്കട്ടെ. എന്തൊക്കെ ന്യായങ്ങളാ?
6: അതെ, ഇങ്ങനെ ഓരോരോ ന്യായങ്ങൾ നമ്മൾ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാ അല്ലേ? ഇന്ന് മറന്നുപോയി, വയ്യാതായതുകൊണ്ടാണ്, നമ്മൾ അസൈൻമെന്റ് എഴുതാൻ വിട്ടുപോയത്, ഹോംവർക്ക് ചെയ്തില്ല, അതിങ്ങനെയായിരുന്നു, അങ്ങനെയായിരുന്നു, എന്തൊക്കെ കാര്യങ്ങളായിരുന്നു, എന്തൊക്കെ കാരണങ്ങളായിരുന്നു. എന്തായാലും ഇന്നത്തെ ദിവസം നമ്മൾ ചില ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിലൂടെ പോകുന്ന സമയത്ത് ഇവിടെ എനിക്ക് ദാർശന 21 നോട്ട് ഔട്ട് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചു. അത് കറക്റ്റാണ്, സ്ഫടികത്തിലെ നമ്മുടെ ചാക്കോ മാഷം. പിന്നെ കുറേ പേര് ജൂൺ എന്ന് പറഞ്ഞു, ചിലർ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന് പറഞ്ഞു. ആക്ച്വലി തണ്ണീർമത്തൻ ദിനങ്ങളിൽ ടീച്ചറിനെയാണ് ലാസ്റ്റ് കേട്ടത് കേട്ടോ. ഇത് മാത്രമൊന്നുമല്ല, ഇനിയും കുറച്ചധികം ടീച്ചേഴ്സ് സത്യത്തിലുണ്ട്, അതിലേക്കൊക്കെ നമുക്ക് എത്താം. പക്ഷെ അതിന് മുൻപായിട്ട് ഈ പറഞ്ഞ പോലെ നല്ലൊരു പാട്ടിലേക്കാണ് പോകുന്നത്. വൺസ് മോർ എന്ന സിനിമയിലൊരു ബ്യൂട്ടിഫുൾ സോങ്, ഹനാൻ ഷവാടി പാട്ട്.
10: Tamil fresh song of the hour.
11: Fresh.

0: പുണ്യവചനങ്ങളിലൂടെ പൂവാടിയിലെ പുഷ്പങ്ങളാണ് കുരുന്നുകൾ, അവരോട് കരുണ കാണിക്കുക.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സുനോ 91.7 FM.
2: ഇപ്പോൾ ഇഷാ ബാങ്കിനുള്ള സമയം.

0: 7 evenings. Only on Radio Suno 91.7 FM. 917 evenings. Joy Alukas 917 evenings. Presented by
1: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu. Offer November 7 vare matram.
2: Powered by
3: Khatarine Arabic Mandiyude best destination Zamzam Mandi. Mandi, Madbi, Madfood, Madgood thudangi authentic Arabic cuisine de ruji ariyam. Call 4000 1707.
0: And
4: Marza Hypermarket. Be fresh, be you. Visit your nearest store today. Brought to you by Danat Albahar Barbecue Fish. Experience ocean's finest flavors. Dive into deliciousness in every bite. Now open in Alcor.
5: സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ് ആകുമ്പോൾ 917 ഈവനിങ്സിൽ അടുത്തതായിട്ട് ഗെയിം ബോക്സിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസും റെഡിയാണ്.
6: 917 ഈവനിങ്സ് ഗെയിം ബോക്സ്.
5: അർച്ചന 32 നോട്ട് ഔട്ട്, അതുപോലെ തന്നെ 31 നോട്ട് ഔട്ട് ആൻഡ് ഓൾസോ സ്പടികം, പിന്നെ തണ്ണീർമർത്തൻ ദിനങ്ങൾ, ഇങ്ങനെ കുറച്ചധികം സിനിമകളിലെ ചില ടീച്ചേഴ്സിന്റെ ആണ് നമ്മൾ കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി കുറച്ചധികം ടീച്ചേഴ്സും കൂടി ഉണ്ട് കേട്ടോ. അപ്പൊ ഇത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. അപ്പോ ശ്രദ്ധിച്ച് കേട്ടിട്ട് മെസ്സേജ് അയച്ചോളൂ. എനിക്കത് വളരെ സിമ്പിൾ ആണ് കേട്ടോ.
7: രസം കേക്കാ. നമസ്തേ മാഷ്.
8: അതെ, എല്ലാരും കൂടി ഇങ്ങനെ അലറി വിളിക്കണ്ട. നമസ്തേ സാർ, അത് മതി കേട്ടല്ലോ.
7: ഒരു മാഷ് വിളി
8: ഇരിക്കണവിടെ.
9: സാറിന്റെ പേരെന്താ?
8: എന്താന്ന്
9: സാറിന്റെ പേരെന്താ?
8: ആ പേരും നാളൊക്കെ പിന്നെ പറയാം. സാർ ആദ്യം അവിടെ ഇരി. ആദ്യം തന്നെ എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ എന്താന്ന് വെച്ചിരുന്ന് ചെയ്യ്. ലവിൻ ഒറ്റ ഉടനെ തന്നെ ശബ്ദം കേട്ടു കൊടുത്ത്
10: ഫണ്ടമെന്റൽസ് പോലും അറിയാതെ എങ്ങനെയാണ് നീയൊക്കെ ഈ ഫൈനൽ ഇയർ വരെ എത്തിയത്?
11: ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ. പിന്നെ സേഫ്, ജാവ വളരെ സേഫാണ്,
5: വളരെ സേഫാണ്. ഇതെല്ലാം ഈ പറഞ്ഞ പോലെ നമുക്ക് സേഫ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ്, എല്ലാവർക്കും അറിയാവുന്ന സിനിമകളുമാണ്. അപ്പം ഈ ക്യാരക്ടേഴ്സിന്റെ പേരുകളും അതിനോടൊപ്പം തന്നെ സിനിമകളും ഓർമ്മയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ വേഗം മെസ്സേജ് അയച്ചോളൂ 5000 0917 ലേക്ക്. 5000 0917 ലേക്ക് കേട്ടോ.

0: Zino, 91.7 FM. Qatar's favorite radio station. മന്തിയുടെ ഓളം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തിമേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
1: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: ഹലോ, നമസ്കാരം, ഞാൻ അജു വർഗീസ്.
3: യു ആർ ലിസണിംഗ് ടു
2: റേഡിയോ സുനോ. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
4: ഹൃദയങ്ങളിലേക്ക് ഇഷ്ടത്തോടെ പാടുന്ന ഗായകൻ,
5: ആകാശമായവളെ
4: പാട്ടിൽ നിറയുന്ന പ്രണയം,
5: മീഴിയിലേക്ക്
4: ശഹബാസമൻ ഖത്തറിലേക്ക് എത്തുന്നു.
0: യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒക്ടോബർ 16 QNCC-ൽ സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224999.
7: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
6: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ.
8: This is Radio Suno
0: 91.7 FM,
8: Qatar's favorite radio

0: Pages 10% advance at Joya Lucas to book your favorite jewelry now.
1: Now? We still have time for the festive season.
0: That's exactly why you should secure the best gold right now. Book in advance at Joya Lucas and protect yourself from gold price hikes. Plus, if the gold price drops, you get the lowest rate. And the best part, you can do it in-store or with just a click on the Joya Lucas app. Advanced booking offers valid until 7th November only. Joya Lucas, world's favorite jeweler.
2: Adi, ente birthday celebration enda chelavende?
3: ആകെ സെഡാണ് മോനെ.
4: സംസമിൽ നിന്ന് ഒരു മന്തി കഴിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഇപ്പൊ നിനക്കുള്ളൂ. അപ്പൊ എങ്ങനാ പോയാലോ?
2: അതെ, സിറ്റുവേഷൻ ഏതായാലും ഹീറോ ഒന്ന് മാത്രം. സംസം മന്തി, ഖത്തർസ് ഫേവറേറ്റ് മന്തി ഡെസ്റ്റിനേഷൻ. മന്തി, മദ് ബീ, മദ് ഫുഡ്, മദ് ഗൂത്ത്. 917 evenings.

0: ஜோய் ஆலுகாஸ் 917 ஈவினிங்ஸ் பிரசன்டட் பை
1: ஜோய் ஆலுகாஸில் வெறும் 10% அட்வான்ஸ் நல்கி ஏറ്റവും குறைந்த ஸ்வர்ண நிரக்கில் നിങ്ങളുടെ ஜுவல்லரி முன்கூட்டி புக் ചെയ്യൂ. ஆஃபர் நவம்பர் 7 வரை மட்டும்.
2: பவர்ட் பை
3: கத்தரின் அரபிக் மந்தியோட பெஸ்ட் டெஸ்டினேஷன் ஜம்ஜம் மந்தி. மந்தி, மத்பி, மத்ஃபூல், மத்குட் தொடங்கி ஆத்தென்டிக் அரபிக் குசின்டே ருசி அறியாம். கால் 4000 1707.
4: And
5: Marza Hypermarket. Be fresh, be you. Visit your nearest store today.
6: അങ്ങനെ ഞാൻ ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഇവിടെ റൈറ്റ് ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് തന്നെ ചില ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സ് ഇൻ മലയാളം സിനിമ, അതിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പല പല ടീച്ചേഴ്സിനെ കാണാൻ പറ്റും അല്ലേ. ചാക്കോമാഷിനെ പോലെ ഒരാളുണ്ടാവും. എന്തിനെ, ഇപ്പോൾ കുറച്ച് മുൻപ് കേൾപ്പിച്ചതിൽ തന്നെ വളരെ എളുപ്പം പറയാൻ പറ്റുന്ന ഒരാളാണ് പ്രേമത്തിലെ നമ്മുടെ സ്വന്തം വിമൽ സാർ.
7: എല്ലാരും കൂടി ഇങ്ങനെ അലറി വിളിക്കണ്ട. നമസ്തേ സാർ, അത് മതി കേട്ടല്ലോ.
8: ഒരു മാഷ് വിളി
7: ഇരിക്കണ അവിടെ.
9: സാറിന്റെ പേരെന്താ?
7: എന്താന്ന്
9: സാറിന്റെ പേരെന്തുവാ?
7: ആ പേരും നാളൊക്കെ പിന്നെ പറയാം. സാർ ആദ്യം അവിടെ ഇരി. ആദ്യം തന്നെ എന്തെങ്കിലും എഴുതാനോ വായിക്കാനോ എന്താന്ന് വെച്ചിരുന്ന് ചെയ്യ്. ലവിൻ ഒറ്റ ഉടനെ തന്നെ ശബ്ദം കേട്ടു കൊടുത്ത്
10: കേട്ടല്ലോ.
11: ബേസിക് ഫണ്ടമെന്റൽസ് പോലും അറിയാതെ എങ്ങനെയാണ് നീയൊക്കെ ഈ ഫൈനൽ ഇയർ വരെ എത്തിയത്?
12: ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ് അല്ലേ. പിന്നെ സേഫ്, ജാവ വളരെ സേഫ് ആണ്
6: ഉറപ്പായിട്ടും. അപ്പൊ എന്തായാലും ഇതിൽ ഈ പറഞ്ഞ പോലെ കുറച്ചധികം ക്യാരക്ടേഴ്സ് നമുക്ക് അറിയാവുന്നത് തന്നെയാണ്. വാദ്യാറിലെ അനൂപ് കൃഷ്ണൻ എന്ന് പറയുന്ന ജയസൂര്യയുടെ ക്യാരക്ടർ, അതുപോലെ തന്നെ നമ്മുടെ ചങ്സ് എന്ന് പറയുന്ന സിനിമയിൽ ഷമി തിലകൻ വന്നിട്ടുള്ള ക്യാരക്ടർ, അതിനോടൊപ്പം നമ്മുടെ പ്രേമം സിനിമയിലെ വിനയ് ഫോർട്ടിൻ്റെ വിമൽ എന്ന് പറയുന്ന ക്യാരക്ടർ, ഇതൊക്കെ തന്നെ നമുക്ക് വളരെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിൻ്റെ ക്യാരക്ടേഴ്സിൽ പലതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് തന്നെയാണ്. പക്ഷെ ഇതിലൊക്കെ ഉപരിയുണ്ടല്ലോ, എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു ടീച്ചർ കഥാപാത്രമുണ്ട്. അത് ഏതാണ് സിനിമ എന്ന് നിങ്ങളൊന്ന് പറയണേ, ഞാൻ കേൾപ്പിച്ചു തരാം. പറയാൻ പറ്റുമോ നോക്കൂ, ഇതൊരു ഗെയിമായിട്ട് എടുക്കുന്നില്ല ഞാൻ, ജസ്റ്റ് ഒന്ന് പറയാൻ പറ്റുമോ എന്ന് നോക്കിയാൽ മതി. എനിക്ക് ഇഷ്ടപ്പെട്ട ഇന്നസെന്റ് ഏട്ടന്റെ ഒരു ക്യാരക്ടറാണ്.
13: നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ, പഠിക്കാൻ വന്നാ പഠിക്കണം. ഇതെന്താ ചന്ത പറയാ? എന്റെ അടുത്ത് വിളവെടുക്കണ്ടോ?
14: എല്ലാവരും പഠിച്ചു വന്നിട്ടുണ്ടല്ലോ അല്ലേ? അല്ല, ഇന്ന് കേട്ടെഴുത്താ.
13: അപ്പൊ കേട്ടെഴുത്ത് തുടങ്ങാം, എല്ലാവരും പുസ്തകം എടുത്തേ.
6: യെസ്, അപ്പൊ ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ഭയങ്കര രസമായിട്ടുള്ള ഒരു സീനാണ്. പലരും ഇവിടെ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, അജിത്തിന്റെ പല പല മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഒന്ന് ആലോചിച്ചിട്ട് വേഗം മെസ്സേജ് അയച്ചോളൂ, ഏതാണ് ഈ സിനിമയെന്ന്. പദ്യം ചൊല്ലലും കേട്ടെഴുത്തും, ഓഹ്, അതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോഴാണ് എങ്ങനെയാ പാസ്സായി പാസ്സായി വന്ന ഓരോ ക്ലാസ്സും എന്ന് ആലോചിക്കുമ്പോൾ ഇപ്പം മനസ്സിലാവുന്നില്ലെന്നേ. സത്യമല്ലേ, ഒന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങൾക്കൊരു ടെസ്റ്റ് ഇട്ടാലോ എന്ന് പറഞ്ഞ് ഞാൻ വിചാരിച്ചായിരുന്നു ആദ്യം, പിന്നെ വിചാരിച്ച് വേണ്ട. എന്തായാലും അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ കുറച്ചധികം ടെസ്റ്റുകളുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ പോകാം. പക്ഷേ ഇപ്പം നമുക്ക് നേരെ വിടാമുയർച്ചയിൽ നിന്നും ഒരു പാട്ടിലേക്ക്, ഒരു ബ്യൂട്ടിഫുൾ സോങ്.

0: This is
1: Radio Suno 91.7 FM,
0: Qatar's happiness frequency.
2: Now available on Spotify
1: and
2: Ghana.
3: ആഘോഷങ്ങൾ കാര്യമുള്ള പ്ലാനിംഗ് എപ്പോഴും ടെൻഷൻ നിറഞ്ഞതാണ്. പക്ഷേ നിങ്ങളുടെ ജ്വല്ലറി പർച്ചേസ് പ്ലാനിംഗ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആണെങ്കിൽ ഒരു ടെൻഷനും വേണ്ട. ഇപ്പോൾ വെറും 25% അഡ്വാൻസ് ആയി അടച്ച് ഇന്നത്തെ ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാം. പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സ്വർണ്ണവില കൂടിയിട്ടുണ്ടെങ്കിൽ ബുക്ക് ചെയ്ത റേറ്റിൽ തന്നെ സ്വർണം സ്വന്തമാക്കാം. ഗോൾഡ് റേറ്റ് കുറഞ്ഞാലോ? കുറഞ്ഞ റേറ്റിന്റെ ആനുകൂല്യവും ലഭിക്കും. ഈ കിടിലൻ ഓഫർ നവംബർ 8 വരെ മാത്രം. പിന്നെ ആഘോഷങ്ങൾ ഇപ്പോഴേ തുടങ്ങാൻ ഇനിയും നല്ലൊരു കാരണം വേണോ? സോ ഗെറ്റ് യുവർ പ്രൈസ് ലോക്ക്ഡ് ഗോൾഡ് സെക്യൂർഡ് വിത്ത് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
4: ഖത്തറിൽ മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
5: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
2: This is Radio Suno
1: 91.7 FM,
2: Qatar's favorite radio station.

0: എന്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ എന്താ ചെലവ് വേണ്ടേ?
1: ഹലോ, നമസ്കാരം, ഞാൻ അഖില ആനന്ദ്.

0: 97 evenings.
1: കുറച്ചധികം മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആൻഡ് അതിനിടയിൽ ദൂരെ ദൂരെ ഒരു കൂടുകൂട്ടാം എന്ന് പറഞ്ഞ പ്രശാന്തിന്റെ മെസ്സേജ്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇവിടുത്തെ ഒരു പി ടി മാഷിന്റെ ഫോട്ടോ അയച്ചു തന്നിരിക്കുകയാണ്. പക്ഷെ അതൊന്നും അല്ല കേട്ടോ, കുറെ പേര് ട്രൈ ചെയ്തു, പക്ഷേ ചിലർക്ക് മാത്രമേ റൈറ്റ് ആൻസർ പറയാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ ആ ഒരു ഗെയിം ബോക്സിലെ അവസാനത്തെ ചോദ്യം എന്നല്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാൻ വേണ്ടിയിട്ട് ടീച്ചേഴ്സ് ഡേ ആയതുകൊണ്ട് ഒരു ഫേവറേറ്റ് ടീച്ചറിനെ കൊണ്ടുവന്നതാണ്.
2: നിനക്കൊക്കെ പോയി വല്ല കന്നല്ല മേച്ചൂറ, പഠിക്കാൻ വന്ന പഠിക്കണം. ഇതെന്താ ചന്ത പറയാ, എന്റെ അടുത്ത്
3: വിളവെടുക്കണ്ടോ.
1: ഇത് ആക്ച്വലി ലോനപ്പൻ മാസ്റ്റർ ആണ്. അതായത് ലോനപ്പൻ മാഷ് എന്ന് പറയുന്ന നമ്മുടെ 1991 ഇറങ്ങിയ ആമിന ടൈലേഴ്സ് മൂവിയിലെ നമ്മുടെ ഇന്നസെന്റ് ചേട്ടൻ ഒരു കഥാപാത്രമാണ് കേട്ടോ. ഭയങ്കര രസമുള്ള ഒരു ഒരു മാഷാണ്. ഇങ്ങനത്തെ മാഷ് നമ്മുടെ ജീവിതത്തിലൊക്കെ ഉണ്ടാവും. എന്തായാലും ഇന്ന് ഒരു വേൾഡ് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കുന്ന സമയത്ത് ഖത്തറും വേൾഡ് ടീച്ചേഴ്സ് ഡേ ആഘോഷിക്കാനായിട്ട് പോകുന്നു. ഓഫ് കോഴ്സ് 80 ടീച്ചേഴ്സിനെ ഓണർ ചെയ്തു ഗവൺമെന്റ് സ്കൂൾസിൽ നിന്നും. അതിനോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഗിവിംഗ് ദാറ്റ് നേച്ചേഴ്സ് ജനറേഷൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയൊരു ക്യാമ്പയിൻ വരെ ആ ഒരു തീമിലുണ്ട്. അതിനോടൊപ്പം പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വലിയ ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷനും നടക്കുന്നതായിരിക്കും. ആ ഒരു വലിയ സെലിബ്രേഷൻ 7 October ആയിരിക്കും കണ്ടക്ട് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മളുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ഹയർ എഡ്യൂക്കേഷൻ ഒരു വലിയ സർക്കുലറും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും ആ ഒരു അറബിക് സ്കൂൾസിലെ ടീച്ചേഴ്സിന് മാത്രമല്ല, ഇപ്പോൾ കേട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഓരോ ടീച്ചേഴ്സിനും. അതിപ്പോൾ പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് നോർമലി ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുന്ന മാത്സും ഇംഗ്ലീഷും അല്ലെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ സയൻസും അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസും ഒക്കെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനെ മാത്രമല്ല കേട്ടോ, പി ടി സാറായിരിക്കാം, ഡാൻസ് ടീച്ചറായിരിക്കാം, അല്ലെങ്കിൽ ഇപ്പോൾ പുറത്താണെങ്കിൽ പോലും ഒരു ഡാൻസ് ടീച്ചറാണെങ്കിൽ പോലും അവർ പഠിപ്പിച്ചു തരുന്നത് ഓരോന്നും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അവരും ഒരു വലിയ പാർട്ടാണ് നമ്മുടെ ഒക്കെ തന്നെ ജീവിതത്തിൽ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടീച്ചേഴ്സ് ഡേ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ട് അവർക്കും കൂടി ആ ഒരു വിഷസ് നൽകിക്കൊണ്ട് ഞാൻ നേരെ അടുത്ത ഒരു പാട്ടിലേക്ക് പോവാണ്.

വെൽക്കം ബാക്ക് അതിന്റെ ഫേവറേറ്റ് ഏരിയ സ്റ്റേഷൻ റേഡിയോ സോ 91.7 FM അഷ്ടമിയാണ് കൂടിയുള്ളത്. സമയം ദാ അങ്ങനെ ഏകദേശം 8 മണി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആൻഡ് ഈ ഒരു ടൈമിൽ എനിക്ക് പറയാനുള്ളത് കുറച്ച് മുൻപ് തീർന്നൊരു മാച്ചിനെ കുറിച്ചിട്ടും കൂടിയാണ് കേട്ടോ. അതായത് ഇന്ന് ICC മെൻസ് T20 വേൾഡ് കപ്പ് ഏഷ്യ സബ് റീജിയണൽ ക്വാളിഫയർ എയിൽ കുവൈറ്റും ഖത്തറും തമ്മിലായിരുന്നു മത്സരം. അതായത് ക്രിക്കറ്റിലെ കുവൈറ്റും ഖത്തറും തമ്മിൽ വന്ന് ഇന്ന് കുവൈറ്റ് ജയിച്ചൊരു ദിവസമാണ്. പക്ഷേ ഐ റിയലി വോണ്ടഡ് ടു സേ ദിസ്, 8 wicket നഷ്ടത്തിൽ 141 റൺസ് എടുത്തിട്ടാണ് ഖത്തർ അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നിങ്സ്. ആൻഡ് കുവൈറ്റ് 199 റൺസ് എടുത്ത് 7 wicket നഷ്ടത്തിലും. എന്തായാലും ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു നല്ല ക്രിക്കറ്റ് മത്സരം നടന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ ആരും ചിലപ്പോൾ നോട്ടീസ് ചെയ്യാണ്ട് പോകുന്ന ഒരു കാര്യമായിരിക്കും. കാരണം നമ്മൾ ചിലപ്പോൾ ഒരു വലിയ മാച്ചൊക്കെ വരുമ്പോഴായിരിക്കും അല്ലേ ശ്രദ്ധിക്കുക. പക്ഷേ ഈ പറഞ്ഞ പോലെ ദിസ് വാസ് സംതിങ് വിച്ച് ഹാഡ് ഹാപ്പൺ ടുഡേ, സോ ഐ റിയലി വോണ്ടഡ് ടു ടോക്ക് അബൌട്ട് ഇറ്റ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതും. എന്തായാലും ഈ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോർട്സ് രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ടുഡേ ഇസ് ലൈക്ക് എ ഹാപ്പി ഡേ ഫോർ ഖത്തർ ഓൾസോ, റൈറ്റ്? ഒരു വലിയൊരു അനൗൺസ്മെന്റ് വന്നപ്പോൾ നമ്മൾ എല്ലാവരും ഭയങ്കരമായിട്ട് സന്തോഷിച്ചൊരു ദിവസമാണ്. എന്തായാലും ഞാൻ അതിലേക്ക് എത്താം ഉറപ്പായിട്ടും. നിങ്ങളൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെയും അല്ലാതെ ഞങ്ങൾ റേഡിയോ സ്നോയിലൂടെ തന്നെ അനൗൺസ് ചെയ്തിട്ടും ഞങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടാവും. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഖത്തറിന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ 91.7 FM കേട്ടോണ്ടിരിക്കുമ്പോൾ അടുത്തതായിട്ട് നല്ലൊരു പാട്ടാണ് വരുന്നത് കേട്ടോ.

0: This is Radio Suno.
1: 91.7 FM.
0: Qatar's favorite radio station.
2: തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി. 24 മണിക്കൂറും റോഡ് സൈഡ് അസിസ്റ്റൻസ്, ടോയിങ് ആൻഡ് റിക്കവറി, ടയർ ചേഞ്ച്, ഫ്യൂൽ ഡെലിവറി, ബാറ്ററി ബൂസ്റ്റ്, ലോക്ക്ഔട്ട് സപ്പോർട്ട്. പ്രീമിയം 4 തവണകളായി പേ ചെയ്യാം. ക്ലെയിംസ് ഇല്ലെങ്കിൽ 7% ക്യാഷ് ബാക്കും നേടാം. ആക്സിഡന്റ് ഉണ്ടായാൽ 3 ദിവസം വരെ റീപ്ലേസ്മെന്റ് കാർ, ഒരു എയർപോർട്ട് ഡ്രോപ്പ് ഓഫ്, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ഷൻ, ട്രാൻസ്പോർട്ടേഷൻ സർവീസും. സമാധാനമായിരിക്കും. ഭീമ തേർഡ് പാർട്ടി ലൈബിലിറ്റി തിരഞ്ഞെടുക്കൂ. ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ. കോൾ 800-786, വാട്സ്ആപ്പ് 740-50555, ഓർ വിസിറ്റ്
3: Hi, ഞാൻ ധർമ്മജൻ ബോൾഗാട്ടി.
4: യു ആർ ലിസ്ണിംഗ് ടു
3: റേഡിയോ സുനോ 91.7 FM. കേട്ടുക.

0: ഒരുക്കുന്നു.
1: ക്യൂണിവൻസ് ഒരുക്കുന്നു ടീ ടൈം പ്രസൻസ്. പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു. ഒക്ടോബർ 16 QNCC സംഗീതം പെയ്തിറങ്ങും. ടിക്കറ്റുകൾക്കായി വിസിറ്റ് ക്യൂ ടിക്കറ്റ്സ് ഓർ കോൾ 7224990.
2: ടീ ടൈം പ്രസൻസ് പ്രണയത്തിനാൽ ഷഹബാസ് പാടുന്നു.
1: ഒഫീഷ്യൽ റേഡിയോ പാർട്ണർ റേഡിയോ സുനോ. One seven evenings.

ഏറ്റവും വലിയൊരു ന്യൂസ്, നമുക്കൊക്കെ തന്നെ ഭയങ്കര സന്തോഷം നൽകിയ ഒരു കാര്യം, അതിലേക്ക് തന്നെയാണ് എത്തുന്നത്. അഫ്കോഴ്സ് ദ സ്റ്റേറ്റ് ഓഫ് ഖത്തർ ഒഫീഷ്യലി റിസീവ് ചെയ്തിരിക്കുകയാണ് ഒളിമ്പിക് കൗൺസിൽ ഓഫ് ഏഷ്യയിൽ നിന്നും ടു ഹോസ്റ്റ് ദ നെക്സ്റ്റ് ഏഷ്യൻ ഗെയിംസ്. അതായത് 20-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ഐഷ്യൻ അയോഗ 2026 ക്ലോസിംഗ് സെറമണിയിൽ വെച്ചിട്ടായിരുന്നു 21-ാമത്തെ എഡിഷൻ ആരാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു പ്രഖ്യാപനം. 2030 ദ ഗെയിംസ് വി ലീവ് ഫോർ എന്നൊരു സ്ലോഗനോടുകൂടി തന്നെ ഖത്തറാണ് ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു വലിയ വാർത്ത എത്തിക്കഴിഞ്ഞു. ആൻഡ് വി ഓൾ ആർ സോ ഹാപ്പി. നമ്മുടെയൊക്കെ തന്നെ പ്രൈം മിനിസ്റ്റർ ആൻഡ് ഓൾസോ ദ മിനിസ്റ്റർ ഓഫ് ഫോറിൻ അഫയേഴ്സ് ഒരുമിച്ച് പോയിട്ടാണ് ആ ഒരു OCA ഫ്ലാഗ് ഏറ്റുവാങ്ങിയത്. ആൻഡ് സ്റ്റേറ്റ് ഓഫ് ഖത്തർ ഇനി ഒരു ഒഫീഷ്യലി പറഞ്ഞ പോലെ ഒരു ഹാൻഡ് ഓവർ സെറമണിയും കാര്യങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി അവരുടെ ആ ഒരു പ്രിപ്പറേഷനാണ്. അഫ്കോഴ്സ് വി ഓൾ നോ ദാറ്റ് നമ്മൾ ഒരു വലിയ ഇന്റർനാഷണൽ ലെവൽ ഓഫ് മാച്ചസും കാര്യങ്ങളും നടത്താൻ വേണ്ടിയിട്ട് അത്രയധികം എക്വിപ്ഡ് ആണ്. ആൻഡ് വി ഓൾ ഹാവ് ദ ഇൻഫ്ര ഓൾസോ. സോ അതുകൊണ്ട് ഫിഫയ്ക്ക് ശേഷം അല്ലെങ്കിൽ പല പല അറബ് കപ്പ് ആണെങ്കിലും ഈവൻ ഏഷ്യൻ കപ്പ് ആണെങ്കിലും ഒക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. ഇനി എന്തായാലും ഏഷ്യൻ ഗെയിംസിനും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യുന്നത്. ദ ഗെയിംസ് വി ലീവ് ഫോർ, അതാണ് കേട്ടോ സ്ലോഗൻ. ആൻഡ് ഐ റിയലി ലവ് ദ സ്ലോഗൻ ഓൾസോ. ഒന്ന് ആലോചിച്ച് നോക്ക്, ഏറ്റവും കൂടുതൽ സ്പോർട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു രാജ്യം, ആൻഡ് ദ സ്ലോഗൻ കംസ് ആസ് ദ ഗെയിംസ് വി ലീവ് ഫോർ. വി ഓൾ ആർ ലീവിങ് ഫോർ ദ ഗെയിംസ് ആൻഡ് ദ സ്പോർട്സ്. അപ്പോൾ ആ ഒരു ബ്യൂട്ടിഫുൾ ഒരു സ്ലോഗനോടുകൂടി തന്നെ ഇനി അതിനുള്ള ഒരു ഒരുക്കം തന്നെയാണ്, 2030 എത്താനായിട്ടുള്ള ഒരുക്കം തന്നെയാണ്. ഏകദേശം 20 ശേഷം കൂടിയാണ് 21-ാമത്തെ ഏഷ്യൻ ഗെയിംസ് ഇപ്പോൾ ഖത്തറിനെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഗുഡ് ന്യൂസ് കൂടി ഞാൻ പറഞ്ഞുകൊണ്ട് ഈ അടുത്ത പാട്ടിലേക്ക് ാണ് അപ്പൊ കേട്ടോണ്ടിരിക്കുക. കഥന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സുനോ 91.7 FM.

0: Enjoy Alukas 917 Evenings. Presented by
1: Joy Alukasil. വെറും 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
2: Powered by
3: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്വിസീന്റെ രുചി അറിയാം. കോൾ 4000 1707.
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.

0: மார்னிங் சவாரி, இது நம்முடைய சவாரி. ஞாயிறு முதல் வியாழம் வரை ராவிலே 6 மணி முதல் மார்னிங் சவாரி. மலபார் கோல்டன் டைமண்ட்ஸ் மார்னிங் சவாரி
1: brought to you by സ്വർണ്ണ വില കൂടുമോ എന്ന ആശങ്ക വേണ്ട, വെറും 25% അഡ്വാൻസ് നൽകി നിങ്ങളുടെ സ്വർണ്ണ വില ലോക്ക് ചെയ്യാം. ഉടൻ തന്നെ വിസിറ്റ് മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ഷോറൂം ഇൻ അസോസിയേഷൻ വിത്ത് തേർഡ് പാർട്ടി ഇൻഷുറൻസിന് മികച്ച ചോയ്സ് ബീമ തേർഡ് പാർട്ടി ലയബിലിറ്റി. കോൾ 800-786-786, വാട്സ്ആപ്പ് 740-50555 ഓർ വിസിറ്റ് bima.com.qa.
2: ആൻഡ് ലുലു ഹൈപ്പർമാർക്കറ്റ്സ്, സൂപ്പർമാർക്കറ്റ്സ് ആൻഡ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർസ് വേർ ദ വേൾഡ് കംസ് ടു ഷോപ്പ്.
3: Hi everyone, Jyotsna here.
4: You're listening to
3: Radio Suno. Radio Suno, kete kete kootukudam.

0: Enjoy Alukas 917 Evenings presented by
1: Joy Alukasil verum 10% advance nalgi ettavum kuranja swarna nirakil ningalude jewelry munkooti book cheyu offer November 7 vare matram
2: powered by
3: Khatrine Arabic മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി മന്തി മദ്ബി മദ്ഫൂൺ മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് ക്യുസിന്റെ രുചി അറിയാം. കോൾ 4000 1707
4: ആൻഡ് മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. വിസിറ്റ് യുവർ നിയറസ്റ്റ് സ്റ്റോർ ടുഡേ.
5: വെൽക്കം ബാക്ക്. തന്റെ ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ റേഡിയോ സണോ 91.7 FM-ൽ അങ്ങനെ നമ്മൾ കുറച്ചധികം കായിക വിശേഷങ്ങളും ഒപ്പം ഖത്തറിൽ അപ്ഡേറ്റുകളും അതിനോടൊപ്പം നിരവധി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ പറഞ്ഞ് അങ്ങനെ വൈറ്റപ്പിയാറായിരിക്കുകയാണ്. ഒരുപാട് വിശേഷങ്ങൾ എന്ന് പറഞ്ഞു അല്ലേ. എന്നാലും പോകുന്നതിന് മുൻപായിട്ടൊരു നല്ല കാര്യം കൂടി പറയാം. ഒരു ഹീറോ ആവാനുള്ള ഒരു ചാൻസ്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസ്, അതാണ് ബ്ലഡ് ഡൊണേഷൻ എന്ന് പറയുന്നത്. എപ്പോഴും നമുക്ക് ഒരാളുടെ ലൈഫ് സേവ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടത്തുന്നത് നമ്മുടെ ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളാണ്. ബ്രദർഹുഡ് ഇനിഷ്യേറ്റീവാണ് അവരുടെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് അസോസിയേറ്റിംഗ് വിത്ത് അഹമ്മദ് മെഡിക്കൽ കോർപ്പറേഷൻ. ഇത് വരുന്നത് നാളെയാണ് കേട്ടോ, ഒക്ടോബർ 6th. രാവിലെ 9 ഉച്ച കഴിഞ്ഞ് 3 വരെ ഉണ്ടാവുന്നതായിരിക്കും. ദ സ്കോളേഴ്സ് ഇന്റർനാഷണൽ സ്കൂളിൽ മൈദറിൽ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നടക്കുന്നത്. താല്പര്യമുള്ളവർ എന്തായാലും അങ്ങോട്ടേക്ക് എത്തുക. രാവിലെ 9 to ഉച്ച കഴിഞ്ഞ് 3 വരെ ഉണ്ടാവും. സോ നമ്മുടെ ഈ ഒരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിൽ എന്തായാലും നിങ്ങളും പങ്കെടുക്കുക എന്ന് കൂടി പറഞ്ഞുകൊണ്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ സോങ്, ബ്യൂട്ടിഫുൾ സോങ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എങ്ങോട്ടേക്ക് തിരിഞ്ഞാലും ഇപ്പോൾ ഈ ഒരു പാട്ടാണ്. ഇതൊരു ആൽബം സോങ് ആണെങ്കിലും എന്ത് രസമാണ് കേൾക്കാൻ. ഐ എം ജസ്റ്റ് ഗെറ്റിംഗ് യു നോ അഡിക്റ്റഡ് ടു ദ സോങ്. ഞാൻ ലൂപ്പിൽ കേട്ടോണ്ടിരിക്കുകയാണ് വണ്ടിയൊക്കെ ഓടിക്കാൻ നേരത്ത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സോങ് ആണ്. അതുകൂടി വെച്ച് തന്നിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് കേട്ട് കേട്ട് കൂട്ടുകൂടാൻ ഞാൻ നാളെ ഏകദേശം 2 മണിക്ക് തന്നായിരിക്കും കേട്ടോ. അത് കഴിഞ്ഞ് രാത്രി 9 വരെ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. സോ സ്റ്റേ ട്യൂൻഡ്.

0: रेडियो सुनो 91.7 FM
1: Qatar's happiness frequency
2: now available on Amazon Music
3: മന്തിയുടെ ഓണം തീർത്ത ദാനത്ത് അൽബഹാറിൽ എന്നും രുചിയുടെ മന്തി മേളം. ഗ്രിൽഡ് ഫിഷ് ഫ്ലേവറുകൾ, ക്രാബ് ഗ്രിൽ, ബാർബിക്യൂ പ്രോൺസ്, ബട്ടർ ഗാർലിക് പ്രോൺസ് തുടങ്ങി ഒട്ടനവധി വിഭവങ്ങൾ. കൂടെ ദാനത്തിന്റെ സിഗ്നേച്ചർ ബാർബിക്യൂ ഫിഷും പിന്നെ ആ സ്പെഷ്യൽ ചട്നിയും.
4: ഒത്തന്റിക് അറബിക് ഫ്ലേവേഴ്സുമായി ഖത്തറിന്റെ ഓൾ ടൈം ഫേവറേറ്റ് മന്തി സ്പോട്ട് ദാനത്ത് അൽബഹാർ ബാർബിക്യൂ ഫിഷ്.
0: 917 evenings.

0: सुनो 91.7 FM,
1: Qatar's favorite radio station.

0: रेडियो सुनो 91.7 FM
1: Qatar's favorite radio station. Favorite radio station.
2: നിങ്ങളുടെ റൂട്ടിൽ കൂട്ടുണ്ട്.
3: Relax and recharge with 917 evening.
2: 917 evening. Power up your evenings with 917 evenings. ഞായർ മുതൽ വ്യാഴം വരെ വൈകിട്ട് 5 മണി മുതൽ.
4: 10% അഡ്വാൻസ് നൽകി ഏറ്റവും കുറഞ്ഞ സ്വർണ നിരക്കിൽ നിങ്ങളുടെ ജ്വല്ലറി മുൻകൂട്ടി ബുക്ക് ചെയ്യൂ. ഓഫർ നവംബർ 7 വരെ മാത്രം.
5: പവേർഡ് ബൈ
6: ഖത്തറിന്റെ അറബിക് മന്തിയുടെ ബെസ്റ്റ് ഡെസ്റ്റിനേഷൻ സംസം മന്തി. മന്തി, മദ്ബി, മദ്ഫൂൺ, മദ്ഗുഡ് തുടങ്ങി ഒത്തന്റിക് അറബിക് കുസിന്റെ രുചി അറിയാം. കോൾ 4000 1707.
7: മർസ ഹൈപ്പർ മാർക്കറ്റ്. ബി ഫ്രഷ്, ബി യു. Visit your nearest store today.
8: Hi, this is Aparna Balamurli.
9: Majavai nikriya panj mithaiya.
10: You are listening to
11: Radio Suno
8: 91.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।

0: सुनो 91.7 FM,
1: कतर्स फेवरेट रेडियो स्टेशन।

0: 91.7 FM.
1: Qatar's favorite radio station.

रेडियो सुनो 91.7 FM, कदर्स फेवरेट रेडियो स्टेशन।